ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 26 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയരെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 6, കൊലവർഷം 1201, കർക്കിടകം 12, 2026 ജൂലൈ 28 ചൊവ്വാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം. സുഭദ്ര. തുടർന്ന് രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കശുമാവ്, കൊക്കോ കൃഷി പ്രോത്സാഹനത്തിനായി SHM നൽകുന്ന ധനസഹായങ്ങൾ എന്തെല്ലാം. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി. ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് അടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം, ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യജാലകം. ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ. ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ

7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര വിഷാദം, പ്രതിരോധ മാർഗങ്ങളും ചികിത്സാരീതികളും ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. KC കേശവപിള്ളയുടെ താരോപദേശം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം അജിത സുരേഷ്. 7:50 ന്യൂറോ ആന്റ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. ഭൂഗർഭജലത്തിന്റെ ലഭ്യത എങ്ങനെ വർദ്ധിപ്പിക്കാം? കോഴിക്കോട് ജില്ലാ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. 7:55 കൊരമ്പയൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ രഘുൽ വി രാജൻ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേർഡ് പരിപാടി. 8:40 സ്മൃതിഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 അക്ഷരഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർനാടകം, കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര

ഗാനങ്ങൾ 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് മഞ്ചേരി FM അവതാരക എം ജിഷ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണിക്ക് തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: India's Sharmila Dhankar clinched the nation's second gold medal, winning the women's shot put F57 final in Glasgow last night. The victory saw India's medal tally reach 10 by the end of day 5, including 2 gold, 5 silver and 3 bronze. With a season best throw of 9.81 metres, Sharmila also made history as India's first ever Commonwealth Games gold medalist in para-athletics. The F57 classification is for athletes with lower limb impairments, limb deficiencies or reduced muscle power. In the same time, Shilpa K. Shaila was upgraded to the bronze medal, further boosting India's tally. In weightlifting, Valuri Ajay Babu produced a remarkable performance to win silver in the men's 79-kilogram category. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
2: സമയം 6 മണി കഴിഞ്ഞ് 10:15.
3: സുഭാഷിതം
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം സുഭദ്ര.
4: ഒരു ചെറിയ സന്തോഷം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയും ചെറിയ ദുഃഖത്തിൽ പോലും തലതല്ലിക്കരയുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അപക്വമതികൾ എന്ന് ഈ കൂട്ടരെ നമുക്ക് വിളിക്കാം. എന്നാൽ എത്ര വലിയ സമ്പത്തിലും അത്യധികം സന്തോഷിക്കുകയോ വിപത്തിൽ ദുഃഖിക്കുകയോ ചെയ്യാത്ത വളരെ കുറച്ചുപേരെ നമുക്ക് കാണാൻ കഴിയും. സൂര്യൻ പ്രഭാതത്തിൽ രക്തവർണത്തിൽ ഉദിക്കുന്നു, സായാഹ്നത്തിൽ രക്തവർണത്തിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. ഉദയം സമ്പത്തിനെയും അസ്തമയം വിപത്തിനെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ടിനെയും സമാന രീതിയിൽ കാണാൻ കഴിയുന്നവരാണ് മഹാത്മാക്കൾ. നിറകുടം ഒരിക്കലും തുളുമ്പാറില്ല, എന്നാൽ പകുതി നിറച്ച കുടം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അർത്ഥമില്ലാത്തവന് അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്നൊരു പഴമൊഴി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. പരമദരിദ്രനായ ഒരുവൻ അവിചാരിതമായി സമ്പന്നനായിത്തീർന്നാൽ അവന്റെ പല പ്രവൃത്തികളും മറ്റുള്ളവർക്ക് പരിഹാസ്യമായി തീരാറുണ്ട്. സമ്പത്തെന്നത് ഒരിടത്തും സ്ഥിരമായി നിൽക്കാത്ത ഒരവസ്ഥയാണ്. അത് എപ്പോൾ വേണമെങ്കിലും പ്രകൃതി ദുരന്തം പോലെയോ വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലോ കവർച്ചയായോ ഒക്കെ നഷ്ടപ്പെടാൻ വഴിയുണ്ട്. അതിനെ ഒരു താൽക്കാലിക വിരുന്നുകാരനായി മാത്രം കാണുക. അതേപോലെ തന്നെ ഒരു ദരിദ്രനും ജീവിതകാലം മുഴുവൻ ദരിദ്രനായിരിക്കാറില്ല. ഉയർച്ചയും താഴ്ചയും അയാളുടെ ജീവിതത്തിലും മാറി വന്നുകൊണ്ടേയിരിക്കും. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ എന്ന ഭക്തകവിയായ പൂന്താനം പാടിയത് ഈ അവസ്ഥയെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഏതു പരമദരിദ്രനും സമ്പന്നനായിത്തീരാനും ഭാഗ്യഹീനനായവന് ദരിദ്രനായിത്തീരാനും നിമിഷങ്ങൾ മാത്രം മതിയെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിസമ്പന്നന്മാരായ വ്യക്തികൾ സമ്പത്ത് ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ദിനംപ്രതി നമുക്ക് കാണാൻ കഴിയുന്നു. സുഖദുഃഖങ്ങൾ ജീവിതചക്രത്തിൽ മാറി മാറി വരുന്ന നിത്യസംഭവങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനത്തോടെ, ശാന്തതയോടെ, സമചിത്തതയോടെ ജീവിക്കാൻ ഓരോ വ്യക്തിക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.
2: എം സുഭദ്ര തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9497665155.
3: സുഭാഷിതം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 14:10. ഇനി അല്പസമയത്തിനുള്ളിൽ കേൾക്കാം രാമായണ പാരായണം.

0: ആകാശവാണി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സീരാ

0: ആകാശവാണി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയ്യർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 12-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ശൂർപ്പണഖാഗമനം, കരവധം, ശൂർപ്പണഖയുടെ വിലാപം തുടങ്ങിയ സന്ദർഭങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റും 13 സെക്കൻഡും.
3: ട്രെയിൻ സമയം.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1 2 6 0 1 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 1 2 0 8 1 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44 1 6 5 2 7 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5 6 6 0 7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5 6 3 2 2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.

ഇന്നത്തെ വിശേഷം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തിയ നോബൽ ജേതാവ് ബറൂച്ച് ബ്ലംബർഗിന്റെ ജന്മദിനമാണ് ഇത്.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1921 സാമ്രാജ്യത്വത്തിനെതിരെയുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വെയിൽസ് രാജകുമാരന്റെ സന്ദർശനം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. വിദേശനിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ജയിൽ നിറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളുണ്ടായിരുന്ന സ്വദേശി പ്രസ്ഥാനം ഭാരതത്തിൽ സജീവമായിരുന്ന കാലഘട്ടമായിരുന്നു അത്.
0: ചരിത്രപഥം.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: കശുമാവ് കൊക്കോ കൃഷി പ്രോത്സാഹനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകി വരുന്ന സഹായങ്ങൾ എന്തെല്ലാം? അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മയുടെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
4: തോട്ടവിളയായി കൃഷി ചെയ്യുന്ന കശുമാവ്, കൊക്കോ എന്നിവയുടെ പ്രോത്സാഹനത്തിനായി MIDH പദ്ധതിയിൽ വിവിധ ഘടകങ്ങൾക്ക് ധനസഹായം നൽകി വരുന്നു. ഇത്തരം കൃഷിയിടങ്ങളിൽ തുള്ളിനന സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റേതെങ്കിലും പദ്ധതിയിൽ കണിക ജലസേചന സൗകര്യമൊരുക്കിയ കൃഷിയിടമാണെങ്കിൽ പ്രസ്തുത ഘടകം MIDH ൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. PDMC അഥവാ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി വഴിയാണ് കർഷകർക്ക് കണിക ജലസേചനത്തിന് ധനസഹായം നൽകുന്നത്. PDMC പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ MIDH പദ്ധതിക്കും ബാധകമാണ്. ഒറ്റവിളയായി കശുമാവോ കൊക്കോയോ കൃഷി ചെയ്യുന്നവർക്ക് കണിക ജലസേചനം ഒഴികെയുള്ള ഘടകങ്ങൾക്ക് 40% സഹായധനം നൽകുന്നു. ഒരു ഹെക്ടറിൽ 200 ചെടികൾ എന്ന തോതിലുള്ള സാധാരണ അകലത്തിലുള്ള കൃഷിയുടെ യൂണിറ്റ് ചെലവ് ഹെക്ടർ 1 75,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൃഷി ചെയ്ത സ്ഥലത്തിന്റെ വിസ്തൃതിക്ക് ആനുപാതികമായിട്ടാണ് ധനസഹായം നൽകുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ വരെ ധനസഹായത്തിന് അർഹതയുണ്ട്. 2 ഗഡുക്കളായാണ് സബ്സിഡി വിതരണം ചെയ്യുന്നത്. ആകെ ധനസഹായത്തിന്റെ 60% ആദ്യ വർഷവും ബാക്കി 40% രണ്ടാം വർഷവും നൽകുന്നു. രണ്ടാം വർഷ ആനുകൂല്യം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യ വർഷം നട്ടുപിടിപ്പിച്ച തൈകളിൽ 80% ചെടികളും കൃഷിയിടത്തിലുണ്ടായിരിക്കണം. കശുമാവ് കൃഷിയോ കൊക്കോ കൃഷിയോ മറ്റേതെങ്കിലും വിളയുടെ ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ധനസഹായം അനുവദിക്കുന്നതാണ്. യൂണിറ്റ് കോസ്റ്റ് ഹെക്ടറിന് 75,000 എന്നത് 50,000 എന്നായി ചുരുങ്ങും എന്ന് മാത്രം. അതിന്റെ 40% ധനസഹായം നൽകുന്നു. കൃഷി ചെയ്ത വിസ്തീർണത്തിന് ആനുപാതികമായിട്ടാണ് ഇവിടെയും ധനസഹായം അനുവദിക്കുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിന് വരെ ധനസഹായം അനുവദിക്കാവുന്നതാണ്. കശുമാവ് കൃഷി ചെയ്യുന്നത് 5 മീറ്റർ അകലത്തിലാണെങ്കിൽ അതിന് ഹൈഡെൻസിറ്റി പ്ലാന്റിംഗ് അഥവാ സാന്ദ്രതാ കൃഷി എന്നാണ് പറയുന്നത്. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ 1 ഹെക്ടറിൽ 400 ചെടികൾ നട്ടുപിടിപ്പിക്കാൻ കഴിയുന്നു. ഇത്തരം കൃഷിരീതി അനുവർത്തിക്കുമ്പോൾ ഹെക്ടർ 1 1.5 ലക്ഷം രൂപയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റ് കോസ്റ്റ്. ആയതിന്റെ 40% ധനസഹായം നൽകുന്നു. ഇവിടെയും കൃഷി ചെയ്ത വിസ്തീർണത്തിന് ആനുപാതികമായിട്ടാണ് ധനസഹായം അനുവദിക്കുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ വരെ മാത്രമേ ധനസഹായം അനുവദിക്കുകയുള്ളൂ. ഇനി ഇതിൽ കണിക ജലസേചനം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള ധനസഹായം അധികമായി ലഭിക്കുന്നു. PDMC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവിടെയും ധനസഹായം തിട്ടപ്പെടുത്തുന്നത്. 2 ഘട്ടമായിട്ടാണ് ധനസഹായം നൽകുന്നത്. ആദ്യവർഷം 60% രണ്ടാം വർഷം 40% ധനസഹായം നൽകുന്നു. രണ്ടാം വർഷ ധനസഹായത്തിനുള്ള നിബന്ധന ഇവിടെയും ബാധകമാണ്.
3: കശുമാവ് കൊക്കോ കൃഷി പ്രോത്സാഹനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകി വരുന്ന സഹായങ്ങൾ എന്തെല്ലാം? കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് പി ഷക്കീല. ആത്മയുടെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടറാണ് പി ഷക്കീല. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555024.

കാലാവസ്ഥ അറിയിപ്പ്. അടുത്ത മാസം 2 വരെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പൊ എന്താ ചെയ്യാ?
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
0: ഫോൺ 0483271439.
2: ദൃഷ്ടി.
5: കേന്ദ്രം ചതിച്ചെന്നും ഉറപ്പ് ലംഘിച്ചാൽ വീണ്ടും പ്രക്ഷോഭമെന്നും CJP വക്താവ് അശുതോഷ് റാംഗ. പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് അതിക്രമവും ലാത്തിചാർജും ന്യായീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്ത് 10-20 രൂപകളുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കും. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രശാന്തിനെയും അജികുമാറിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അസമിലെ വെള്ളപ്പൊക്കത്തിൽ മരണം 68. 6 വർഷത്തിൽ താഴെ പഴക്കമുള്ള BS6 വാഹനങ്ങൾക്ക് ഇനി ഓരോ വർഷവും പുകപരിശോധനാ ടെസ്റ്റ് ആവശ്യമില്ല. ഹോർമൂസിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട് ഇറാൻ. അത്യുഷ്ണത്തിന്റെ പിടിയിലുള്ള ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ നിയന്ത്രണാതീതമായി തുടരുന്നു. ലഹരിക്കടത്തിൽ ഇന്ത്യക്കാരടക്കം 19 പേർ കാനഡയിൽ അറസ്റ്റിലായി. ആഗോള വിപണിയിൽ ക്രൂഡ് വില കുത്തനെ കുറഞ്ഞു. തുടർച്ചയായ 5 ദിവസത്തെ ഇടിവിനുശേഷം ഓഹരി വിപണിയിൽ മുന്നേറ്റം. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ ജ്ഞാനേശ്വരിക്ക് വെള്ളിയും വിന്ധ്യാറാണി ദേവിക്ക് വെങ്കലവും.
6: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
7: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം എന്നും രാവിലെ 8:15.
9: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
12: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
11: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
10: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
5: സ്വർണം ഭവന 680 രൂപ കൂടി 1,06,960 രൂപയായി. തങ്കം 10 ഗ്രാമിന് 140,800. വെള്ളി കിലോയ്ക്ക് 231,800. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,200, വടകര 28,230, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 15,000, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,500. നാളികേരം 1,000 പാലക്കാട് 27,500, പൊന്നാനി 18,500, കോഴിക്കോട് 18,940. മഞ്ചേരി ക്വിന്റലിന് 5,200, മാനന്തവാടി ക്വിന്റലിന് 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,600, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി

0: 3500. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1700. അടയ്ക്ക 1000 പാലക്കാട് 3750. പൊന്നാനി 4000. കോഴിക്കോട് ക്വിന്റലിന് 7000. മഞ്ചേരി ക്വിന്റലിന് 7500. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37000. കോഴിക്കോട് പുതിയത് 37000. മാനന്തവാടി പുതിയത് 33000. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68000. കോഴിക്കോട് നാടൻ 67000. കോഴിക്കോട് ചേട്ടൻ 67500. കോഴിക്കോട് വയനാടൻ 67000. മാനന്തവാടി ചേട്ടൻ 69500. മാനന്തവാടി വയനാടൻ 69000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 30000. കോഴിക്കോട് 26000. മാനന്തവാടി 28000. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 13000. മാനന്തവാടി പഴയത് 6700. മാനന്തവാടി പുതിയത് 9000.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ശശിനാസ്, ഗായകൻ ജി വേണുഗോപാൽ, രചന കെ ജയകുമാർ, സംഗീതം കെ രാഘവൻ.

0: പരസ്യം ഫലവത്താവുന്ന മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800 420

0: 2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗാഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഇമാസം 21 അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗ്രൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. നാല് പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്.

0: രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. മൂന്നാമത്തേത് മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് ട്രാപ്പിഡ്സ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്തമാസം 8-ന് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്തമാസം 10-ന് ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂടിയക്കോട്.
1: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AY കാർഡുകാർക്കായുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കും. 16 ഇനങ്ങൾ അടങ്ങിയതാണ് സൗജന്യ കിറ്റ്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൾ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ VV വിജയഭാരത് റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം RTO യൂസഫ്, താനൂർ DYSP സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുമായി

0: കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 25 സെക്കൻഡും.

0: FM ശുഭദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. മരുത റോഡ് ടെക്നിക്കൽ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 30-31 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ രാവിലെ 9 മുതൽ 10:30 വരെയായിരിക്കും. പുതിയ അപേക്ഷ www.polyadmission.org നാളെ രാവിലെ വരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 0491-2532-371, 8111-874768. നമ്പറുകൾ ആവർത്തിക്കാം: 0491-2532-371, മൊബൈൽ നമ്പർ 8111-874768. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കുള്ള പുതിയ ബാച്ചിലെ അഡ്മിഷൻ ആരംഭിച്ചു. കോഴ്സുകൾക്ക് പിഴയില്ലാതെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 31. 4-7 തുല്യതാ കോഴ്സുകൾക്ക് ഫീസില്ല. 10-ാം തരം തുല്യതയ്ക്ക് രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും ഉൾപ്പെടെ 1950 രൂപയും ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിലേക്ക് 2600 രൂപയുമാണ് ഫീസ്. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചലാൻ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ ഫീസ് രജിസ്ട്രേഷൻ അടച്ചാൽ മതി. ഫീസ് അടയ്ക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും കോഴ്സ് ഫീസും രജിസ്ട്രേഷൻ ഫീസും സൌജന്യമാണ്. വിശദവിവരങ്ങൾക്ക് www.literacymissionkerala.org ബന്ധപ്പെടുക. ഫോൺ നമ്പറുണ്ട്: 0491-2505-719. ഒരിക്കൽ കൂടി: 0491-250-5179. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.
1: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:03.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ.

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
4: ശ്രീരാമൻ സീതാ ലക്ഷ്മണന്മാരോടൊപ്പം വനവാസത്തിന് പോയി കഴിഞ്ഞപ്പോൾ മക്കളുടെ വിയോഗ ദുഃഖം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവ് മരണമടഞ്ഞു. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്താണ്. രാജ്യം അനാഥമായപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ദൂതന്മാർ കേകയത്തിലെത്തി ഭരത ശത്രുഘ്നന്മാരോട് അയോധ്യയിലേക്ക് എത്രയും വേഗം എത്തണമെന്നറിയിച്ചു. ദൂതന്മാർ അവിടെ ചെല്ലുന്നതിൻ്റെ തലേ രാത്രിയിൽ ഭരതൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു ഇരുമ്പ് പീഠത്തിലിരിക്കുന്ന ദശരഥനെ 2 സ്ത്രീകൾ പ്രഹരിക്കുന്നു. പിന്നെ അദ്ദേഹം കഴുതകളെ പൂട്ടിയ വാഹനത്തിൽ കയറി തെക്കോട്ട് യാത്ര പോകുന്നു. പോകും വഴി ഒരു രാക്ഷസി അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് താഴെ വലിച്ചിട്ട് മണ്ണിലൂടെ വലിച്ചിഴയ്ക്കുന്നു. ഈ സ്വപ്നം അപകട സൂചനയായി ഓർത്തിരിക്കുമ്പോഴാണ് വസിഷ്ഠന്റെ സന്ദേശവുമായി ദൂതന്മാർ എത്തിച്ചേരുന്നത്. അയോധ്യയെ സമീപിക്കുന്തോറും അശുഭ സൂചനകൾ ഭരതനെ ആകുലപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും നിശ്ചലരായും വ്യാകുലചിത്തരായും കാണപ്പെടുന്നു. ആകെ ഒരു മരണവീടിൻ്റെ പ്രതീതിയാണ്. കൊട്ടാരത്തിലെത്തിയപ്പോഴും അനുഭവം വ്യത്യസ്തമല്ല. ആകെ ശോകമൂകം. ഭരതൻ നേരെ അമ്മ കൈകേയിയുടെ വാസഗ്രഹത്തിലേക്ക് പോയി. ചെന്നപാടെ അമ്മ അച്ഛനെവിടെ, അച്ഛൻ എപ്പോഴും അമ്മയുടെ അടുത്താണല്ലോ കാണാറുള്ളത് എന്ന് ചോദിച്ചു. മകനെ, നിന്റെ അച്ഛൻ എല്ലാ പുണ്യാത്മാക്കളും പോകുന്ന വഴിയെ പോയി സ്വർഗസ്ഥനായിരിക്കുന്നു എന്ന് കൈകേയി പറഞ്ഞു. അത് കേട്ട ക്ഷണം അയ്യോ അച്ഛ എന്ന് നിലവിളിച്ചുകൊണ്ട് ഭരതൻ ബോധമറ്റ് താഴെ വീണു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ വീണ്ടും കൈകേയിയോട് ചോദിച്ചു, അമ്മേ, എൻ്റെ ജ്യേഷ്ഠൻ രാമൻ എവിടെ? എൻ്റെ അനുജൻ ലക്ഷ്മണൻ എവിടെ? എനിക്ക് മാതൃതുല്യയായ സീത എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അവർ വനവാസത്തിന് പോയിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാനാണ് അവരെ വനത്തിലേക്ക് അയച്ചത്. അത് ഭരതൻ പ്രതീക്ഷിച്ച ഉത്തരമായിരുന്നില്ല. അമ്മ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഭരതന് മനസ്സിലായതുമില്ല. അതുകൊണ്ട് വീണ്ടും ചോദിച്ചു, അമ്മേ, അച്ഛൻ എനിക്കായി എന്തെങ്കിലും സന്ദേശം അമ്മയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല മകനെ. ഹാ രാമ, ഹാ സീതെ, ഹാ ലക്ഷ്മണ എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ജീവൻ വെടിയുകയാണ് ചെയ്തത്. മകനെ, എഴുന്നേൽക്കൂ. പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക. പിന്നെ വിധിപ്രകാരം അഭിഷേക കർമ്മങ്ങൾ നടത്തുക. ഞാൻ നിനക്കായി നേടിത്തന്നിരിക്കുന്ന രാജ്യത്തെ നിഷ്കണ്ടകമായി അനുഭവിക്കുക. ഇപ്പോൾ ഭരതന് കാര്യങ്ങൾ ഒട്ടൊക്കെ മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഭാവം മാറി. കോപം കൊണ്ട് സ്വയം മറന്ന് അമ്മയുടെ നേരെ അലറി, ഞാനിപ്പോൾ തന്നെ വനത്തിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് വന്ന് സിംഹാസനത്തിൽ ഇരുത്തിയിട്ടേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരികയുള്ളൂ. അല്ലെങ്കിൽ ഞാനും വനത്തിൽ തന്നെ താമസിക്കും. ഞങ്ങളാരുമില്ലാത്ത രാജ്യം അമ്മ തന്നെ ഭരിച്ചുകൊള്ളുക. അപ്പോൾ ഭരതൻ വന്ന വിവരമറിഞ്ഞ് കുലഗുരു വസിഷ്ഠൻ അവിടേക്കെത്തി. ഭരതൻ കുമ്പിട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, മഹാഗുരു, ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ തന്നെ വനത്തിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് പോരാൻ. അഭിഷേക സാമഗ്രികളെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങും പോരണം. വനത്തിൽ വച്ച് തന്നെ രാമനെ അഭിഷേകം ചെയ്യണം. സൈന്യങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ അയോധ്യയിലേക്ക് വരവേൽക്കണം. ഞാൻ അങ്ങയുടെ അനുവാദം അപേക്ഷിക്കുന്നു. ഭരതന്റെ തീരുമാനമറിഞ്ഞ് താൻ ഇത് പ്രതീക്ഷിച്ചതാണ് എന്നതുപോലെ വസിഷ്ഠ മഹർഷി അങ്ങനെയാകട്ടെ എന്ന് സമ്മതം അറിയിച്ചു. ഇങ്ങനെ ഒരു അനുജൻ ലോകചരിത്രം മുഴുവൻ പരിശോധിച്ചാലും നമുക്ക് മറ്റെവിടെയും കണ്ടെത്താനാവില്ല. ആദികവി അവതരിപ്പിക്കുന്നത് ഉന്നതമായൊരു മാതൃകാ സഹോദരനെയാണ്. ഉത്തമനായ പുത്രനും ജ്യേഷ്ഠ സഹോദരനും ശ്രീരാമനെ പോലെ ആയിരിക്കണം. അനുജന്മാരോ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെ പോലെയും. അതാണ് മഹർഷി വാൽമീകിയുടെ പാത്രസൃഷ്ടി മഹത്വം. താൻ ആഗ്രഹിക്കാതെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ കയ്യിൽ വന്ന ചെങ്കോലും കിരീടവും ത്യജിക്കാൻ, ജ്യേഷ്ഠനു വേണ്ടി ഉപേക്ഷിക്കാൻ ഭരതന് മാത്രമേ കഴിയൂ. അതുവഴി ഭരതന്റെ മഹത്വം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന ഉപനിഷത്തത്വത്തിന്റെ പ്രായോഗിക പാഠമാണ് നമ്മളിവിടെ കാണുന്നത്.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.

0: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 20 സെക്കൻഡും.

ചിന്താവിഷയം. സത്യസന്ധമായ ഒരു കാര്യത്തോട് അല്പം അഹങ്കാരം ഉണ്ടായിരിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. ജെയ്ൻ ഓസ്റ്റിൻ. ചിന്താവിഷയം ഒരിക്കൽ കൂടി. സത്യസന്ധമായ ഒരു കാര്യത്തോട് അല്പം അഹങ്കാരമുണ്ടായിരിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇത് ജെയ്ൻ ഓസ്റ്റിന്റെ വാക്കുകൾ.

0: ഇനി ഇന്നത്തെ ചോദ്യം. 2025 49th വയലാർ അവാർഡിന് ഈ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 2025 49th വയലാർ അവാർഡിന് ഈ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി ഏതാണ്? ഇതിന്റെ ഉത്തരം കേൾക്കാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
5: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്.
7: ഹേമന്തമേ തൂമന്തമേകി ആനന്ദമായെന്നിൽ ഒഴുകി വരൂ. ജ്യോതിശ്രീ ആലപിച്ച ഗാനം. രചന വീണ P. നായർ. സംഗീതം SR മോഹൻ.

0: ജ്യോതിശ്രീ പാടിയ ഗാനമാണ് കേട്ടത്. രചന വീണ പി നായർ, സംഗീതം എസ് ആർ മോഹൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: ട്രെയിൻ സമയം.
7: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1630 8, കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2261 0, കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 7, പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ, ആരോഗ്യജാലകം.
9: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്, ആരോഗ്യജാലകം.
10: പ്രായോജകർ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
11: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്
9: ഈ മാസം 31 വരെ.
11: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
9: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
11: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
9: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
12: ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെ? ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
13: ശരീരഭാരം കുറയ്ക്കൽ. അമിതഭാരമുള്ള രോഗികൾ തൂക്കം കുറയ്ക്കുന്നത് വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നു. എക്സസൈസ് ആഴ്ചയിൽ 3-4 തവണയെങ്കിലും, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും 30-45 മിനിറ്റ് വരെ നടക്കുകയോ അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങളിൽ ഏർപ്പെടണം. വലിയ ഭാരങ്ങൾ എടുത്തുപൊക്കിയുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കണം. അമിതമായ മദ്യപാനം രക്തസമ്മർദ്ദത്തിലേക്കും പക്ഷാഘാതത്തിലേക്കും നയിക്കുന്നു. ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കണം. ദിവസേന കഴിക്കുന്ന ഉപ്പ് 6 ഗ്രാം ആയി പരിമിതപ്പെടുത്തണം. 1 ടീസ്പൂൺ എന്നുള്ളത് ഏകദേശം 5 ഗ്രാം ഉപ്പായിട്ട് വരും. അതുപോലെ ഉപ്പ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് അച്ചാറുകൾ, പപ്പടം, ചിപ്സ്, ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ, ഇവയൊക്കെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. പുകവലി. പുകവലി ഹൃദ്രോഗങ്ങൾക്കും നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം കുറയ്ക്കുന്ന മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് പുക

ദീപാവലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം ശക്തമായി നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. യോഗ ആൻഡ് ധ്യാനം. യോഗ, ധ്യാനം എന്നിവ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതായി പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. യോഗ യഥാക്രമം ഹൃദയമിടിപ്പ്, പൊണ്ണത്തടി, കൊളസ്ട്രോളിന്റെ അളവ് എന്നിവ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഭക്ഷണക്രമം. മാംസാഹാരം കഴിക്കുന്നവരെ അപേക്ഷിച്ച് സസ്യാഹാരികൾക്ക് BP കുറവാണ്. ഇതിനു കാരണം സസ്യാഹാരികളുടെ ഭക്ഷണത്തിൽ കൂടുതൽ നാരുകൾ ഉൾപ്പെട്ടിരിക്കുന്നു, സാച്ചുറേറ്റഡ് ഫാറ്റും കുറവാണ്. കൊഴുപ്പിന്റെ അളവ് കൂടുന്നത് രക്തസമ്മർദ്ദത്തിന് കാരണമായേക്കാം. പഴങ്ങളിലും

0: രക്തസമ്മർദ്ദത്തിന് കാരണമായേക്കാം. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് പപ്പായ, ഓറഞ്ച്, ബനാന, പച്ചക്കറികളായ കാബേജ്, പാവയ്ക്ക, വെണ്ടയ്ക്ക, കോളിഫ്ലവർ, മുരിങ്ങക്ക എന്നിവയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. അതേസമയം കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പൊട്ടാസ്യം അധികം കഴിക്കുന്നത് നല്ലതല്ല. ഭക്ഷണത്തിൽ ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എന്നിവ സമൃദ്ധമായിരിക്കണം.
1: ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെ? ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
4: അലോഹ ഹോസ്പിറ്റൽ.
5: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കോട്ടക്കൽ.
2: രംഗഗീതം ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
5: 9847341588.
7: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
4: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ഫോൺ 0483280500.
9: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
10: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
9: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
11: മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ.
12: അമ്മാമന്റെ മുഷിച്ചിലുണ്ടായാൽ പല ദുർഘടങ്ങളും ഉണ്ടാവും എന്നു പറഞ്ഞതിനെ കേട്ടതിൽ ഇന്ദുലേഖയെക്കുറിച്ചാണ് ഒന്നാമത് മാധവൻ വിചാരിച്ചത്. ആ വിചാരം ഉണ്ടായ ക്ഷണം മാധവന്റെ മുഖത്ത് പ്രത്യക്ഷമായ ഒരു വികാരഭേദമുണ്ടായി. എങ്കിലും അത് ക്ഷണേന അടക്കി അറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ലേശം മന്ദഹാസത്തോടെ മാധവൻ മറുപടി പറഞ്ഞു.
13: അദ്ദേഹത്തിന് ഞാൻ എന്താണ് മുഷിപ്പിക്കുന്നത്? ന്യായമായ വാക്ക് പറഞ്ഞാൽ അദ്ദേഹം എന്തിനു മുഷിയണം? അദ്ദേഹത്തിന്റെ ന്യായമില്ലാത്ത മുഷിച്ചിലിന്മേൽ എനിക്ക് ഭയമില്ല.
14: ചി, ഗുരുത്തക്കേട് പറയല്ല.
13: എന്ത് ഗുരുത്തക്കേട്? എനിക്ക് ഈ വാക്കിന്റെ അർത്ഥം തന്നെ അറിഞ്ഞുകൂടാ.
14: അതറിയാത്തതാണ് വിഷമം. അപ്പോ നീ കുറെ ഇംഗ്ലീഷ് പഠിച്ച് സമർത്ഥനായി എന്ന് വിചാരിച്ച് നമ്മുടെ സമ്പ്രദായവും നടപ്പും കളയല്ല. കുട്ടൻ ഊണ് കഴിഞ്ഞുവോ?
13: ഇല്ല, എനിക്ക് മനസ്സിന് വളരെ സുഖക്കേട് തോന്നി. അമ്മ പാൽക്കഞ്ഞി എടുത്ത് വഴിയേ വന്നിരുന്നു.
14: പാർവതി, കേട്ടില്ലേ കുട്ടൻ പറഞ്ഞതെല്ലാം?
15: അശേഷം നന്നായില്ല.
13: പാൽക്കഞ്ഞി ഇങ്ങോട്ട് തരൂ.
12: രണ്ടിറക്കു പാൽക്കഞ്ഞി നിന്നിടത്ത് നിന്ന് തന്നെ കുടിച്ച് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചും കൊണ്ട്,
13: അല്ല, അമ്മയ്ക്കും എന്നോട് വിരോധമായോ?
15: പിന്നെയോ, അതിനെന്താണ് സംശയം? ജ്യേഷ്ഠനും അമ്മാവനും ഹിതമല്ലാത്തത് എനിക്ക് ഹിതമല്ല. ആട്ടെ, ഈ കഞ്ഞി കുടിക്കൂ, എന്നിട്ട് സംസാരിക്കാം. നേരെ ഉച്ചയായി. കുടുംബം എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തൂക്കിയിടുന്നത്? ഇങ്ങോട്ട് വരൂ, ഞാൻ കെട്ടിത്തരാം. കുടുംബ പകുതിയായിരിക്കുന്നു.
13: അമ്മേ, ശിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ആവശ്യമോ അല്ലയോ? നിങ്ങൾ പറയും.
15: അത് നിന്റെ വലിയമാമൻ നിശ്ചയിക്കേണ്ടതല്ലേ കുട്ടാ. എനിക്കെന്തറിയാം, വലിയമാമനല്ലേ നിന്നെ പഠിപ്പിച്ചത്? അദ്ദേഹം തന്നെ അവനെയും പഠിപ്പിക്കുമായിരിക്കും.
13: വലിയമാമൻ പഠിപ്പിക്കാതിരുന്നാലോ?
15: പഠിക്കേണ്ട,
13: അതിന് ഞാൻ സമ്മതിക്കുകയില്ല.
15: കിണ്ണങ്ങോട്ട് തന്നേക്കൂ, ഞാൻ പോകുന്നു. ഉണ്ണാൻ വേഗം വരണേ.
12: സുന്ദരികളായിട്ടുള്ള നായികമാരെ വർണ്ണിക്കുന്നതിനുള്ള സാമർഥ്യം ഒട്ടും എനിക്കില്ലെന്ന് ഈ അധ്യായം എഴുതേണ്ടി വരുമെന്നോർത്തപ്പോൾ എനിക്കുണ്ടായ ഭയം എന്നെ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാലും നിവൃത്തിയില്ലല്ലോ, കഴിയും പോലെ പറയുക എന്നേ വരൂ. ഇന്ദുലേഖയ്ക്ക് ഈ കഥ ആരംഭിക്കുന്ന കാലം ഏകദേശം 18 വയസ്സ് പ്രായമാണ്. ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവയവം പ്രതി വർണ്ണിക്കുന്നതിനേക്കാൾ അധികം എളുപ്പം ആകെപ്പാടെ ഇവളുടെ ആകൃതിയുടെ

0: ഒരു ശോഭയെക്കുറിച്ച് മാത്രം അല്പം പറയുന്നതാണ്. സൗന്ദര്യം എന്നത് ഇന്നതാണെന്നും ഇന്ന പ്രകാരമായാലാണെന്നും മുൻകൂട്ടി മനസ്സുകൊണ്ട് ഗ്രഹിച്ച് ഗണിക്കപ്പെടുവാൻ സാധ്യമായ ഒരു ഗുണപദാർത്ഥമല്ല. പല സ്ഥിതികളിലും പല പ്രകാരമുള്ള യോജ്യതകളിലും ഒരു രൂപത്തിന് സൗന്ദര്യമുണ്ടായി എന്നു വരാം. കറുപ്പ് നിറം സാധാരണ ശരീരവർണ്ണത്തിന് സൗന്ദര്യമില്ലാത്തതാണെന്ന് പറയുന്നു. എന്നാൽ ചിലപ്പോൾ കറുപ്പ് നിറം വേറെ സാധനങ്ങളുമായുള്ള ചേർച്ചയാലോ മറ്റു പ്രകാരത്തിലോ ബഹുശോഭയോടെ കാണപ്പെടുന്നുണ്ട്. ഇന്ദുലേഖ കറുത്തിട്ടാണെന്ന് എന്റെ വായനക്കാർ ഇവിടെ ശങ്കിച്ചു പോകരുതേ. അതുപ്രകാരം തന്നെ ധാവള്യം അല്ലെങ്കിൽ സ്വർണവർണം ഇതുകൾ ശരീരവർണ്ണത്തിന് ഭംഗിയുള്ളതാണെന്ന് സാധാരണ ധരിച്ചു വരുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ വർണ്ണമായാലും ചില ശരീരത്തിന് ഭംഗിയില്ലെന്ന് തോന്നുന്നു.
1: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്. ശബ്ദസാന്നിധ്യം മനീഷ് എം പി, ചന്ദ്രസേനൻ, ഷാൽമാ നന്ദ.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 974555-0424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
10: ദേശീയ ആരോഗ്യ ദൌത്യം, ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി മലപ്പുറം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കരാറടിസ്ഥാനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികകളിലേക്ക് അഭിമുഖം നടത്തുന്നു. ഓർത്തോപീഡിക്സ്, സൈക്യാട്രിസ്റ്റ്, പീഡിയാട്രീഷ്യൻ എന്നീ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയാണ് നിയമിക്കുന്നത്. ഈ മാസം 31 രാവിലെ 10:30 മുതൽ 11:30 വരെ ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം ജില്ലാ ഓഫീസിൽ അഭിമുഖം നടക്കും. വിശദവിവരങ്ങൾ www.aarogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട് 0483273031. മറ്റൊരു നമ്പർ 9846700711. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0483273031398467007111. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ HSD ഗണിതം തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10 കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
11: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ

0: വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4-അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിൻയിങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരുനേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനൽ.

0: ിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറന്റ് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5 ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
3: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശില്പ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:33.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
6: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
1: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.
3: ആയിരത്തി തൊള്ളായിരത്തി 1946 ജൂലൈ 28 വിശുദ്ധ അൽഫോൺസാമ ഇഹലോകവാസം വെടിയുന്നത്. യഥാർത്ഥ പേര് അന്നക്കുട്ടി മുട്ടത്തുപാടം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിലുള്ള കുടമാളൂർ ഇടവക ദേവാലയത്തിൽ വെച്ച് സ്നാനം നൽകപ്പെട്ട അന്നക്കുട്ടി ജീവിതത്തിൽ ദിവ്യ വ്യക്തിത്വമായി ഉയർന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത, ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിത. വിശുദ്ധ അൽഫോൺസാമയ്ക്കുള്ള ആദരസൂചകമായി ഇതാ ഇന്നത്തെ ഗാനം. നദി എന്ന ചിത്രത്തിൽ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസ് ആലപിച്ച നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി പി വിനയ്കുമാർ, അവതരണം എം ജിഷ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം.

0: ആയോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: പ്രസവാനന്തര വിഷാദം, പ്രതിരോധ മാർഗങ്ങളും ചികിത്സാരീതികളും. സംസാരിക്കുന്നത് ആയുർവേദ ഡോക്ടർ സജ്ന നവാസ്.
3: ഇന്ന് പ്രസവാനന്തര മാനസികാരോഗ്യം എന്താണ്, അതിലുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അവയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ എന്നിവ മനസ്സിലാക്കാം. പ്രസവാനന്തര മാനസികാരോഗ്യം എന്താണ്? ഗർഭകാലത്തും പ്രസവശേഷവും സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹോർമോണുകളുടെ വ്യതിയാനം, ഉറക്കക്കുറവ്, കുഞ്ഞിന്റെ പരിചരണത്തിന്റെ ഉത്തരവാദിത്വം, പുതിയ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള അമ്മയുടെ ബുദ്ധിമുട്ട് എന്നിവയെല്ലാം അവളുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്നു. എല്ലാ മാനസിക മാറ്റങ്ങളും രോഗമല്ല, എന്നാൽ അവ ദൈനംദിനം ജീവിതത്തെയും കുഞ്ഞിന്റെ പരിചരണത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കുന്ന രീതിയിൽ തുടരുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. പ്രസവാനന്തര മാനസികാവസ്ഥയുടെ 3 ഘട്ടങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 1. ബേബി ബ്ലൂസ്. ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ്. 70-80% വരെ അമ്മമാർക്ക് അനുഭവപ്പെടാം. പ്രസവശേഷം 2-3 ദിവസത്തിനുള്ളിൽ ആരംഭിച്ച് 2 ആഴ്ചക്കുള്ളിൽ മാറുന്നൊരവസ്ഥയാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് കരച്ചിൽ, മാനസിക ചാഞ്ചാട്ടം അഥവാ മൂഡ് സ്വിങ്സ്, ഉത്കണ്ഠ, ക്ഷീണം, ഉറക്കക്കുറവ്, ഒന്നിലും താല്പര്യമില്ലായ്മ എന്നിവയാണ്. ഈ അവസ്ഥയിൽ സാധാരണ പ്രത്യേക ചികിത്സ ആവശ്യമില്ല. ലഘുവായതും താൽക്കാലികമായി മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. സ്വയം തരണം ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണയും വിശ്രമവും മതിയാകും. 2. പ്രസവാനന്തര വിഷാദം അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പ്രസവശേഷം ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം തുടങ്ങാം. ഇത് ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 2 ആഴ്ചയിൽ അധികം നീണ്ടു നിൽക്കുന്ന വിഷാദം, ഒന്നിലും സന്തോഷം തോന്നാതിരിക്കുക, ആത്മവിശ്വാസക്കുറവ്, വിശപ്പിലും ഉറക്കത്തിലും ഒക്കെ മാറ്റം വരിക, മുൻപ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുക, ഞാൻ നല്ല അമ്മയല്ല എന്നൊരു കുറ്റബോധം അവർക്ക് തോന്നുക, കുഞ്ഞിനോട് അടുപ്പം തോന്നാതിരിക്കുക, ശ്രദ്ധക്കുറവ്, അമിതമായ ഉത്കണ്ഠ എന്നിവയൊക്കെയാണ്. ഇത് ചികിത്സ ആവശ്യമായ അവസ്ഥയായതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വിദഗ്ധ ചികിത്സ തേടേണ്ടതുണ്ട്. അടുത്തതായി പ്രസവാനന്തര സൈക്കോസിസ്. ഇത് വളരെ അപൂർവമാണെങ്കിലും അടിയന്തര ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥ ബോധം നഷ്ടപ്പെടുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയോ കാര്യങ്ങൾ കാണുകയോ ചെയ്യുക, ഇതിനെ ഹാലൂസിനേഷൻസ് എന്ന് പറയാറുണ്ട്. തെറ്റായ പല വിശ്വാസങ്ങൾ, ഡെലൂഷൻസ്, കടുത്ത ആശയക്കുഴപ്പം, അസാധാരണമായ പെരുമാറ്റം, സ്വയത്തിനോ കുഞ്ഞിനോ അപകടം വരുത്താനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സ അത്യാവശ്യമാണ്. പ്രസവാനന്തര വിഷാദ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രസവശേഷം ശരീരത്തിലെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ പെട്ടെന്നുള്ള വ്യതിയാനം, ഉറക്കക്കുറവും അമിതമായ ക്ഷീണവും, ആദ്യമായി അമ്മയാകുന്നതിന്റെ മാനസിക സമ്മർദ്ദം, സാമ്പത്തികമോ ദാമ്പത്യ ബന്ധത്തിലോ ഉള്ള പ്രശ്നങ്ങൾ, കുടുംബ പിന്തുണയുടെ അഭാവം, മുൻപ് വിഷാദരോഗമോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നവർക്കും വരാവുന്നതാണ്. അതുപോലെ തന്നെ ഗർഭകാലത്തെ സങ്കീർണതകൾ, കഠിനമായ പ്രസവം എന്നിവ വൈകാരികവും ശാരീരികവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. മാസം തികയാതെയുള്ള പ്രസവം അല്ലെങ്കിൽ മെഡിക്കൽ അവസ്ഥകൾ പോലുള്ള കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രസവാനന്തര കാലഘട്ടത്തിൽ ഉത്കണ്ഠയും വൈകാരിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു.
2: പ്രസവാനന്തര വിഷാദം, പ്രതിരോധ മാർഗങ്ങളും ചികിത്സാരീതികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജ്ന നവാസ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946-8000.
0: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: No. 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര, പ്രായോജകർ.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
1: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
0: ബുക്കിംഗിന് 0483280500.
2: കാവ്യധാര,
3: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: കാവ്യധാരയിൽ ഇന്ന് KC കേശവപിള്ള എഴുതിയ താതോപദേശം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് അജിത സുരേഷ്.

0: നശിക്കും കടം മഹാദുർഘടമേവ നൂനം.
1: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് കെ സി കേശവപിള്ള എഴുതിയ താതോപദേശം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് അജിത സുരേഷ്.
2: കാവ്യധാര.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമർപ്പിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം.

0: എന്നും രാവിലെ 8:15
1: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
2: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
3: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
3: ഫോൺ 9895357069.
4: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
5: ഹരിതം.
4: പ്രായോജകർ
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
3: ഹരിതം.
6: ഭൂഗർഭജലത്തിന്റെ ലഭ്യത എങ്ങനെ വർദ്ധിപ്പിക്കാം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ മനോജ് പി സാമുവൽ.
7: ജലമാണ് ജീവന്റെ കാതൽ, ജീവന്റെ അടിസ്ഥാനം. നമ്മുടെ ഭൂമുഖത്ത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഇല്ലാത്തതിന്റെ പ്രധാന കാരണവും അവിടെ ജലമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ചന്ദ്രനിൽ നമ്മൾ പരിവേഷണം നടത്തുന്നതും അവിടെ ജലമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. മറ്റ് ഗ്രഹങ്ങളിലും നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു അവിടെ ജലത്തിന്റെ അംശം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ ജീവൻ ഉത്ഭവിച്ചതും ജലത്തിൽ നിന്നാണ്. ജീവന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ജലം വേണം. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ കൃഷിയുടെ അടിസ്ഥാനവും ജലം തന്നെയാണ്. അപ്പം ജലമില്ലെങ്കിൽ നമ്മുടെ ഭൂമുഖത്ത് ജീവന് നിലനിൽപ്പില്ല. നമ്മുടെ ശരീരത്തിലും അറിയാമല്ലോ ഏകദേശം 90% ജലമാണ്. അപ്പോൾ ജലമാണ് ജീവന്റെ അടിസ്ഥാനം. ജലമാണ് ജീവന്റെ നിലനിൽപ്പ് എങ്കിൽ തന്നെയും മലിനീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജലം ദോഷകരമാവുകയും ചെയ്യും. ജലമലിനീകരണം ലോകത്തെമ്പാടും വലിയൊരു പ്രശ്നം തന്നെയാണ്. ജലജന്യ രോഗങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ജീവനെടുക്കുന്ന ഒരു പ്രശ്നം, ജലജന്യ രോഗങ്ങളിൽ കൂടിയാണ്. അപ്പോൾ ജലമലിനീകരണം വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെയും പല സ്ഥലങ്ങളിലും, കിണറുകളാണെങ്കിലും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കിണറുകളുള്ള ഒരു പ്രദേശമാണ് നമ്മളുടെ കേരളം. ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഏകദേശം 250-300 കിണറുകളുണ്ട്. കിണറുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള പ്രദേശമാണെങ്കിൽ തന്നെയും പല കിണറുകളിലും ജലത്തിൻ്റെ ഗുണനിലവാരത്തിൽ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ജനസാന്ദ്രത കൂടിയതുകൊണ്ട് പ്രത്യേകിച്ചും ബാക്ടീരിയകളുടെ അളവ് കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളുടെ മലിനീകരണം, നമ്മളുടെ പൊതു ജലസ്രോതസ്സുകളിലൊക്കെ മാലിന്യങ്ങൾ തള്ളുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മലിനീകരണത്തിൻ്റെ തോത് വളരെയേറെയാണ്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഭൂമിയുടെ ഉള്ളിൽ വെള്ളം ശേഖരിക്കപ്പെട്ടിട്ടുള്ള അക്വിഫേഴ്സിൽ കിടക്കുന്ന വെള്ളമാണ്. അത് ഭൂമിയുടെ ഉള്ളിൽ പലതരത്തിലുള്ള അക്വിഫേഴ്സ് ഉണ്ട്. പിന്നെ പാറക്കെട്ടുകൾക്കിടയിൽ കിടക്കുന്ന കൺഫൈൻഡ് അക്വിഫേഴ്സ് ഉണ്ട്. അത് കുറെ കൂടെ താഴെയായിരിക്കും. പിന്നെ നമ്മളുടെ ഒരു 10-15 മീറ്റർ താഴേക്ക് പോകുമ്പോൾ ഉള്ള വാട്ടർ ടേബിൾ, അതും ഒരു അക്വിഫറാണല്ലോ. അപ്പോൾ ഈ ഭൂമിയുടെ ഉള്ളിലുള്ള ഈ ഭൂജല നിരപ്പിലേക്ക് വെള്ളം എത്തുന്നത് ഭൂമിയുടെ മേൽഭാഗത്ത് മഴയായി കിട്ടുന്ന വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് കിണിഞ്ഞിറങ്ങുമ്പോഴാണ്. ആ കിണിഞ്ഞിറങ്ങൾ കുറങ്ങുമ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത്, വാട്ടർ ടേബിൾ കുറയുന്നത്, അക്വിഫറിലുള്ള വെള്ളം കുറയുന്നത്. അപ്പം നമ്മൾ ബോർവെല്ലുകളും കിണറുകളിൽ കൂടെ ധാരാളമായിട്ട് ഈ വെള്ളത്തെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിനനുസരിച്ച് തിരിച്ച് റീചാർജ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളും പ്രശ്നബാധിത പ്രദേശമാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ 2 ബ്ലോക്കുകൾ, കാസർഗോഡത്തെ 1 ബ്ലോക്ക്, അവിടെയൊക്കെ കുറച്ച് ക്രിട്ടിക്കലാണ്, ഓവർ എക്സ്പ്ലോയിറ്റഡ് അല്ലെങ്കിലും ക്രിട്ടിക്കൽ ബ്ലോക്കുകളാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്കിപ്പം പിന്നെ ഭൂജല കിണറുകൾ കുഴിക്കുമ്പോൾ നിയന്ത്രണങ്ങളുണ്ട്. അപ്പം ഭാവിയിൽ കൂടുതൽ പ്രദേശങ്ങൾ ഇതേപോലെയുള്ള ക്രിട്ടിക്കൽ ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പം ഭൂജല ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, പക്ഷേ ഭൂജല പരിപോഷണവും ഒപ്പം പ്രധാനമാണ്. ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്, അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ത്തേണ്ടത് അത്യാവശ്യമാണ്. അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, കുന്നിറമ്പുകളിലും മണ്ണ് നീങ്ങിപ്പോകുന്ന സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടാവാനുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഇടനാട് പ്രദേശങ്ങൾ വളരെ അനുയോജ്യമായിട്ടാണ്. ഇവിടെ നമുക്ക് മഴക്കുഴികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടെ ഭൂമിയുടെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കണം. വെള്ളം വീഴുന്നിടത്ത് തന്നെ പിടിക്കുക, ക്യാച്ച് ദ വാട്ടർ വെയർ ഇറ്റ് ഫോൾസ് എന്നാണ്.
6: ഭൂഗർഭജലത്തിന്റെ ലഭ്യത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംവദിച്ചത് കോഴിക്കോട്

0: ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയ ഡോക്ടർ മനോജ് പി സാമുവൽ.
1: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: ഹരിതം സമാപിക്കുന്നു.
1: സമർപ്പിച്ചത്
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
6: പ്രായോജകർ
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവും പോവല്ലേ?
10: ആകെ പേടിയാവുന്നു ഡോക്ടർ.
9: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
11: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
12: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
5: ഇന്ന് ഐവർ കളിപ്പാട്ട് കേൾക്കാം. പ്രധാനമായും കാളീചരിതം പ്രതിപാദിച്ച് വള്ളുവ നാടൻ പ്രദേശങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന അനുഷ്ഠാന കലയാണ് ഐവർ കളി. പാണ്ഡവർ കളി, ഐവർ നാടകം, തട്ടിന്മേൽ കളി, കണ്ണിൽ കുത്തിക്കളി എന്നീ പേരുകളിലും ഈ കളി അറിയപ്പെടുന്നു. രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ കഥകൾ പ്രമേയമാക്കിയാണ് ഈ കളി. ഇതിലെ പാട്ടുകൾ ചമ്പൂഗദ്യം പോലെ നീട്ടിച്ചൊല്ലുന്നവയാണ്. ഇന്ന് ഐവർ കളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് പൂവത്തുംചോലയിൽ കുഞ്ഞിരാമനും സംഘവും.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: സമയം 8 മണി കഴിഞ്ഞ് 1:49.
7: FM പ്രധാന വാർത്തകൾ.
6: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ഡാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. NDA പ്രതിവാര തന്ത്ര രൂപീകരണ യോഗം മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ മിലൻ ചേരാറ്. അടുത്ത മാസം 25 കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഗവൺമെന്റ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ഇന്നലെ അക്രമസംഭവങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം A അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറന്റ് കോടതി പുറപ്പെടുവിച്ചു. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം ഇന്ന് രാവിലെ ചുരം 2 വളവിൽ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും.
7: FM പ്രധാന വാർത്തകൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം. പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ഫോൺ 8129110887.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
6: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260. കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് 8:27, 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1630 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറത്ത് എത്തിച്ചേരും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം. പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
9: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ മഞ്ചേരി.
10: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.

0: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
1: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
0: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
1: CH സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. എന്താണ് ടെക്നിക്കൽ റൈറ്റിംഗ്? ഈ കോഴ്സിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം സെന്ററിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഘുൽ വി രാജൻ സംസാരിക്കുന്നു.
1: ബിരുദാനന്തര ബിരുദമല്ലാതെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകളുണ്ട്. ടെക്നിക്കൽ റൈറ്റിംഗ്, പി ജി ഡിപ്ലോമ ഇൻ ടെക്നിക്കൽ റൈറ്റിംഗ്, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം മേഖലകൾ, ഇത്തരത്തിലുള്ള മേഖലകളിലും ഉപരിപഠനത്തിനുള്ള സാധ്യതകളും അതിനകത്തെ ഗുണങ്ങളും ഇംഗ്ലീഷിൽ ബിരുദം ഉള്ളവർക്ക് വളരെയധികം ഉണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെ ആ മേഖലയുടെ സങ്കീർണതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ലളിതമായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് ടെക്നിക്കൽ റൈറ്റിംഗ്. ഇംഗ്ലീഷ് ബിരുദം നേടിയവർക്ക് പോകാവുന്ന ഒരു മേഖലയാണ് ടെക്നിക്കൽ റൈറ്റിംഗ് കോഴ്സസ് അല്ലെങ്കിൽ മേഖല എന്ന് പറയുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് വച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണമായി സോഫ്റ്റ്വെയർ മേഖലയിൽ ഒക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലുണ്ടാകുന്ന വളരെ സങ്കീർണമായ ചില കാര്യങ്ങളുണ്ടാകും. അത് എങ്ങനെയാണ് ഭാഷയിലേക്ക് അത് എഴുതി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ആശയസംവാദം നടത്തുന്നത്, അത് നടത്തുന്ന മേഖലയാണ് ടെക്നിക്കൽ റൈറ്റിംഗ്. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് തന്നെ ആവശ്യമാണ്. കോപ്പി റൈറ്റിംഗ്, കണ്ടന്റ് റൈറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആധുനിക ലോകത്തെ ഏറ്റവും ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഇംഗ്ലീഷിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ലഭിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷാ പ്രാവീണ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സന്ദർഭത്തിനനുസരിച്ച് ഭാഷയെ എഴുതുവാനും സംവദിക്കുവാനും കഴിവുള്ളവരാണ്. അവർക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോപ്പി റൈറ്ററും കണ്ടന്റ് റൈറ്ററും. കണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞ മേഖല ഇപ്പോൾ ഗൂഗിൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോലും കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയൊക്കെ നോക്കുമ്പോൾ കണ്ടന്റ് റൈറ്ററിൻ്റെ അല്ലെങ്കിൽ കോപ്പി റൈറ്ററിൻ്റെ സാധ്യതകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥിയെ ധാരാളം കോർപ്പറേറ്റുകൾ അവരെ എടുക്കുന്നുണ്ട്. ഗൂഗിൾ പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ ഈ ടെക്നിക്കൽ റൈറ്റേഴ്സിന്, എക്സ്പേർട്ടായിട്ടുള്ള ടെക്നിക്കൽ റൈറ്റേഴ്സിന് ആവശ്യമുണ്ടായിട്ട് വരുന്നുണ്ട്. പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ടെക്നിക്കൽ റൈറ്റേഴ്സിനെ ആവശ്യമായി വരുന്നുണ്ട്. അത് ഫ്രീലാൻസ് രീതിയിൽ നടത്താറുണ്ട്, അതല്ലാതെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ റെഗുലർ എംപ്ലോയ്മെൻറ്റ് കേഡറിൻ്റെ ഭാഗമായിട്ടും ടെക്നിക്കൽ റൈറ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്.
0: അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം സെന്ററിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഘുൽ വി രാജൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ

0: എന്ന ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത് വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
7: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
4: കുട്ടികൾ കളിക്കട്ടെ.
5: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
4: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
8: സൈബർ ജാലകം.
9: എന്താണ് ക്രൗഡ് സോഴ്സിംഗ്?
10: ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരു ലക്ഷ്യം കൈവരിക്കുവാനുള്ള പ്രവൃത്തികൾ ചെയ്ത് കിട്ടുക, അതല്ലെങ്കിൽ ആശയങ്ങൾ സ്വരൂപിക്കുക, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായുള്ള ഫണ്ട് സമാഹരിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഫണ്ട് സമാഹരണമാണെങ്കിൽ അതിനെ ക്രൗഡ് ഫണ്ടിംഗ് എന്ന് പറയും. വിക്കിപീഡിയ ക്രൗഡ് സോഴ്സിംഗിന് ഒരു മികച്ച ഉദാഹരണമാണ്. കാരണം വിക്കിപീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല, ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരിക്കുന്ന അനേകം ആളുകളാണ് വിക്കിപീഡിയ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ പൾസ് അറിയുവാനുള്ള ഒരു മികച്ച മാർഗമായി ക്രൗഡ് സോഴ്സിങ്ങിനെ പ്രയോജനപ്പെടുത്താം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവേ നടത്തി ആളുകളോട് പ്രതികരിക്കുവാൻ ആവശ്യപ്പെടാം. അതിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം, അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളും അവരാഗ്രഹിക്കുന്ന പരിഹാരങ്ങളും എന്തൊക്കെയാണ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെ വിവിധ ആളുകൾ ഐഡിയകൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ പൾസ് അറിയുവാനും അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുവാനും മാർക്കറ്റ് ചെയ്യുവാനും സാധിക്കുന്നു. ഇപ്പോൾ ക്രൗഡ് സോഴ്സിംഗ് എന്താണ് എന്നൊരു ധാരണ കിട്ടിയില്ലേ? ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന അനേകം ആളുകളുടെ അറിവും കഴിവും പണവും സമയവുമെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്നത്.
8: സൈബർ ജാലകം.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
11: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
12: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
11: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744555-0424.
13: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
14: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
15: ദിവസവും കാലത്ത് 6:35.
16: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
17: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
18: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
19: എങ്കിൽ വിളിക്കൂ 90-20-620-630.
5: മീഡിയ വാണി
18: നമ്പർ മറക്കല്ലേ, 90-20-620-630.
20: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
21: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ, ഫോൺ 7555-8852-664.
20: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
21: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
20: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
21: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
20: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7555-8852-664.
22: രസമുകുളം.

ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്, തഴുതാമ കഞ്ഞി. ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് ആദ്യം പറയാം. ഉണക്കലരി 1 കപ്പ്, തഴുതാമയില ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ചെറിയ ഉള്ളി 5 എണ്ണം ചതച്ചത്, ജീരകം 1/2 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ഉപ്പ് പാകത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അരിയും തഴുതാമയിലയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിക്കണം. കഞ്ഞി പാകത്തിന് വെന്തു വരുമ്പോൾ ചതച്ച ചെറിയ ഉള്ളി, ജീരകം, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി അല്പസമയം കൂടി തിളപ്പിച്ച് വാങ്ങിവെക്കുക. ഈ കഞ്ഞി കഴിക്കുന്നത് നീർക്കെട്ടും ക്ഷീണവുമൊക്കെ മാറാൻ ഉത്തമമാണ്.

0: നീർക്കെട്ടും ക്ഷീണവുമൊക്കെ മാറാൻ ഉത്തമമാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം, കേട്ടോളൂ. അരിയും തഴുതാമയിലയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിക്കണം. കഞ്ഞി പാകത്തിന് വെന്തുവരുമ്പോൾ ചതച്ച ചെറിയ ഉള്ളി, ജീരകം, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി അല്പസമയം കൂടി തിളപ്പിച്ച് വാങ്ങിവെക്കുക. ഇപ്പോൾ നമ്മുടെ തഴുതാമ കഞ്ഞി തയ്യാറായിട്ടുണ്ട്.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം, ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
4: മെഡിസപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
3: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം, എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2025 49th വയലാർ അവാർഡിന് ഈ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി ഏതാണ്? ഇതിന്റെ ഉത്തരം അല്പസമയത്തിനുള്ളിൽ കേൾക്കാം.

വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫോൺ നമ്പറുണ്ട്: 0491-29-71-633. നമ്പർ ആവർത്തിക്കാം: 0491-29-71-633.

കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ബോർഡ് ചെയർമാൻ അറിയിച്ചു. ഫോൺ നമ്പറുണ്ട് 0491125028355. നമ്പർ വീണ്ടും 0491250285.

0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788.
1: കാഴ്ചകൾ ഇനി കൂടുതൽ വ്യക്തതയോടെ.
2: അത്യാധുനിക സംവിധാനങ്ങളും കൃത്യതയാർന്ന പരിചരണവുമായി നേത്ര ചികിത്സാ രംഗത്തെ വിശ്വസ്ത കേന്ദ്രം
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ.
2: വർഷങ്ങളുടെ പരിചയ സമ്പത്ത്,
1: മെഡിസെപ് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ.
1: ഫോൺ 8078788882.
3: പ്രിയമുള്ളവരെ, ഇന്നത്തെ ചോദ്യം ഉത്തരത്തിനുള്ള സമയമായിരിക്കുന്നു. ചോദ്യം ഇതാണ്: 2025 49th വയലാർ അവാർഡിന് ഈ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി ഏതാണ്? ഉത്തരം: തപോമയിയുടെ അച്ഛൻ. 100,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 അശോകൻ ചെരുവിലിനായിരുന്നു പുരസ്കാരം. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്.

0: ചോദ്യം ഉത്തരവ് ഒരിക്കൽ കൂടി. 2025 49th വയലാർ അവാർഡിന് ഇ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി ഏതാണ്? ഉത്തരം, തപോമയിയുടെ അച്ഛൻ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8078788882.
2: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
7: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
6: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
7: അതെങ്ങനെ?
6: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
7: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
0: കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ മുൻഗണനാ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസിലും കൃഷിഭവനിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലിസ്റ്റ് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 31 വൈകിട്ട് 3 മുമ്പായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അറിയിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 0492226623. നമ്പർ ഒരിക്കൽ കൂടി 0492226223.

പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ഈ മാസം 31 വരെ നീട്ടി. 10-ാം തരം തുല്യതയ്ക്ക് 1950 രൂപയും ഹയർ സെക്കൻഡറിക്ക് 2600 രൂപയുമാണ് ഫീസ്. SC/ST ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ഫീസ് ഇളവുണ്ട്. 7-ാം ക്ലാസ് വിജയിച്ച 17 വയസ്സ് പൂർത്തിയായവർക്ക് 10-ാം തരത്തിനും 10-ാം ക്ലാസ് വിജയിച്ച 22 വയസ്സ് പൂർത്തിയായവർക്ക് ഹയർ സെക്കൻഡറി തുല്യതയ്ക്കും ചേരാം. ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് വിഷയങ്ങളിലാണ് പ്രവേശനം. ഞായറാഴ്ചകളിലാണ് ക്ലാസ് നടക്കുക. വിശദവിവരങ്ങൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലും പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ പ്രേരക്മാരിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പറുകൾ പറയാം. 0495-23-00-53, 8281175355. നമ്പറുകൾ ഒരിക്കൽ കൂടി 0495-237-0053, 8281-75355. വെബ്സൈറ്റ് വിലാസം http://www.literacymissionkerala.org.

0: തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ ഉൾപ്പെടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അംഗണവാടികൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകളോടൊപ്പം ഈ മാസം 30 വൈകിട്ട് 3 മുമ്പായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നൽകണം. ജനറൽ വിഭാഗം, പട്ടികജാതി വിഭാഗം എന്നിവയ്ക്ക് പ്രത്യേകം ഫോം ലഭ്യമാണ്. ഓരോ പദ്ധതിക്കും പ്രത്യേകം അപേക്ഷകൾ നൽകണം. ഫോൺ നമ്പറുകൾ 0466225833, 9496047173. നമ്പറുകൾ ആവർത്തിക്കാം: 0466225833, 9496047113.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
3: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
2: സുപ്ന പാം,
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 55 സെക്കൻഡ്.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർ ഷാഹിൻ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് വേദനയെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
0: വേദനയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള വേദനകളുണ്ട്. നമ്മൾ കുറെ ദിവസം ആ വേദനയൊക്കെ സഹിച്ചു നടക്കും, പിന്നെ തീരെ പറ്റാതെയാകുമ്പോൾ നമ്മൾ സാധാരണയായി ഒരു ഡോക്ടറെ പോയി കാണും. അതല്ല രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറാവുന്ന വേദനയാണെങ്കിൽ സാവധാനം നമ്മൾ വേദനയെയും മറക്കും. ഡോക്ടറെ, എപ്പോഴാണ് ഒരു വേദനയെ നമ്മൾ ഗൗരവമായി കാണേണ്ടത്?
2: പരിക്കിന് ശേഷമുള്ള ഏതാനും ദിവസത്തെ വേദന, അത് സാധാരണമാണ്. എന്നാൽ നമുക്ക് 3 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വേദന, അല്ലെങ്കിൽ ഇടക്കിടക്ക് മരുന്ന് കഴിക്കേണ്ടി വരുന്ന വേദന, നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന വേദന, നമ്മുടെ ദൈനംദിന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, നമ്മുടെ ജോലികളിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരിക, ഇത്തരം അവസരങ്ങളിൽ നമ്മൾ വേദനയെ ഗൗരവമായി കാണണം. കാരണം ഇത് ക്രോണിക് പെയിൻസ് ആണ്. അപ്പൊ അത്തരം വേദനക്ക് നമ്മൾ തീർച്ചയായും വേദനയുടെ കാരണം എന്താന്ന് കണ്ടെത്തി വിദഗ്ധ ചികിത്സ നേടേണ്ടതാണ്.
0: സാധാരണയായി നമുക്ക് അനുഭവപ്പെടുന്ന ശരീരവേദനകൾ, ഇവയ്ക്കൊക്കെ എന്താണ് കാരണങ്ങൾ?
2: ശരീരവേദനകൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. സാധാരണയായി നമ്മുടെ തെറ്റായ ഇരിപ്പ്, നമ്മുടെ തെറ്റായിട്ടുള്ള നിൽപ്പ്, മസിലുകളുടെ അമിതോപയോഗം, അതിന്റെ തെറ്റായ രീതിയിലുള്ള ഉപയോഗം, പിന്നെ നമുക്ക് വാദങ്ങള്, സന്ധിവാദങ്ങള്, ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലെയുള്ള വാദങ്ങള്, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് പോലെയുള്ള വാദങ്ങള്, പിന്നെ നമ്മുടെ നട്ടെല്ലിന്, സ്പൈനൽ കോർഡിനൊക്കെ വരുന്ന പരിക്കുകള്, അതുപോലെ തന്നെ നമ്മുടെ മസിലുകളുടെ വള്ളി, ടെൻഡൻ, ലിഗമെന്റ്, ഇവയ്ക്ക് വരുന്ന പരിക്കുകളിലെല്ലാം നമുക്ക് ശരീരവേദനകൾ ഉണ്ടാകാം. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറെ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലുകളുടെ ബലക്കുറവ്. അതുപോലെ തന്നെ പേശികളെ ബാധിക്കുന്ന ഫൈബ്രോമയോളജി പോലുള്ള അസുഖങ്ങൾ, വിറ്റാമിൻ ഡിയുടെ കുറവ്, പിന്നെ നാഡീ സംബന്ധമായ അസുഖങ്ങൾ മൂലം നമുക്ക് ഇതുപോലുള്ള ശരീരവേദനകൾ വരാം.
0: ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥ, ഇത് അസ്ഥി ഒടിഞ്ഞു പോകുന്ന ഒരു രോഗമാണ്. ഇതിന് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാകുമോ?
2: തീർച്ചയായും. ഓസ്റ്റിയോപോറോസിസിനെ നമ്മൾ നിശബ്ദ രോഗം എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഓസ്റ്റിയോപോറോസിസ് സംഭവിച്ചതിന് ശേഷം അസ്ഥി ഒടിയുമ്പോഴാണ് ഈ ഒരു രോഗം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നതും അതിനുള്ള ചികിത്സ എടുക്കുന്നതും. ഓസ്റ്റിയോപോറോസിസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് എല്ലുകൾക്ക് ബലം കുറയുകയും അതുമൂലം നട്ടെല്ലൊക്കെ വളഞ്ഞു പോവുക, അതുമൂലം പേശികൾ, നമ്മുടെ ബോഡിയുടെ ബയോമെക്കാനിക്സ്, ചലനാത്മകതയൊക്കെ മാറുകയും അതുമൂലവും നമുക്ക് ഇതുപോലത്തെ വേദനകൾ വരാം. പ്രത്യേകിച്ചും ആർത്തവിരാമം സംഭവിച്ച സ്ത്രീകള്, അതുപോലെ ദീർഘനാളായിട്ട് സ്റ്റീറോയിഡ് എടുക്കുന്ന ആളുകള്, പ്രായമായ ആളുകള്, ഇവർക്കൊക്കെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
0: ഈ ഓസ്റ്റിയോപോറോസിസ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നമ്മൾ അറിയുന്നില്ല, മിക്കവാറും രോഗം വന്ന് അസ്ഥികൾ പൊട്ടുന്ന സമയത്താണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നതും നമ്മളിങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അറിയുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്?
2: ഡെക്സ എന്ന് പറയുന്ന ഒരു സ്കാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായും ഈ രോഗനിർണയം നടത്തുന്നത്. അതൊരു എക്സ്റേ രശ്മികൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു സ്കാനാണ്. ഇത് സ്കാൻ ചെയ്ത് ഇതിന്റെ സ്കോർ മൂലം നമ്മൾ ഇത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കുക.
0: ഈ ഓസ്റ്റിയോപോറോസിസിനുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്?
2: ചികിത്സാ രീതിയിൽ നമ്മൾ ആവശ്യമായ രോഗികൾക്ക് കാൽഷ്യം, വിറ്റാമിൻ ഡി കുറവുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്നുകൾ കൊടുക്കണം. പിന്നെ തെറാപ്യൂട്ടിക് എക്സസൈസസ്, വ്യായാമങ്ങളിലൂടെ ഭാരം വഹിക്കുന്ന വ്യായാമങ്ങൾ, അതുപോലെ തന്നെ മസിലുകളെ ശക്തിപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓസ്റ്റിയോപോറോസിസ് ചികിത്സിക്കുന്ന മരുന്നുകളുണ്ട്, എല്ലുകളുടെ ബലം കൂട്ടുന്ന മരുന്ന്.

0: മരുന്നുകള്, അവയെല്ലാം ഇതിന്റെ ചികിത്സയുടെ ഭാഗമാണ്.
1: ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ശരീര ആസകലം വേദനയാണെന്ന്. എപ്പോഴും വേദന, എല്ലാ പരിശോധനകളും നടത്തിയാലും പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നുമില്ല. അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ സംഭവിക്കുന്നത്?
0: അത്തരം രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഫൈബ്രോമയാലജിയ എന്ന് പറയുന്ന അസുഖം. ഇതിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാഡീവ്യവസ്ഥയിലുള്ള വ്യത്യാസങ്ങളാണ്. വേദനകളെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ ശരീരം മനസ്സിലാക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അവർക്ക് വേദനയോടൊപ്പം തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ലക്ഷണങ്ങൾ കൂടെ വരും. ഉറക്കക്കുറവുണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, വയറിന് ബുദ്ധിമുട്ടുണ്ടാവാം, ശ്രദ്ധക്കുറവുണ്ടാവാം, ഇതെല്ലാം ഇതിന്റെ കൂടെ വരും. വേദന എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു അബ്നോർമൽ സെൻസേഷൻ ആൻഡ് ഇമോഷൻ ആണ്. അപ്പൊ നമ്മുടെ നാഡീവ്യവസ്ഥയിൽ നമ്മൾ വേദനകളെ തിരിച്ചറിയുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ചെറിയ വേദനകളും വലിയ വേദനയായിട്ട് അനുഭവപ്പെടും.
1: ഈ നാഡീവ്യവസ്ഥ അമിതമായി പ്രവർത്തിക്കുന്ന അവസ്ഥ കൊണ്ടാണ് പലർക്കും പരിശോധനകളിലൊന്നും രോഗമുണ്ടെന്ന് തെളിയാത്തതും എപ്പോഴും വേദനയുണ്ടെന്ന് രോഗി പരാതി. ഈ രോഗസ്ഥിതിയിൽ മാനസികമായുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഫൈബ്രോമയാലജിയ എന്നതിന് നമുക്കൊരു ഒരു കാരണമായിട്ട് നമുക്ക് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് വേദന വരുന്നു, അത് അവർ വെറുതെ പറയുന്നതല്ല, അവർക്ക് വേദനയുണ്ട്. കാരണം അവരുടെ നാഡീവ്യവസ്ഥയിൽ ഈ വേദനയെ തിരിച്ചറിയുന്ന രീതികളിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയ വേദനകൾ, അവർക്ക് കൂടുതൽ മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വേദന കൂടുതലായിട്ട് തോന്നാം, ജോലികളിൽ സ്ട്രെസ് വരുന്ന സമയത്ത് കൂടുതലായിട്ട് തോന്നാം, അല്ല അവർക്കൊരു ശരിക്കുള്ള എന്തെങ്കിലും പരിക്ക് മൂലം വന്ന വേദനയാണെങ്കിൽ അപ്പോഴും അത് അവർക്ക് കൂടുതലായിട്ട് തോന്നാം. നമ്മുടെ ഈ ബ്രെയിൻ ഇതിനെ എങ്ങനെ സെൻസിറ്റൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ വേദനയെ അവരെടുക്കുന്നത്. ആ വ്യവസ്ഥയിലുള്ള വ്യത്യാസം കൊണ്ടാണ് അവർക്ക് വേദന അനുഭവിക്കുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാവില്ല അവർ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഇത് വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ വരുന്ന വേദനയ്ക്കൊക്കെ എന്തെല്ലാമാണ് ഇതിന്റെ ചികിത്സകൾ?
0: നമ്മുടെ ഇതിന്റെ കാരണം പറഞ്ഞതുപോലെ തന്നെയാണ്, ഒറ്റ മരുന്നുകൊണ്ട് ഇതിനൊരു ചികിത്സയില്ല. അപ്പൊ നമ്മൾ ഇതിനെ പല തലങ്ങളിലായിട്ടാണ് നമ്മൾ ഈ വേദനയെ ചികിത്സിക്കുന്നത്. അപ്പൊ ആദ്യം വേണ്ടത് രോഗത്തെ കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണമാണ്. പിന്നെ വ്യായാമം ഇതിൽ ഉൾപ്പെടുത്തണം, നന്നായിട്ട് ഉറങ്ങാൻ വേണ്ട കാര്യങ്ങൾ, അത് മരുന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത തെറാപ്പി കൂടെയാണെങ്കിൽ അങ്ങനെ. പിന്നെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള തെറാപ്പികളുണ്ട്, മരുന്നുകളുണ്ട്, ആവശ്യമായ ഘട്ടങ്ങളിൽ ഫിസിയോതെറാപ്പി ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ മരുന്നുകളായിട്ട് നമ്മൾ കഴിക്കുന്നത് പെയിൻ മോഡുലേറ്റേഴ്സ് എന്ന് പറയും. നമ്മുടെ നാഡീവ്യവസ്ഥയിൽ ഇത്തരം വേദനകളെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ നമ്മൾ ഈ ചികിത്സയോടൊപ്പം തന്നെ എടുക്കുക. വേദന കുറയുന്നതിനനുസരിച്ച് അതിന്റെ ഡോസ് കുറച്ചു കൊണ്ടുവന്ന് അത് നിർത്തുക. ഇങ്ങനെ നമ്മളൊരു കോംപ്രഹെൻസീവ് ആയിട്ടാണ് അസുഖങ്ങളെ നമ്മൾ ചികിത്സിക്കുന്നത്.
1: പൊതുവെ ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലില് ആളുകൾ എത്രയും പെട്ടെന്ന് വേദന നിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു വേദന സംഹാരി കഴിക്കുന്നുണ്ട്. ഈ വേദന സംഹാരികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് അതിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം, ഇത് സുരക്ഷിതമാണോ?
0: വേദന വരുന്ന തുടക്ക ദിവസങ്ങളിൽ നമുക്ക് പലപ്പോഴും ഒരു വേദന സംഹാരി ആവശ്യമുണ്ട്. അപ്പൊ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് ദിവസത്തേക്ക് സാധാരണയായി ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്നാൽ ദീർഘകാലം സ്വയം മരുന്ന് കഴിക്കുക, അതുമൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വയറിൽ അൾസർ വരിക, കരളിൽ അസുഖങ്ങൾ വരിക, കിഡ്നിയെ ബാധിക്കുക, ഇതെല്ലാം സംഭവിക്കുന്നത്. ചികിത്സയുടെ ആദ്യഘട്ടങ്ങളിൽ വേദന സംഹാരികളെടുത്ത് അത് കുറയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തി തുടർ ചികിത്സ ചെയ്യേണ്ടതാണ്.
1: ഈ വ്യായാമത്തിനും ഫിസിയോതെറാപ്പിക്കുമൊക്കെ വേദനയുടെ ചികിത്സയിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ?
0: പല ദീർഘകാല വേദനകൾക്കുമുള്ള പ്രധാന ചികിത്സ എന്ന് പറയുന്നത് വ്യായാമങ്ങളാണ്. ഇപ്പൊ ഫിസിയോതെറാപ്പിയിൽ പ്രത്യേകിച്ചും ശരീരത്തിന്റെ ചലനശേഷി, നമ്മുടെ ശരിയായ പോസ്ചർ, നമ്മളെ ഇരുത്തത്തിലും നടത്തത്തിലൊക്കെ എങ്ങനെയാണ് മസിലുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്, അതിന്റെ ബയോമെക്കാനിക്സ്, ഇതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ചികിത്സകള് ഫിസിയോതെറാപ്പിയിലും തെറാപ്യൂട്ടിക് എക്സസൈസസിലുമുണ്ട്. എന്തൊരു അസുഖം വന്നാലും നമ്മൾ ദീർഘകാലം വിശ്രമിക്കുക എന്നതിനേക്കാൾ ഉപരി ശരിയായ രീതിയിൽ സജീവമായി ഇരിക്കുക, ഇതാണ് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത്. വേദനയെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. അതുപോലെ തന്നെ വേദനയെ ഭയക്കുകയും വേണ്ട. എല്ലാ വേദനകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല, ജീവിതകാലം മുഴുവൻ മരുന്നും ആവശ്യമില്ല. ശരിയായ രോഗനിർണയം നടത്തുക, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, ആവശ്യമായ ഘട്ടങ്ങളിൽ ഫിസിയോതെറാപ്പി, മരുന്നുകൾ എന്നിവയിലൂടെ ഭൂരിഭാഗം ആളുകളുടെയും വേദനകൾ നമുക്ക് മാറ്റിയെടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർ ഷാഹിൻ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വളരെ സിമ്പിളായും ഉപകാരപ്രദമായും ഡോക്ടർ നമുക്ക് വേദനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: നന്ദി.
2: ആരോഗ്യം
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
3: നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: സ്മൃതി ഗീതങ്ങൾ.
1: മനസാ വാച കർമ്മണ. ഈ ചിത്രത്തിൽ ലെസ് ജാനകി പാടിയ ഗാനമാണ് സ്മൃതിഗീതങ്ങളിൽ ആദ്യമായി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമറിന്റെ സംഗീതം.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭ മഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഡോക്ടർ ഷാജഹാന്റെ വരികൾക്ക് SD ശേഖരന്റെ

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ്.
7: അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ച പണി. ഈർച്ച മില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ 4 തൂണുകൾ സ്ഥാപിച്ച് അതിനു മേലെ

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
3: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
3: ഫോൺ 9895357069.
4: യേശുദാസും ജെൻസിയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തതായി. ചിത്രം ഇരുമ്പഴികൾ. RK ദാമോദരന്റെ വരികൾക്ക് MK അർജുനന്റെ ഈണം.

0: സമയം 9 മണി കഴിഞ്ഞ് 33 സെക്കൻഡ്.
1: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിലൊരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
0: സ്മൃതി ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പാടിയത് ജാനകി, ചിത്രം എനിക്കു ഞാൻ സ്വന്തം. ഗാനശില്പികൾ ബിച്ചു, തിരുമല, ശ്യാം.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ആർ സുദർശനം. ചിത്രം ഹൃദയത്തിന്റെ നിറങ്ങൾ, പാടിയത് പി സുശീല.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: സ്മൃതി ഗീതങ്ങളിൽ അവസാനമായി എസ് ജാനകി പാടിയ ഗാനം ചിത്രം തകര, പോച്ചൽ ഖാദറിന്റെ വരികൾ. സംഗീതം MG രാധാകൃഷ്ണൻ.

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദ സഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ പങ്കാളിത്തം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തി. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ UDF ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. KM അഭിജിത്ത് MLA ഓഫീസ് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. സെൻസസ് 2027 ഭാഗമായ ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവര ശേഖരണം പൂർത്തിയായി. മലപ്പുറം കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം RTO യൂസഫ്, താനൂർ DYSP സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം.
1: FM പ്രധാന വാർത്തകൾ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കും.

0: കേട്ടോ, ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
7: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റിലും 75% വരെ വിലക്കുറവ്.
6: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
7: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ട്രെയിൻ സമയം.
9: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 1:06:49. മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28. 1:06:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28. 1:06:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44. 1:06:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 5:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
10: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
12: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
13: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
14: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
15: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
14: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
16: നടക്കാൻ പോകല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
17: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
18: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈജി ലാഭമഴ.
19: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
8: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
9: വായിക്കുന്നത് രാജേന്ദ്രൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കണക്ട് പ്രോഗ്രാമിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി മുഖ്യാതിഥിയായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് എല്ലാ പഞ്ചായത്തിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിച്ച് തീർപ്പാക്കുന്നതിനുവേണ്ടി രൂപം നൽകിയതാണ് ഡിസ്ട്രിക്ട് കണക്ട് പ്രോഗ്രാം. ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച നിവേദനങ്ങൾക്കു പുറമെ പൊതുജനങ്ങളിൽ നിന്നും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും ആവശ്യങ്ങളും ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയൽ നേരിട്ട് സ്വീകരിച്ചു. ഊർക്കടവ് പാലം പരിസരത്തെ മൈനർ ഇറിഗേഷൻ ഭൂമി, സംസ്ഥാനപാതയിലെ അപകടഭീഷണി നിലനിൽക്കുന്ന ഊർക്കടവ് വളവ്, മുണ്ടുമുഴി ചാലിയാർ പുഴയോട് ചേർന്ന് കായിക മൈതാനത്തിനായി കണ്ടെത്തിയ സ്ഥലം, വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം, വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരം, വാലില്ലാപ്പുഴ, ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും നേരിട്ടെത്തി പരിശോധിച്ചു. മഞ്ചേരി കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിൽ മഞ്ചേരി കച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമോദ്യോഗ് ഭവനിൽ ഓണം ഖാദി മേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TT അബ്ബാസ് അധ്യക്ഷത വഹിച്ചു.

0: ആദ്യ വിൽപ്പന മഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ ഷംലി കുരുക്കൽ MLA യിൽ നിന്നും ഏറ്റുവാങ്ങി. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് KK മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. അടുത്ത മാസം 25 വരെ ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൌകര്യവും ഉണ്ട്. ഉപഭോക്താക്കൾക്ക് വിവിധ സമ്മാന പദ്ധതികളും മെഗാ നറുക്കെടുപ്പും ഒരുക്കിയിട്ടുണ്ട്.
1: വികസന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
4: നേടാം.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
8: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
8: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
10: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
9: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
10: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
0: സമയം 9 മണി കഴിഞ്ഞ 29:33.

0: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
1: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
1: ഫോൺ 9895357069.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
8: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കൈ, കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
9: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
10: നേടാം.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
1: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
11: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
12: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
11: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
13: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
14: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
13: രസം 4 ഇരട്ടി.
14: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
15: മഴവില്ലിൽ എനിക്ക് കേൾക്കാം മുംബൈ പാടിയ ഗാനം.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
6: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
0: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
11: എന്നും രാവിലെ 7 മണിക്ക്
10: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
13: യ്യോ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
14: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
13: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
15: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളെ ഏത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
13: തന്നെയോ? അതേതായാലും നന്നായി.
15: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
13: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
0: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
16: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
17: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
18: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
17: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
18: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
19: മഴവില്ലിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ്.

0: പിടിക്കാ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
8: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
10: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
11: Volkswagen Virtus, 4th year ആഘോഷിക്കുകയാണ്.
12: Volkswagen Virtusനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
11: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
8: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
15: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
16: 5-star BN ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
15: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
16: ഉടൻ തൊട്ടടുത്ത കിയ ഷോ

0: ദിവസം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ YG ലാഭമഴയിൽ വരണം.
4: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: YG ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
5: മഴവില്ലിൽ അവസാനമായി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: FM പ്രധാന വാർത്തകൾ.
1: പെറുവിന്റെ സ്വാതന്ത്ര്യദിന ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ഗവൺമെന്റിനും ജനങ്ങൾക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസ നേർന്നു. പെറുവുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ ഭോപ്പാലിൽ. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധി സംഘങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരത് റെഡ്ഡി നിർവഹിച്ചു. മയക്കുമരുന്ന് കേസിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി മുഹമ്മദ് നജിയെ കസബ പോലീസ് പിടികൂടി. വിദേശത്തുനിന്നും വരുന്നതിനിടെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോവിയുടെ വീട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. ഇന്ത്യൻ ഫുട്ബോൾ ലീഗിന്റെ 2026-27 സീസൺ ഒക്ടോബർ 16 ആരംഭിക്കുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിലെ ഫുട്ബോൾ ഹൌസിൽ IFL ഗവേണിംഗ് കൌൺസിൽ യോഗം ചേർന്നു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരു സ്റ്റേഷനിൽ 16345 ലോകമാന്യ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 16606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 16160 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 16323 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 15:59, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് മുഖേന 2025 ഡിസംബർ വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ ഈ മാസം 30 അക്ഷയ കേന്ദ്രം മുഖേന പെൻഷൻ മസ്റ്ററിംഗ് നടത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495-23-78480. സമയം 9 കഴിഞ്ഞ് 59:56. ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി.
5: സമയം 10:00 ആകാശവാണി. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
6: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
7: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് July 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ എസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
8: നമസ്കാരം
7: മാഡം. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
8: July 28, 2026 അത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ടാണ് ഈ ദിവസം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് July 28. എന്തുകൊണ്ടാണ് ആ ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. 1963 അദ്ദേഹം ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളിൽ ഒരു വൈറസിന്റെ അംശം കണ്ടുപിടിച്ചത്. അത് കുറച്ചു നാൾ എടുത്ത് അത് മനസ്സിലാക്കാൻ, അത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് 1969 അദ്ദേഹം തന്നെ അതിന് വാക്സിൻ കണ്ടുപിടിക്കുകയും ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എത്രയും പെട്ടെന്ന് ശാസ്ത്രലോകം അത് വിലയിരുത്തുകയും 1976 തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ടും ഉചിതമായ ദിവസമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ലോകത്തിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ദിനമായി എല്ലാവരും ആചരിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പരിപാടി July 28, 2018 നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്

0: പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് അസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അതായത് ഘട്ടം ഘട്ടമായി ലളിതമായി വിശകലനം ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോ അവയർനെസ് പ്രിവെൻഷൻ ടെസ്റ്റിംഗ് ട്രീറ്റ്മെന്റ് ബോധവൽക്കരണം പ്രതിരോധം പരിശോധന ചികിത്സ ഇതെല്ലാം നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ഈ വർഷം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുകയും നോക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
1: മാഡം, ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാരീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
0: പൊതുവെ അഞ്ചു തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, എ ബി സി ഡി ഇ. അതില് എ ഇ ഒരു തരത്തിലുള്ള സ്വഭാവക്കാരും ബി സി ഡി കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. എ ഇ ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്ത് ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ പാനിപ്പൂരി ബേൽപൂരി അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖമല്ല, ഇപ്പോഴും ഈ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ് ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി ബി സി ഡി എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. ബി സി ഡി വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിന്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദില്, അപ്പൊ എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാവുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും, അപ്പൊ നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള പ്രോഡ്രോമിലെ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും, മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയർ ആയിട്ട് വരുന്നത്. സിവിയർ ആയിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെയെ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്, അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി BOC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതിയിൽ വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും. വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്, അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരള് ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയെയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പില് ബ്ലോക്ക് ഉണ്ടാവാം,

0: വയറിൽ വെള്ളങ്ങൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഈക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ലയോ. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അത് വെറുതെ അല്ലേ തിരികെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, എച്ച് ഐ വി ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ. അപ്പോഴാണ് കണ്ടുപിടിച്ചത് ശരി, അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരള് പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിന്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ്, ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT, SGPT അല്ലെങ്കിൽ ബിൽറൂബിൻ കൂടിയിരിക്കും, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴേ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് AE എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. എയ്ക്ക് വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് എ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷെ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെ ഇത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ട് പ്രതിരോധ ശേഷിക്കും നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക്, പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവാണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നന്റ് വിമനാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ തേർഡ് ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും, വൈറസിന്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്, അത് നമ്മൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിന്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി

0: എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാര് 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസിസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിനേറ്റ്. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 4% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. എച്ച് ഐ വി പോലുള്ള ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്. അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിന്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന് ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്. 6 മാസത്തെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി ഇടത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിന്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10 മുതൽ 15,000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിന്റെ പേഷ്യൻസിന്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെന്റ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ടി എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

പ്രിയമുള്ളവരെ, ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 അക്ഷരഗീതങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. നിങ്ങൾ വാട്സപ്പിലൂടെയും കത്തിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ, അവതരിപ്പിക്കുന്നത് മഞ്ചേരി എഫ് എം അവതാരക എം ജിഷ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. അറിയിപ്പ് സമാപിച്ചു.

ബോളിവുഡ് ഹിറ്റ്സ്. ബോളിവുഡ് ഹിറ്റ്സിൽ ആദ്യം കേൾക്കാം മഷൂക്ക എന്ന ചിത്രത്തിൽ അൽക്ക യാഗ്നികും അഭിജിത്തും പാടിയ ഗാനം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ്.
5: അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ച പണി. ഈർച്ച മില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ 4 തൂണുകൾ സ്ഥാപിച്ച് അതിനു മീലെ മരത്തടികൾ കയറ്റിവെച്ച് ഈരുകയാണ് ചെയ്യാറ്.

ബോളിവുഡ് ഹിറ്റ്സാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുമാർ സാനു, കവിതാ കൃഷ്ണമൂർത്തി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹം ദിൽ ദേ ചുക്കേ സനം.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: പ്യാർ കിയാ തോ ഡർനാ ക്യാ ഈ ചിത്രത്തിൽ ഉദിത് നാരായണനും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയ ഗാനമാണ് ബോളിവുഡ് ഹിറ്റ്സിൽ ഇനി

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: ചിത്രം ദിൽ ബേച്ചാര, ഗായകർ അർജിത് സിംഗ്, ശശ തിരുപതി.

ജാവേദ് അക്തറിന്റെ വരികൾക്ക് രാഹുൽ ദേവ് ബർമൻ ഈണം നൽകി. കുമാർ സാനു, കവിതാ കൃഷ്ണമൂർത്തി പാടിയ ഗാനമാണ് ഇനി. ചിത്രം 1942, എ ലവ് സ്റ്റോറി.

0: ബോളിവുഡ് ഹിറ്റ്സ്.
1: ബോളിവുഡ് ഹിറ്റ് സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
2: FM പ്രധാന വാർത്തകൾ.
1: പൊതുപരീക്ഷ ഭേദഗതി ബിൽ അല്പസമയത്തിനകം ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. NDA പ്രതിവാര തന്ത്ര രൂപീകരണ യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. രാജ്യത്തെ മൂലധന വിപണിയുടെ അടിത്തറ വിശ്വാസമാണെന്നും പുതുതായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥർ സത്യസന്ധതയും നിഷ്പക്ഷതയും പൊതുതാൽപര്യവും ഉയർത്തിപ്പിടിക്കണമെന്നും സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. മുംബൈയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് സംഘടിപ്പിച്ച ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടന്നെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. PIB ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദരോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 66-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത്. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ TK

0: വാസു, സേതുനാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലിത്തോടിൽ സി കെ കാസിം എംഎൽഎ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 1240 രൂപ താഴ്ന്ന് 1,05,720 രൂപയായി. 13,215 രൂപയാണ് ഗ്രാമിന്.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
5: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
4: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
5: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
7: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
6: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന് എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
5: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
4: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
5: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661, മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 4 മിനിറ്റ് വൈകി 11:03, 1606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1616 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 1638 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
13: ട്രെയിൻ സമയം.
9: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
14: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
9: അതൊരു വലിയ സ്മാർട്ട് TV ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
14: രസം നാലിരട്ടി.
9: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് TVകൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
15: തുണിയുടെ എണ്ണം കൂടിയാലെന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
16: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
17: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകൾ.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
3: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
6: വായിക്കുന്നത് പ്രശാന്തി. മഞ്ചേരി നഗരത്തിലെ വിവിധ റോഡുകളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ മരാമത്ത് റവന്യൂ വകുപ്പ് അധികൃതർ പരിശോധന നടത്തും. പലയിടത്തായി ഇറക്കിക്കെട്ടി കച്ചവടം നടത്തുന്നതുൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. നിയോജക മണ്ഡലത്തിലെ മരാമത്ത്, വൈദ്യുതി, ജല അതോറിറ്റി പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തിയ യോഗത്തിലാണ് തീരുമാനം. എം റഹ്മത്തുള്ള MLA അധ്യക്ഷത വഹിച്ചു. റോഡുകളിലെ അപകട സാധ്യതയിൽ മലപ്പുറം ജില്ല സംസ്ഥാനത്ത് 4th. ജില്ലയിൽ ദേശീയ സംസ്ഥാന പാതകളിലായി 219 km ദൂരം അപകട സാധ്യതാ മേഖലയിൽ ഉൾപ്പെടുന്നതായി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആന്റ് റിസർച്ച് സെന്ററിന്റെ പഠനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ദേശീയപാതയുടെ 60% ഭാഗം അപകട സാധ്യതാ മേഖലകളാണ്.
5: വികസന വാർത്തകൾ.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
8: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ YG ലാഭമഴയിൽ വരണം.
9: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
8: YG ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
10: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
11: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
13: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
14: ശനിയും ഞായറും രാവിലെ 7:50.
13: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
15: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്,
16: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
15: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
16: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
17: സമയം 11 കഴിഞ്ഞ് 1:30. അക്ഷരഗീതങ്ങൾ. ആദ്യഗാനം പാടിയത് യേശുദാസ്. ചിത്രം അരനാഴിക നേരം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. പാറപ്പുറത്തിന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് അരനാഴിക നേരം.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്ത ഗാനം പാടിയത് പി സുശീല, ചിത്രം കരകണാ കടൽ, രചന വയലാർ, സംഗീതം ദേവരാജൻ. മുട്ടത്തു വർക്കിയുടെ കരകാണാക്കടൽ എന്ന നോവൽ ആസ്പദമാക്കി അതേ പേരിൽ നിർമ്മിച്ച ചിത്രമാണ് ഇത്.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഗാനരചന യൂസഫ് അലി കേശേരി, സംഗീതം ജോൺസൺ, പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം കർപ്പൂരദീപം. മല്ലിക യൂനിസിന്റെ ഇതേ പേരിലുള്ള നോവൽ കർപ്പൂരദീപം എന്ന പേരിൽ തന്നെയാണ് സിനിമയായത്.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിൽ എം ജി ശ്രീകുമാറിനോടൊപ്പം പാടിയത് കെ എസ് ചിത്ര.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
0: ചിത്രം യക്ഷി, പാടിയത് യേശുദാസും പി ലീലയും ചേർന്ന്. രചനാ വയലാർ, സംഗീതം ദേവരാജൻ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലാണ് യക്ഷി എന്ന ഈ ചിത്രത്തിന്റെ ആധാരമായിട്ടുള്ളത്.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ചിത്രം അഗ്നിസാക്ഷി, പാടിയത് യേശുദാസ്. രചന, സംഗീതം കൈതപ്രം. ലളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ ഇറങ്ങിയ ചിത്രമാണ് അഗ്നിസാക്ഷി.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം അഷ്ടപതി, പാടിയത് യേശുദാസ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ. പെരുമ്പടവം ശ്രീധരന്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടത്.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: കരിമ്പ് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് അക്ഷരഗീതങ്ങളിൽ. അടുത്തതായി രചന പൂച്ചൽ ഖാദർ, സംഗീതം ശ്യാം. മാത്യു മറ്റത്തിന്റെ കൊലപാതകം ഇതിവൃത്തമായ കരിമ്പ് എന്ന നോവൽ അതേ പേരിൽ തന്നെ സിനിമയാക്കുകയായിരുന്നു.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ്.
1: അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ച പണി. ഈർച്ച ബില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ 4 തൂണുകൾ സ്ഥാപിച്ച് അതിനു മേലെ മരത്തടികൾ കയറ്റിവെച്ച് ഈരുകയാണ് ചെയ്യാറ്.
2: അടുത്ത ഗാനം പാടിയത് AM രാജ, ചിത്രം അടിമകൾ, ഗാനശില്പികൾ വയലാർ ദേവരാജൻ. പമ്മന്റെ അടിമകൾ എന്ന നോവൽ അതേ പേരിൽ തന്നെയാണ് സിനിമയായത്.

വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽപ്പെടുന്ന മറ്റൊരു ഗാനം കൂടി. പാടിയത് മാധുരി, ചിത്രം മാധവിക്കുട്ടി. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

മൊയ്തു പടിയത്തിൻ്റെ നോവലായ ഉമ്മ അതേ പേരിൽ തന്നെയാണ് സിനിമയായത്. ഈ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാൻ പാടിയത് എം രാജയും പി ലീലയും ചേർന്ന്. രചന വി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

രചന ആലാപനം വി മധുസൂദനൻ നായർ, സംഗീതം മോഹൻ സിത്താര, ചിത്രം ദൈവത്തിൻ്റെ വികൃതികൾ. എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കഥ സിനിമയാക്കിയതും അതേ പേരിൽ തന്നെയാണ്.

നിത്യസത്യം. പാടിയത് എൻ ലതിക. ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. പി വി തമ്പിയുടെ കൃഷ്ണപരുന്ത് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ 1984 പുറത്തിറങ്ങിയ മലയാള ഹൊറർ ചലച്ചിത്രമാണ് ശ്രീകൃഷ്ണപരുന്ത്.

സാഹിത്യ സൃഷ്ടികളെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ അക്ഷരഗീതങ്ങളിൽ ഒരു ഗാനം കൂടി. ചിത്രം ചട്ടക്കാരി, പാടിയത് യേശുദാസ്, ഗാനശില്പികൾ വയലാർ ദേവരാജൻ. പമ്മന്റെ ചട്ടക്കാരി എന്ന നോവലാണ് പിന്നീട് അതേ പേരിൽ സിനിമയായത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 കഴിഞ്ഞ് 16 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ സി പ്രവിത.

0: FM പ്രധാന വാർത്തകൾ.
1: പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. NDAയുടെ പ്രതിവാര തന്ത്രരൂപീകരണ യോഗം മംഗൾമിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. തൃണമൂലിൽ നിന്ന് പിരിഞ്ഞുണ്ടായ പുതിയ പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ MPമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹബ് ആൻഡ് സ്പോക്ക് മാതൃക 2030 4 ലക്ഷം തൊഴിലവസരങ്ങളും 30 ബില്യൺ ഡോളർ മൂല്യത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. പഞ്ചാബിലെ അമൃതസറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഓൺലൈൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റ് ഇന്ന് മന്ത്രി M ലിജു വിതരണം ചെയ്യും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. CJP സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. BJP നേതാവ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് കേസ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ 3 മുക്ക് ജംഗ്ഷനിൽ ടോറസ് ലോറി തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി ലോറിക്കും കടയ്ക്കും തീപിടിച്ചു. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1206 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 1605 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 8 മിനിറ്റ് വൈകി 12:16, 1619 ചെന്നൈ എഗ്മോർ മംഗളൂരു മെയിൽ എക്സ്പ്രസ് 1:08, 1267 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് 1:48, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാവമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാവമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
0: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
8: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
9: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
8: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
11: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
12: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
13: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
14: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
9: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
15: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
16: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
17: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
18: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
19: ശനിയും ഞായറും രാവിലെ 7:50.
18: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
5: മഴയും ചായയും പിന്നെ OTTയിൽ ഒരു സൂപ്പർ സിനിമയും.
12: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
5: രസം നാലിരട്ടി.
14: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
10: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം, എന്നും രാവിലെ 7:35.
9: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
12: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
6: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
12: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
6: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
9: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
9: അമ്മയ്ക്ക് കരുതലായി,
10: കുഞ്ഞിന് കാവലായി,
9: അലോഹ ഹോസ്പിറ്റൽ.
12: നടക്കാൻ പോകല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണല്ലോ.
6: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു.

0: വരും സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ
1: ബാങ്ക് ക്യാഷ് ബാക്ക് മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star B&Cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
0: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
8: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
9: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
10: മെഡിസപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
11: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
12: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
11: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
13: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
14: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
15: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
14: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
12: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
16: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
17: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
16: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
18: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
14: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
18: രസം നാലിരട്ടി.
14: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
19: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
2: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
14: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും,
1: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
14: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
3: എന്നും രാവിലെ 7:00.
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
14: നടക്കാൻ പോകല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
14: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
1: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ, വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
14: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
14: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ്

0: മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
7: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: കേൾക്കൂ വ്യാഴാഴ്ച രാവിലെ 8:20
8: വാക്കും
2: പൊരുളും. പ്രായോജകർ
8: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
10: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
11: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
12: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
13: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
14: 5-സ്റ്റാർ ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
13: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
14: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
15: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
16: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
15: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
16: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
15: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
16: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
17: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
16: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
17: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
18: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
19: മീഡിയ വാണി
18: നമ്പർ മറക്കല്ലേ, 90-20-620-630.
20: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
21: എന്നും രാവിലെ 8:30.
20: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
21: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
22: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
23: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
24: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
25: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ഇഷ്ടം സമാപിച്ചു. ആകാശവാണി 100.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളി വിഹിതം അടയ്ക്കുന്നതിൽ 36 മാസം കുടിശ്ശിക വരുത്തിയവർക്ക് സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക അടയ്ക്കാമെന്നും, ഉടമ വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് പരമാവധി 4 തവണകളായി 2027 സെപ്റ്റംബർ 30 അടച്ചു തീർക്കാമെന്നും കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ധനസഹായ പദ്ധതിയായ വിഷനിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചു. പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി. താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷകൾ അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 100.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ് 29:32 ആയിരിക്കുന്നു. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ചത് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും രണ്ടു മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. എസ്ഐടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ യുഡിഎഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എംഎൽഎയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർസിഎച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
1: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
0: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5,000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു.

0: ബൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് July 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000-ലധികം ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻകർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലവ്ലീന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954-ലും നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടവൻകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല, കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡ്

0: ഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമ്മിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുന്നു.
2: ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടാണ്. കരളിലുണ്ടാകുന്ന അണുബാധകളുടെ ലോകവ്യാപകമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസം July 28th. പ്രത്യേകിച്ച് ഇതിന് കാരണം പൊതുജനങ്ങൾക്ക് കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടുള്ള അവബോധം കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ദിനാചരണത്തിന്റെ ലക്ഷ്യം. കരളിലുണ്ടാകുന്ന അണുബാധകൾ പ്രധാനമായിട്ടും വൈറസ് കാരണം ഉണ്ടാകുന്ന അണുബാധകളാണ്. ഒരുപക്ഷെ വ്യാപകമായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അണുബാധയെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ചും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുകയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തിലെമ്പാടും ഈ രോഗം പടർന്നു പിടിക്കുകയും ചിലപ്പോഴൊക്കെ ആളുകളെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പിത്തവും കരളിലുണ്ടാകുന്ന അണുബാധകളും തമ്മിലുള്ള വ്യത്യാസം, മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണമാണ്, പക്ഷേ കരളിലുണ്ടാകുന്ന അണുബാധകൾ മാത്രമല്ല മഞ്ഞപ്പിത്തത്തിന് കാരണം. മഞ്ഞപ്പിത്തത്തിന് മറ്റനവധി കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മദ്യപാനം മഞ്ഞപ്പിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന് വിഷബാധ, പ്രത്യേകിച്ച് എലിവിഷം പോലെയുള്ള വിഷമൊക്കെ ആളുകളുടെ ഉള്ളിലേക്ക് വന്നാൽ അത് മഞ്ഞപ്പിത്തത്തിന് കാരണമാകും. അതോടൊപ്പം തന്നെ ചില അർബുദബാധകൾ മഞ്ഞപ്പിത്തത്തിന് കാരണമാകും. അപ്പം അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം എന്നുള്ള വാക്കുകൊണ്ട് കരളിലുള്ള അണുബാധകളെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ കരളിലുണ്ടാകുന്ന അണുബാധകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അണുബാധകൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള ജലജന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വരുന്ന അണുബാധകൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയും ഒരുപാട് ആളുകളെ മരണത്തിലേക്ക് പോലും തള്ളിവിടുന്ന രീതിയിലേക്ക് ആ രോഗം ബാധിച്ച് വ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുൻഗണനയാണ്. പക്ഷെ ലോകവ്യാപകമായിട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വരുന്ന മഞ്ഞപ്പിത്തത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു മഞ്ഞപ്പിത്തമാണ്. ഈ മഞ്ഞപ്പിത്തബാധയ്ക്ക് കാരണം അത് രക്തത്തിലൂടെയാണ് ഈ രോഗം പകരുക, വെള്ളത്തിലൂടെ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തബാധയുള്ള അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ബാധയുള്ള ഒരാളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയൊക്കെ ഈ രോഗാണുബാധ ഉണ്ടാകാം. നമ്മുടെ മണ്ണിലൊക്കെ പ്രത്യേകിച്ചും ഉപയോഗിച്ച് കഴിഞ്ഞ സൂചി, ബ്ലേഡ് തുടങ്ങിയ കാര്യങ്ങളിലും ഷേവൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് മഞ്ഞപ്പിത്തബാധയുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ് അണുനശീകരണം നടത്താതെ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ ഈ രോഗം വ്യാപിക്കാം. നല്ലൊരു 10% ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ 1970s ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള ഫലപ്രദമായ വാക്സിനേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാക്സിനേഷൻ കണ്ടെത്തിയ ഡോക്ടർ ബ്ലൂബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് July 28th നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ രോഗം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കരളിനെ ബാധിക്കുന്ന അണുബാധകൾ എ, ബി, സി, ഡി, ഇ, ജി തുടങ്ങിയ ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞപ്പിത്തബാധകൾ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ലൈംഗിക ബന്ധത്തിലൂടെയോ സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുന്നതിലൂടെയോ, സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, സുരക്ഷിതമായിട്ടുള്ള രക്തം മാത്രമാണ് ബ്ലഡ് ബാങ്കുകൾ വഴി വിതരണം ചെയ്യുക. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു രക്തദാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും രോഗാണുബാധയുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും സൂചിയിലൂടെയും മറ്റുമൊക്കെ ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സിംഹഭാഗം ആളുകളിലും ഇതൊരു മഞ്ഞപ്പിത്തം പോലെ വന്നങ്ങ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാലങ്ങളായിട്ടുള്ള ഗുരുതര പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപൂർവമായിട്ടുള്ള ചില ആളുകളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസുകൾ ശരീരത്തിൽ തങ്ങി നിൽക്കുകയും പ്രത്യേകിച്ചും കരളിൽ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ കരളിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകവ്യാപകമായിട്ട് കരളിലെ ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഒട്ടേറെ ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നു, ചില ക്യാൻസറുകൾ കുറയുന്നു. ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കരളിന്റെ ക്യാൻസറാണ്. കരളിന്റെ ക്യാൻസർ വർദ്ധിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. വർദ്ധിച്ചു വരുന്ന മദ്യപാനശീലം കരളിന്റെ ക്യാൻസറിനെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലുള്ള വൈവിധ്യം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുന്ന മറ്റേതെങ്കിലും വിഷവസ്തുക്കളുടെ സാന്നിധ്യവും കരളിലെ ക്യാൻസറിന് കാരണമാകും. പക്ഷേ ഒട്ടും

0: ചെറുതല്ലാത്ത ഒരു വലിയ പ്രശ്നം ഈ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിൽ പടർന്നു പിടിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി കരളിലെ ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള പഠനങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ലോകവ്യാപകമായിട്ടും കരളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഘടകം, ഒരുപക്ഷെ മദ്യം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയാണ്. ഇന്ത്യ പോലെയുള്ള അവികസിതമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള അണുബാധകൾ വളരെ കൂടുതലായിട്ടുള്ളത്. ഈ അണുബാധ ഒരു മുതിർന്ന ആൾക്ക് വരുന്നത് പോലെയല്ല കുട്ടിക്ക് വരുന്നത്. കുട്ടിക്കാലത്ത് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ കരളിൽ അണുക്കൾ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിലൂടെ മറ്റോ ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടുന്നതിനേക്കാൾ അപകടകരമാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്ന വാക്സിനുകളിൽ ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ്. അതോടൊപ്പം തന്നെ 6-ാമത്തെ ആഴ്ചയും 10-ാമത്തെ ആഴ്ചയും 14-ാമത്തെ ആഴ്ചയും ഒക്കെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2008 മുതൽ വന്നിട്ടുള്ള ഒരു സങ്കേതമാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നു എന്നുള്ളത്. അത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ പിന്നീട് ഒരു ക്യാൻസറായിട്ട് രോഗം മാറുന്നതിനുള്ള സാധ്യതയെയും തടഞ്ഞു നിർത്തുന്നു. ജൂലൈ 28-ാം തീയതി നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ടാകണം എന്നുള്ളതും, ലഭ്യമായിട്ടുള്ള വാക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗാണുബാധയെ നാം തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതുകൊണ്ടും ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഹെപ്പറ്റൈറ്റിസ് അണുബാധകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെയാണ് പടരുന്നത്, വ്യത്യാസം ഒന്നും തന്നെയില്ല. ഹെപ്പറ്റൈറ്റിസ് സിയുടെ മറ്റൊരു അപകട സാധ്യത അതിനെതിരെ വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും, പക്ഷെ ഹെപ്പറ്റൈറ്റിസ് സിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ ബിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ നാട്ടിൽ കുറവാണ് എന്ന് മാത്രമല്ല, ഒരു ഗുണമുള്ളത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹെപ്പറ്റൈറ്റിസ് ബിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്ന ഈ വൈറൽ ആന്റിവൈറൽ മരുന്നുകൾ നമ്മളുടെ പക്കൽ ലഭ്യമല്ല. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് സിയെ, അതിന്റെ തന്നെ ചില വൈറൽ വകഭേദങ്ങളെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയെ വാക്സിനേഷൻ കാരണവും ഹെപ്പറ്റൈറ്റിസ് സിയെ ആദ്യം തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെയും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെയാണ്. എയും ഇയും ഒരുപോലെയും സിയും ഡിയും ഒരുപോലെയും എന്ന് ചിന്തിച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഒരാളെ രോഗിയാക്കുന്നത്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ഇയുടെ മറ്റൊരു പ്രത്യേകത, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ടാകുന്ന സമയത്ത് അവരെ അത് കൂടുതൽ അപകടപ്പെടുത്തുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ട് കരളിലുള്ള അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും 2 മാർഗങ്ങളിലൂടെയാണ് അത് വരിക. ഒന്നുകിൽ അത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരും, അതല്ലാന്നുണ്ടെങ്കിൽ രക്തത്തിലൂടെ. രക്തം എന്ന് പറയുമ്പോൾ ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സൂചി അല്ലെ ബ്ലേഡ് ഒക്കെ ഒരു അണുനശീകരണം നടത്തി ഉപയോഗിക്കാത്തത് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരും. ഇങ്ങനെ 2 മാർഗങ്ങളിലൂടെ വരും. 2 നമ്മുടെ കരളിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനെപ്പറ്റി നമ്മുടെ ധാരണകൾ പൊതുവിൽ കുറവാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇത്തരം രോഗാണുബാധകൾ. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശുചിത്വം ഉറപ്പാക്കുക, എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുക, കിണറുകൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയെ തുരത്താനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അണുനശീകരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും ലൈംഗിക സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഒഴിവാക്കാനായിട്ട് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും എയ്ക്കും എതിരെയുള്ള വാക്സിൻ നമ്മുടെ പക്കലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള രോഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ വാക്സിൻ സൗജന്യമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളിലും അത് ലഭ്യമാകും. അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പക്ഷേ സൗജന്യമായിട്ട് ലഭിക്കില്ല. ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പണം കൊടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുന്ന സമയത്തോ നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ പോയി പഠിക്കുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ കുത്തിവയ്പ് എടുത്തു വിടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഹെപ്പറ്റൈറ്റിസ് എ വ്യാപിക്കാനുള്ള സാധ്യത അയൽ സംസ്ഥാനങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർ പഠിക്കാനായിട്ട് പുറത്തു പോകുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നതും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. വാക്സിനേഷന് അനുകൂലമായിട്ട് പൊതുജന വികാരം ഉണർത്തുന്നതിന് വേണ്ടി കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.
1: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ

0: ടി എസ് അനീഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
3: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
2: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമനടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 4 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
4: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷഹർ കോ ഹോനേ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവൽ 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഓർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനെ വാലെ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഓർ 200 നയേ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരെ ഭാരത് മേ.
2: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ആക്കുന്നതിനുമായി കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള

0: മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895 നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ

ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 33 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9495050506. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. രണ്ട് 45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് പ്രിയ തരഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് മഞ്ചേരി എഫ് എം അവതാരക എം ജിഷ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഉദരരോഗ വിദഗ്ധൻ ഡോക്ടർ എം മുരളീകൃഷ്ണനുമായി കെ പ്രതാപ് പോൾ നടത്തുന്ന അഭിമുഖം. തുടർന്ന് മഴവില്ല്. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
8: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്: ഇനം ചീര പച്ച നാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. മറനാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. ചീര ചുവപ്പ് നാടൻ 20-30, മറനാടൻ 20-30. കുമ്പളങ്ങ നാടൻ 12-20, മറനാടൻ 12-20. ഏത്തയ്ക്ക നാടൻ 44-52, മറനാടൻ 44-52. പാളയൻതോടൻ നാടൻ 24-30, മറനാടൻ 25-35. റോബസ്റ്റ നാടൻ 25-35, മറനാടൻ 35-45. പാവയ്ക്ക നാടൻ 40-50, മറനാടൻ 36-45. ചുരയ്ക്ക നാടൻ 15-25, മറനാടൻ 15.

25. പയർ നാടൻ 55-65, മറുനാടൻ 40-50. വെള്ളരി നാടൻ 13-20, മറുനാടൻ 13-20. ചേന നാടൻ 35-45, മറുനാടൻ 35-45. കോവയ്ക്ക നാടൻ 40-50, മറുനാടൻ 40-50. മത്തൻ നാടൻ 12-20, മറുനാടൻ 12-20. പടവലം നാടൻ 25-35, മറുനാടൻ 25-35. ഇഞ്ചി നാടൻ 190-210, മരച്ചീനി നാടൻ 24-30. ഞാലിപ്പൂവൻ മറുനാടൻ 45-55, പൂവൻ 40-50, ബീട്രൂട്ട് 40-50, വെണ്ടയ്ക്ക 35-45, വഴുതന 30-40, കത്തിരി ഉരുണ്ടത് 25-35, ക്യാബേജ് 25-35, ക്യാരറ്റ് 60-70, കോളിഫ്ലവർ 35-45, കൊത്തമര 35-45, ചേമ്പ് വലുത് 60-70, ചേമ്പ് ചെറുത് 30-40, മുരിങ്ങക്കായ 55-65, ബീൻസ് 40-50, പച്ചമുളക് 40-50, കറി നാരങ്ങ 70-80, ചെറുനാരങ്ങ 2-3, മാങ്ങ പച്ച 45-55, സവാള 30-34, ചെറിയ ഉള്ളി 60-70, ഉരുളക്കിഴങ്ങ് 25-30, തക്കാളി 16-20, അമരപ്പയർ 50-60. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില പറയാം. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 41 രൂപ, മൊത്തവില 42 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 46 രൂപ, മൊത്തവില 47 രൂപ. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിനായി സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ പറയാം, 9495505006000. നമ്പർ വീണ്ടും 9495505006000. ഗാനത്തിൻ്റെ ആദ്യ വരി, സിനിമ എന്നിവയ്ക്കൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

പ്രിയപ്പെട്ടവരെ, ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകളും അയക്കാം. അയക്കേണ്ട വിലാസം പറയാം. ഇഷ്ടഗാനങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി FM, പോസ്റ്റ് മഞ്ചേരി കോളേജ്, പിൻ നമ്പർ 6761212.

ആദ്യം കേൾക്കാം മിഥുനം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത്. ഒ എൻ വിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജയശ്രീ പോത്തുകല്ലിൽ നിന്നും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ. ഇനി പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുനീസ, മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് കണ്ണൂർ രാജൻ, ഗായകർ ജയചന്ദ്രനും ചിത്രയും.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ്.
3: അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ചപ്പണി. ഈർച്ച ബില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ 4 തൂണുകൾ സ്ഥാപിച്ച് അതിനു മേലെ മരത്തടികൾ കയറ്റിവെച്ച് ഈരുകയാണ് ചെയ്യാറ്.

ചെമ്മീൻ എന്ന ചിത്രത്തിലെ പെണ്ണാളെ പെണ്ണാളെ എന്ന ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു ശങ്കുണ്ണി മേലഴിയത്തു നിന്നും. ഗാനരചന വയലാർ, സംഗീതം സലീൽ ചൗധരി, ഗായകർ യേശുദാസും പീലിയിലെയും സംഘവും.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: സമയം 1 മണി കഴിഞ്ഞ് 26 മിനിറ്റും 27 സെക്കൻഡുമായിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ. സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9495050506. അശ്വമേധം എന്ന ചിത്രത്തിലെ കറുത്ത ചക്രവാളം എന്ന ഗാനം വെച്ചു തരുമല്ലോ. കത്തയച്ചിരിക്കുന്നു സരോജിനി നാരായണൻ, ഓറവം പുറത്തുനിന്നും. ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ, ഗായിക പി സുശീല.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ എന്തിനും വേറൊരു സൂര്യോദയം എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു അനിത ഷൊർണൂരിൽ നിന്നും. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രനാണ്. ഗായകർ യേശുദാസും ചിത്രയും.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: യവനിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മിഴികളിൽ നിറകതിരായി എന്ന ഗാനത്തിനായി കാത്തിരിക്കുന്നു ഷെരീഫ് വണ്ടൂരിൽ നിന്നും. ഒ എൻ വിയുടെ വരികൾ, എം ബി ശ്രീനിവാസിന്റെ സംഗീതം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ്.
3: അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ചപ്പണി. ഈർച്ചബില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ 4 തൂണുകൾ സ്ഥാപിച്ച് അതിനു മേലെ മരത്തടികൾ കയറ്റിവെച്ച് ഈരുകയാണ് ചെയ്യാറ്.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9995505060. കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലയിൽ നിന്നും കത്തയച്ചിരിക്കുന്നു. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ സുന്ദരി നിൻ. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം നൽകിയത് G. ദേവരാജൻ.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.

നിലമ്പൂരിൽ നിന്നും ശ്രീലക്ഷ്മി സന്ദേശം അയച്ചിരിക്കുന്നു. ആവശ്യപ്പെടുന്ന ഗാനം ഗുരുവാരകേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടിയ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. ഗാനശില്പികൾ പി ഭാസ്കരൻ, ജി ദേവരാജൻ.

0: ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗോഡ്ഫാദർ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജി മാർക്കോസും സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു അയന അക്ഷിത് കീഴാറ്റൂരിൽ നിന്നും. ബിജു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് എസ് ബാലകൃഷ്ണൻ.

പ്രിയപ്പെട്ടവരെ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു. കത്തുകൾ അയക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 53 സെക്കൻഡുമായിരിക്കുന്നു.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: 10-20 രൂപയുടെ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാൻ RBI നിർദ്ദേശത്തിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനുള്ള നിർദ്ദേശം RBI സമർപ്പിച്ചിരുന്നതായി കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു. 18 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് E0 FIR സംവിധാനം നടപ്പിലാക്കി. ഇതിനകം 12,000-ത്തിലധികം കേസുകൾ ഇതിലൂടെ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ ലോക്സഭയെ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കിടെ അറസ്റ്റിലായ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 18-ൽ താഴെ പ്രായക്കാരായ വിദ്യാർത്ഥികളെ ഉടനടി മോചിപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. അക്രമങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റ സംഭവത്തിലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരത്ത് മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് 4 പ്രത്യേക തരം കിറ്റുകൾ വിതരണം ചെയ്തത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതി നാളെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിവിധ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് മന്ത്രി OJ ജനീഷ് കടുവാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. രാവിലെ അന്തരിച്ച UL CCS ചെയർമാൻ രമേശൻ പാലേരിയുടെ ഭൌതികദേഹം അല്പസമയത്തിനകം കോഴിക്കോട് ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വടകര ടൌൺ ഹാളിലും രാത്രി UL CCS ആസ്ഥാനത്തും പൊതുദർശനമുണ്ടാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: FM പ്രധാന വാർത്തകൾ.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-2-4 മംഗളൂരു സെൻട്രൽ, കോയമ്പത്തൂർ എക്സ്പ്രസ് 2-34. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2-54 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
4: ട്രെയിൻ സമയം.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
8: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 2 മണിക്ക് മേഡ ന്യൂസ്.

0: അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
1: അച്ഛാ, അച്ഛാ, എനിക്കച്ഛാ കഞ്ഞി കുടിക്കാം.
2: ഞാൻ കുടിച്ചോളാം മോളെ.
1: നേരെ ഒരോടായില്ലേ?
2: എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
1: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
2: മോള് കഞ്ഞി കുടിച്ചോ?
1: അച്ഛൻ കുടിക്കാതെയോ?
2: ചന്ദ്രൻ കുടിച്ചോ?
1: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
2: അതെന്താ?
1: ആ, ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
2: വരാം മോളെ.
1: അച്ഛനിങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെപ്പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം.
2: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
1: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
2: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
1: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്നും കഴിക്കില്ല. അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
2: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
1: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി തന്നെ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
2: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
1: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടന് ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
2: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
1: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷെ എന്ത് കഷ്ടമാണച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ.
2: ആഹാ, അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
1: നേര് പറയല അച്ഛാ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്ന് പിടികിട്ടുള്ളൂ. ഹോ, അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
2: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്.
1: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛാ.
2: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
1: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വെക്കാൻ?
2: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
1: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
2: ചെയ്തെന്ന് വെക്കേ.
1: ഓ, അങ്ങനെ.
2: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
1: അല്ലെങ്കിൽ പിന്നെ?
2: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക്, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
1: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
2: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
1: ഏ, അപരാധം ചെയ്തെന്നു?
2: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
1: കേട്ടു.
2: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
1: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
2: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
1: അപരാധത്തിലല്ലേ അച്ഛാ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
2: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ്

0: മറക്കാനല്ലേ എളുപ്പം. നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
1: അച്ഛ ഇതൊക്കെ എന്തിനാ ആലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
0: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
1: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ,

0: ഏതും
1: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീയും നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: എന്നെ കൊണ്ട് ഇനി ആർക്കും ഉണ്ടാവൂല ശല്യം. ഇത്ര നാളും ശല്യപ്പെടുത്തിയത് അങ്ങ് ക്ഷമിച്ചേക്കണം മനസ്സുണ്ടെങ്കിൽ.
3: ഇത് എത്രാമത്തെ തവണയാടാ നിന്റെ ഈ പൂച്ചറാളം? വല്ല വിലയുണ്ടോ നിന്റെ ഈ പറച്ചിലിന്?
2: മേലാൽ ഞാൻ ഇത് പറഞ്ഞു കേൾക്കേണ്ടി വരില്ല.
3: ഓഹോ, അപ്പൊ ഇനിയെന്താണാവോ ഭാവം? എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വീട്ടിലിരിക്കുന്നവർക്ക് പേരുദോഷം വരുത്തി വെക്കാനല്ലാതെ.
2: ഓ, പേരുദോഷത്തിന്റെ കുത്തകയ്ക്ക് എനിക്ക്. ഒന്നിറങ്ങി അന്വേഷിച്ചാൽ അറിയാം അതിന് ഉത്തരവാദികളാരെന്ന്.
3: പിന്നെ നിന്നെ പോലെ കണ്ടം കാണിയായിട്ട് തെണ്ടിത്തിരികയല്ലേ മറ്റുള്ളവരുടെ ജോലി?
2: എങ്ങും ഇറങ്ങാതെ മാന്യത ചമഞ്ഞ് വീട്ടിനകത്ത് കയറി ഇരുന്നോണ്ടാ മതി. നാട്ടുകാര് കൈകൊട്ടിച്ചിരിക്കുന്നത് കേക്കണ്ടല്ലോ. തൊലി ഉരിയുന്നത് കേക്കുന്നവന്റെ അല്ലേ.
3: എടാ, വല്ലവരും ഇല്ലാത്തതും പൊല്ലാത്തതും കൃത്രിച്ചുണ്ടാക്കി ചെലച്ചോണ്ടിരുന്ന ഇവിടെ ആർക്ക് എന്ത് നഷ്ടമാ?
2: കണ്ടതും കേട്ടതും ഒന്നും മിണ്ടിപ്പോകുന്നവർക്കാ പഴി. അഭിമാനം കെട്ട് ജീവിക്കാൻ യാതൊരു കൂസലുമില്ല.
3: ഈ പറയുന്ന നിനക്ക് എന്ത് അഭിമാനാടാ? അഭിമാനിക്കാൻ എന്തോ ഉണ്ട് നിനക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ കൂടെ പഠിച്ചിരുന്ന ആ കൊച്ചുങ്ങളെല്ലാം ഇന്ന് എവിടം വരെ എത്തി? നീയോ കള്ളക്കാള വഴവടിക്കും പോലെ കുറെ കൊല്ലം പള്ളിക്കൂടത്തിൽ കറങ്ങി തിരിഞ്ഞ് കെട്ട് ഊരി പുറത്ത് ചാടി.
2: കണ്ടവർക്ക് വച്ചു വിളമ്പിക്കൊടുത്ത് ഇവിടത്തെ വേലക്കാരിയായി കഴിയുന്ന അമ്മയുടെ അഭിമാനത്തെക്കാൾ ഭേദം തന്നാ.
3: അതേടാ, ഞാൻ വേലക്കാരി തന്നെയാ, സമ്മതിച്ചു. വേല ചെയ്തേ ഞാൻ ജീവിക്കൂ. നീയോ?
2: ഞാൻ നോക്കട്ടെ വേല ചെയ്ത് ജീവിക്കാമൊന്നും. പക്ഷെ ഞാൻ വേലയ്ക്ക് പോയാലേ വേലക്കാരൻ തന്നെ ആയിരിക്കും. ഭാര്യ എന്നൊരു മേൽവിലാസം നെറ്റിയിൽ എഴുതി പറ്റിച്ച് വീട്ടുപണി ചെയ്ത് നിറക്കിക്കുന്ന അമ്മയെ പോലെ രണ്ടും കെട്ടവനാവൂല.
3: എടാ, നീ ഇത് വെറുമാക്ക് പറയുന്നതല്ലെങ്കിൽ ആ ചന്ദ്രന് ജോലി ഉണ്ടാക്കി കൊടുത്തതുപോലെ ആ പിള്ളച്ചേട്ടൻ നിനക്കും എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു തരും.
2: പിന്നെ എന്റെ പട്ടിക്ക് വേണം അങ്ങേരുണ്ടാക്കുന്ന ജോലി. അങ്ങേരെ അമ്മയും ചേർത്ത് ആളുകൾ അതും ഇതും പൂച്ചം പൂച്ചം പറയുന്നത് പോരാഞ്ഞിട്ടാണ് ഇനി അങ്ങേരുടെ ഒരു ഉദ്യോഗം.
3: ആയടകട, ഒരു കാലത്തും കുണം പിടിക്കാത്ത വർത്താനം പറയാതെ.
2: നിങ്ങൾക്കൊക്കെ അങ്ങേര് വലിയവനാണെങ്കിൽ തലയിലെടുത്ത് വെച്ചോണം. കണ്ടാലുടനെ കഷ്ടം, നീ ഇങ്ങനെ നശിച്ചവനായി പോയല്ലോ എന്നൊരു മട്ടും ഭാവവും. ചേട്ടനെ കണ്ടുപഠിക്ക്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂന്ന് ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്ന് എന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടൊരു ഗുണദോഷവും കലി വരും അത് കേൾക്കുമ്പോ. അത്തരക്കാരുടെ സഹായം പറ്റും പോലെ ഒരു ഗതികേടുണ്ടോ? മനസ്സുമുട്ടുണ്ടോ? ആ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
3: നിർത്തണ മഹാഭാവി, നിനക്ക് എന്തെങ്കിലും ഒരു ഗതി കിട്ടണമെങ്കിൽ ഓടിച്ചെന്നാ കാലിൽ വീണ് മാപ്പിരക്ക്. എടാ എടാ, നിനക്കറിയാവോ ഈ വീട് തലകുത്തി വീടാൻ പോയ കാലത്ത് അത് താങ്ങി ഉറപ്പിച്ച് നിർത്തിയത് ആരാണെന്ന്?
2: ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ എന്തിനറിയുന്നു? ഇന്നീ വീട് നേരെ നിൽക്കുന്നു പോലും ഇതൊരു വീടാണെന്ന് തന്നെ തോന്നിയിട്ട് വേണ്ടേ വീഴാൻ പോയതും ഊന്നു കൊടുത്ത നോക്കെ തിരക്കാൻ.
3: വീട്ടിൽ കഴിയുന്നവനല്ലേ വീടെന്താണെന്നറിയോ? നിന്റെ വീട് നാട്ടുവഴിയും ചന്തപ്പറമ്പും ഒക്കെ അല്ലേ?
2: ഞാൻ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാത്തതാണ് നിങ്ങളുടെ കണ്ണിൽ വലിയൊരു കുറ്റം. എങ്ങനെ ഇരിക്കണം ഈ നരകത്തിൽ ഒരു അര നാഴിക തികച്ച്? സാക്ഷാൽ മക്കളും ഇമിറ്റേഷൻ മക്കളുമുള്ള വീടല്ലേ ഇത്? ഈ മുൾക്കുഴിയിന്ന് തലയും വലിച്ചോണ്ടും പുറത്തിയാടിയാലോ? തെണ്ടി എന്നും വായി നോക്കി എന്നുമുള്ള മാറാപ്പേരും. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ.
3: അപ്പൊ അതാണ് നിനക്ക് സഹിക്കാൻ വയ്യാത്തത് അല്ലേ? ഇവിടെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുള്ളത് ശരിയാണ്ട? നീ എങ്ങനെ പെറ്റമ്മയില്ലാത്ത ആ കുഞ്ഞുങ്ങളെ പോലെയാകും? അത് മനസ്സിലാക്കണമെങ്കിലേ അല്പമെങ്കിലും തിരിച്ചറിവ് വേണ്ടേ? ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ചാടിത്തുള്ളിയ ഇവിടെ ആർക്കും ഒരു ഛേദവും ഇല്ലെന്ന് ഓർത്തു.
2: അതിലെനിക്ക് സംശയമേ ഇല്ലമ്മേ. സ്നേഹമുള്ളവർക്കല്ലേ ഛേദവും വേദനയും തോന്നു. ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ലേ?
3: ആ അറിഞ്ഞതങ്ങ് മനസ്സിൽ ഇരുന്നാ മതി.
2: മനസ്സിൽ കൊള്ളാതെ വന്ന എന്നെ അമ്മ ഒരു നിമിഷം ലാളിച്ചിട്ടുണ്ടോ? സാക്ഷാൽ മക്കൾക്കും അച്ഛനും ചോറ്, എനിക്ക് കഞ്ഞി, വേലക്കാരിത്തള്ളക്ക് ചീനിപ്പുഴുക്കും വെള്ളവും, ഇതല്ലേ ഇവിടത്തെ പതിവ്? ഒരു നല്ല തുണി അച്ഛനോ അമ്മയോ വാങ്ങിച്ചു തന്ന് ഞാൻ ഉടുത്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചില്ല പോലും. എങ്ങനെ പഠിക്കണം? ഈ പക്ഷാഭേദം കണ്ടുകൊണ്ട് നീറുന്ന മനസ്സ് നേരെ നിന്നിട്ട് വേണ്ടേ പഠിക്കാൻ?
3: എടാ, ഞാൻ അവരുടെ അമ്മയായിട്ടാ ഈ വീട്ടിൽ കാലുകുത്തിയത്. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവരാ. അവര് കഴിഞ്ഞേ ഉള്ളു എനിക്ക് എന്തും ഈ ജന്മത്ത്, അതുപോലെ തന്നെ അച്ഛനും.
2: ഇങ്ങനെ കോരിക്കുളിച്ച് പറയുന്ന ചെല്ല പിള്ളകളില്ലേ, അവർക്കൊണ്ടോ അമ്മ ഈ വിചാരം? എങ്ങാണ്ടുന്നോ ഒരുത്തി അവർ കിഞ്ചറ തുള്ളാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ അച്ഛൻ നാലാളിന്റെ മുന്നിൽ വെച്ച് പലകയിലിരുന്ന് മിന്നുകെട്ടി അന്തസ്സായി വിവാഹം കഴിച്ചുണ്ടായ പൊന്നുമക്കളെ പരിചരിക്കാൻ ഒരു പെണ്ണും പിള്ളയെ മേലാച്ചയ്ക്ക് കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടോ ഈ പേട്ട് തലയിൽ കയറുന്നു? ആ മനുഷ്യന് അല്പമെങ്കിലും സ്നേഹം അമ്മയോടുണ്ടായിരുന്നെങ്കിൽ അമ്മ നൊന്തുപെറ്റ മോനെ ഇത്ര അലക്ഷ്യമായി കരുതുമോ?
3: ഓ, ഞാനതങ്ങ് സഹിച്ചു. പിന്നെ ഞാൻ വന്നതും നിന്നതും മറ്റാർക്കും അതിലൊരു കാര്യവുമില്ല. രണ്ടു പേർക്ക് മാത്രം അറിയാതിന്റെ സത്യം, പിന്നെ ഈശ്വരനും.

0: പറഞ്ഞാൽ അറിയാത്തത് അറിഞ്ഞോളും അനുഭവിക്കുമ്പോ. അന്നൊരുത്തരും കാണൂല ഈ കണ്ണിന്ന് ചാടുന്ന ചോര തുടയ്ക്കാൻ. വെള്ളത്തിലെ താമര പോലെയും അമ്മ വളർത്തുന്ന മക്കളുണ്ടല്ലോ, ആ കൂടിയ പഠിത്തക്കാരനും ആ ചീവോതി പെങ്ങളും. അവരുടെ പുറംപൂച്ചിലും ചക്കരവാക്കിലും അമ്മ മയങ്ങി മാഞ്ഞുപോയി. നാളെ അവർ അമ്മയെ ആ തന്തയുടെ മുന്നിലിട്ട് തട്ടി ഉരുട്ടി ചവിട്ടി തേക്കുന്നത് കണ്ടേ ഈ തലയ്ക്ക് വെളിവുണ്ടാവും.
1: അതിനാണ് വിധിയെങ്കിൽ വിധിച്ചതല്ല ഇന്നു വരെ അനുഭവിച്ചില്ലേ, അതുപോലെ തന്നെ നാളെ.
0: വിധിയും മതിയുമുണ്ട് അമ്മയെ മനുഷ്യന്. കഷ്ടം, അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ ചോരയിൽ ജനിച്ച മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ.
1: വിവരം കേട്ടവനെ, ഈ കൊക്കിൽ ജീവനുള്ളതുവരെ ഞാൻ അവരുടെ അമ്മയാ, അവരെന്റെ മക്കളും. ദേ ഈ കാര്യം പറഞ്ഞ് നീ എന്നെ മേലിൽ ഗുണദോഷിച്ചു പോകരുത്.
0: എന്നാൽ ഇങ്ങനെ ഒരുത്തിനെ പെറ്റടിച്ചെന്നേ കരുതണ്ട.
1: ഓ,
2: രാഘവ ഒന്ന് നിൽക്ക്.
0: എന്ത് വേണം?
2: ഞാൻ നിന്നെ പലപ്പോഴും പലതും ഉപദേശിച്ചിട്ടുണ്ട്.
0: ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെ പഞ്ഞമില്ലാത്തത്, ഉപദേശത്തിനല്ലേ. എന്നിട്ടെന്തായി? ഒരു ചുക്കുമില്ല.
2: ഞാൻ ചെയ്തതേ തെറ്റ്, നീ അത് ക്ഷമിക്കണം.
0: ക്ഷമിക്കാൻ എന്തോന്ന്? സ്വന്തം തകരാറ് മറച്ച് യോഗ്യത ഭാവിക്കാൻ ഉപദേശപ്പണിയുമായിട്ട് ചിലരിറങ്ങും. ആ കേശവപിള്ള മാമനില്ലേ, എന്തെന്തുപദേശമാണ് കാണുമ്പോൾ ആരെയും ഗുണപ്പെടുത്തിയേ അടങ്ങും. പക്ഷേ പുള്ളിയുടെ അനുഭവമോ? ഉപദേശം കേട്ട് സഹി കെട്ട് കൂടെ പുറത്ത പമ്പറന്നോര് കളഞ്ഞേച്ചങ്ങ് പോയി. അങ്ങേരുടെ അടുത്ത ശിഷ്യനല്ലേ, കുറെ ഉപദേശിച്ചു പോകും.
2: ഏ, നിന്നെ ഗുണദോഷിക്കാൻ എനിക്ക് യാതൊരു അർഹതയും ഇല്ല.
0: എന്താ കളിയാക്കുകയാണോ? പിന്നെ ഒന്നു പറഞ്ഞേക്കാം, ഏത് ഗുണദോഷവും തമാശയായി കരുതി ഞാൻ കേട്ടെന്നിരിക്കും. പക്ഷേ കളിയാക്കിയാലുണ്ടല്ലോ എന്റെ വിധമങ്ങ് മാറും.
2: കളിയാക്കലോ? നിന്നെയോ? നീ വിശ്വസിക്കുക രാഘവ, ഞാൻ മനസ്സിലുള്ളത് അതേപടി പറയുകയാണ്. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. ഞാൻ ചെയ്യരുതാത്ത് ചെയ്തു, നീ അത് പൊറുക്ക്.
0: എന്താ ഭ്രാന്തുണ്ടോ തലയ്ക്ക്? അതോ എന്നെ കൂടി പിടിച്ചങ്ങ് ഉപദേശിയാക്കി കളയാമെന്നാണോ? അയ്യോ വേണ്ട വേണ്ട, വിട്ടേരെ. ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ.
2: നീ എവിടെ പോകുന്നു?
0: അതിപ്പോഴേ അറിയണ്ട. പിന്നെ പിരിയുമ്പും ഒന്ന് പറഞ്ഞോട്ടെ, ഈ സ്ത്രീ വെറുമൊരു ജഡം മാത്രമാവുമ്പോ വിവരമൊന്ന് പത്രത്തിൽ പരസ്യം ചെയ്തേക്കണം. അപ്പൊ ഞാൻ എത്തിക്കോളാം. അതെങ്കിലും എനിക്ക് വേണം.
2: ജഡമോ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
4: മൂന്നാം ഭാഗം
3: സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള നാടകവേദി തിരുവനന്തപുരം.
4: ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2:30. കോഴിക്കോട് വാലിലപ്പുഴ എളമരം ഇരട്ടമൂഴി റോഡിൽ ഇരട്ടമൂഴി പമ്പ് ഹൌസിന് സമീപം മരം മുറിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്ന് മുതൽ ഈ മാസം 30 വരെ വാഹന ഗതാഗതത്തിന് ഭാഗികമായി നിരോധനം ഏർപ്പെടുത്തി. ഇതുവഴിയുള്ള വാഹനങ്ങൾ എടവണ്ണപ്പാറ വഴി തിരിഞ്ഞുപോകണം. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ശരത്. ചിത്രം തച്ചോളി വർഗീസ് ചേക്കവർ.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരെയല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാം.

0: ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
2: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ഇനി കേൾക്കാം ഡെയ്സി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്.

0: ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം അപ്പു, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, പി സുന്ദരരാജന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ്.
2: അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ച പണി. ഈർച്ച ബില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ 4 തൂണുകൾ സ്ഥാപിച്ച് അതിനു മേലെ മരത്തടികൾ കയറ്റിവെച്ച് ഈരുകയാണ് ചെയ്യാറ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 46 മിനിറ്റും 45 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് പ്രിയ തിരക്കീതങ്ങൾ അവതരിപ്പിക്കുന്നത് മഞ്ചേരി എഫ് എം അവതാരക എം ജിഷ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഉദരരോഗ വിദഗ്ധൻ ഡോക്ടർ എം മുരളീകൃഷ്ണനുമായി കെ പ്രതാപ് പോൾ നടത്തുന്ന അഭിമുഖം. തുടർന്ന് മഴവില്ല. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല. 5 മണി മുതലുള്ള തിരുവനന്തപുരം മുറിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറേഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം, പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് ഇടപ്പാൾ, മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. രക്തസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളും ചികിത്സയും. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീശ്ശേരി. ആയുരാരോഗ്യം. വേദനയ്ക്കുള്ള ചികിത്സ ആയുർവേദത്തിൽ. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. ONV കുറുപ്പിന്റെ ഉപ്പ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം CE അജിത. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം, ജീവിത പാഠം. 7:55 കൊറമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PRO MV സക്കറിയ സംസാരിക്കുന്നു. 8:10 അറിയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ, പുതുപറമ്പ് റോഡ്, കോട്ടക്കൽ, രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യോസഫ്. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈ മഴ. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം.

പതിനൊന്ന് മണിക്ക് സ്മൃതി ഗീതങ്ങൾ. കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് കേൾക്കാം ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
6: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
7: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: FM പ്രധാന വാർത്തകൾ.
1: പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ പ്രതിഫലനമാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലീച്ചു. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രതിദിന സ്ലോട്ടുകളുടെ എണ്ണം 50 ആക്കി ഉയർത്തും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി

0: രംഗത്തയച്ചു. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സ്വദേശി രാജ, വാഗമൺ പുള്ളിക്കാനം സ്വദേശി അർജുൻ എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15
2: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി
7: അലോഹ ഹോസ്പിറ്റൽ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
11: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
12: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
13: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
14: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-4-6 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1-6-6-1-1 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1-6-6-3-0 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1-6-6-0-8 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-9 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:59, 1-6-3-2-5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 5-6-6-1-1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
14: ട്രെയിൻ സമയം.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
15: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
17: എന്നും രാവിലെ 8:03.
16: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
17: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
18: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
17: കാർഷിക വൃത്താന്തം
18: എന്നും രാവിലെ 6:30.
17: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
18: കണ്ടംകുളത്തി പ്രസവരക്ഷ.
19: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
16: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: പ്രിയതര ഗീതങ്ങൾ.

0: പ്രിയതര ഗീതങ്ങളിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക എം ജിഷ.
1: പ്രിയപ്പെട്ടവരെ, പ്രിയതര ഗീതങ്ങളിൽ പാട്ടിൻ്റെ കൂട്ടുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഞാനാണ് ജിഷ. പാട്ടിഷ്ടപ്പെടാത്തവരായി ആരാണുണ്ടാവുക അല്ലേ? പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, അങ്ങനെ പാട്ടിൻ്റെ എന്തെല്ലാം ഭാവങ്ങൾ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എനിക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടവയാണ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്നതും. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ഹൃദയത്തിൽ കൂടുകെട്ടിയ, എൻ്റെ കൂടെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന പാട്ടുകളിൽ ചിലതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ഇതിൽ പലതും നിങ്ങളുടെയും പ്രിയഗാനങ്ങളാവാം. എന്തായാലും തുടങ്ങാം അല്ലേ? സിനിമ റിലീസ് ചെയ്യാതെ പാട്ടുകൾ പുറത്തിറങ്ങുക, ആ പാട്ടുകളാവട്ടെ എക്കാലത്തെയും ഹിറ്റായി മാറുക, അതാണ് നീലക്കടമ്പ് എന്ന സിനിമയുടെ ചരിത്രം. കെ ജയകുമാറിന്റെ വശ്യമായ വരികൾക്ക് അതിനോട് മത്സരിക്കുന്ന രവീന്ദ്രസംഗീതത്തിന്റെ മാസ്മരികതയും കെ എസ് ചിത്രയുടെ പ്രണയാർദ്രമായ സ്വരവും കൂടിയായപ്പോൾ 12 വർഷത്തിൽ ഒരിക്കലല്ല, ദിവസവും പൂക്കുന്ന നീലക്കുറിഞ്ഞിയായി ഈ പാട്ട് തളിർത്തു നിൽക്കുന്നു. കേട്ടു മതിവരാത്തൊരു പാട്ടാണ് എനിക്കിത്. എത്ര കേട്ടിട്ടും ദാഹം തീരാത്തൊരു പാട്ട്. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു.

മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലദങ്ങൾ പോലെ. എത്ര മനോഹരമായ സങ്കല്പമാണിത് അല്ലേ? ബിച്ചു തിരുമല എന്ന അതുല്യ പ്രതിഭയുടെ ഹൃദയത്തിൽ വിരിഞ്ഞ വരികളാണിത്. അദ്ദേഹത്തോടൊപ്പം മറ്റ് രണ്ട് പ്രതിഭകൾ കൂടി, സംഗീത സംവിധായകൻ ശ്യാം എസ് ജാനകി, ചേർന്നപ്പോൾ 1981 പുറത്തിറങ്ങിയ തൃഷ്ണ എന്ന ചിത്രത്തിലെ മൈനാഗം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനം പിറന്നു. ഇന്നും ഈ പാട്ട് മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്കിടയിൽ മൈനാഗമായി തന്നെ ഉയർന്നു നിൽക്കുന്നു.

വരികളാണോ ഈണമാണോ അതോ പാടിയ ശബ്ദമാണോ മികച്ചതെന്ന് വേർതിരിച്ചു പറയാനാവാത്തൊരു പാട്ട്. ഒ എൻ വി കുറുപ്പും എം ബി ശ്രീനിവാസനും യേശുദാസും മത്സരിച്ച് ജീവൻ കൊടുത്ത പാട്ട്. അതാണ് ചില്ല് എന്ന ചിത്രത്തിലെ ചൈത്രം ചായം ചാലിച്ചു എന്ന ഗാനം. പ്രകൃതിയിലെ നിറക്കൂട്ടുകളെല്ലാം ചാലിച്ച് സ്ത്രീ സൗന്ദര്യത്തെ വരച്ചു വെക്കുന്നതാണ് ഈ പാട്ട്. എക്കാലവും ജീവൻ തുടിക്കുന്നൊരു പാട്ടാണിത്.

0: ശയം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു.
1: താരാട്ടുപാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുമുണ്ടാവില്ല അല്ലേ? ഞാൻ കേട്ട താരാട്ടുപാട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എനിക്ക് തോന്നിയതുകൊണ്ടാവാം ഈ പാട്ട് എനിക്കേറെ ഇഷ്ടമായത്. കഥകൾ കേട്ടുറങ്ങാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പാട്ടിലൂടെയുള്ളൊരു കഥ കൂടിയാവുന്നു. കൽക്കണ്ടക്കുന്നിൻ്റെ ഉച്ചിയിലെ അമ്പിളിമാമിൻ്റെ

കോവിലകവും അവിടെയുള്ള പാൽക്കാവടിയും പായസപ്പുഴയും, പിന്നെ കാത്തു കാത്തിരിക്കുന്ന ഒരമ്മയും. അമ്മ മനസ്സിൻ്റെ തീരാത്ത കാത്തിരിപ്പാണ്, പ്രതീക്ഷയാണ്, വാത്സല്യപ്പുഴയാണ് ഈ പാട്ട്. മകൾക്ക് എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് രമേശ് നാരായൺ സംഗീതം നൽകി ഗായത്രി പാടിയ പാട്ട്. ശ്രുതിയും താളവും ഒന്നും അറിയില്ലെങ്കിലും എൻ്റെ മോനെ ഉറക്കാൻ വേണ്ടി എത്രയോ തവണ ഞാൻ ഈ പാട്ട് പാടിയിരിക്കുന്നു. ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങു നീ.

പശ്ചാത്തല സംഗീതം പോലും മോഹിപ്പിക്കുന്നൊരു പാട്ടാണ് അടുത്തത്. ചിത്രം ജാലകം. ഒരിതൾ മാത്രം വിടർന്ന ചുവന്ന പനിനീർ മുട്ടുപോലെയുള്ള പ്രണയിനി, ഒരു തഴുകൽ കൊണ്ടുപോലും അശുദ്ധമാക്കാൻ ആഗ്രഹിക്കാത്ത കാമുകൻ, ഇത്രമേൽ പവിത്രമായ പ്രണയം വാക്കുകളിലൂടെ വരച്ചിടാൻ ഓയൻവിക്കല്ലാതെ മറ്റാർക്കു കഴിയും? ഇങ്ങനെയൊക്കെ ആരാധിക്കപ്പെടാൻ ഏതു പ്രണയിനിയാണ് കൊതിക്കാതിരിക്കുക? എം ജി രാധാകൃഷ്ണന്റെ മാന്ത്രിക സംഗീതത്തിൽ ഗാനഗന്ധർവന്റെ ശബ്ദ സൗന്ദര്യം കൂടിയായപ്പോൾ ഒരു നനുത്ത മഴ വന്ന് പൊതിയുന്നതുപോലെയൊരു സുഖം. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു.

വീണയുടെ നാദമാണോ ജാനകിയമ്മയുടെ ശബ്ദമാണോ കൂടുതൽ മാധുര്യം എന്ന് തിരിച്ചറിയാനാവാത്തൊരു പാട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ടതായി. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിൽ കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ ഗോപികെ നിൻ വിരൽ എന്നു തുടങ്ങുന്ന പാട്ട്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിന് മരണമില്ല എന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട് എന്നാണ് എന്റെ വിശ്വാസം.

കൊണ്ട് മുറിവേറ്റവർക്ക് തീരാ വേദനയായൊരു പാട്ട്. അതാണ് കണ്ണകി എന്ന ചിത്രത്തിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്നു തുടങ്ങുന്ന യേശുദാസ് പാടിയ പാട്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സഹോദരൻ കൈതപ്രം വിശ്വനാഥൻ ഈണമിട്ടപ്പോൾ പ്രണയമോ വിരഹമോ അനുഭവിക്കാത്തവർക്ക് പോലും ഉള്ളിലൊരു നീറ്റലാവും ഈ പാട്ട്. നന്ദിതാദാസ് മലയാളത്തിൽ അഭിനയിച്ചു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ഒന്നിക്കാൻ ഇനിയൊരു ജന്മവും കാത്തിരിക്കുന്നവർക്കായി, നഷ്ടപ്രണയം നെഞ്ചിലെരിയുന്ന നെരിപ്പോടായി സൂക്ഷിക്കുന്നവർക്കായി ഇതാ ഈ പാട്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്ത് കാണാം, പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാതീരത്ത് കാണാം.

കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ ദലീമ പാടിയ ഒരു പാട്ടുണ്ട്. ജാനകിയമ്മയുടെ സ്വരമാധുര്യം ഓർമ്മിപ്പിക്കുന്ന ശബ്ദമാണ് ദലീമയുടേത്. യേശുദാസ് ഇതേ പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഈ പാട്ട് ദലീമയുടെ ശബ്ദത്തിൽ കേൾക്കാനാണ് എനിക്കിഷ്ടം. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിൽ എന്ത്? ഈ ഒരൊറ്റ പാട്ട് മതി മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് ദലീമ എന്ന പാട്ടുകാരിയുടെ സ്വരം അടയാളപ്പെടുത്താൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ.

എന്റെ പ്രിയ ഗാനങ്ങളിൽ അടുത്തത് ഭാവഗായകൻ പി ജയചന്ദ്രൻ ഭാവസാന്ദ്രമായി പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ്. ചിത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കും, എന്റെ ഹൃദയത്തിന്റെ ഉടമ. എത്ര റൊമാൻറ്റിക്കായൊരു പേര് അല്ലേ? അതിലെ ഏകാകിയാം നിന്റെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് എനിക്കേറെ ഇഷ്ടം. ഒ എൻ വിയുടെ വരികൾക്ക് രവീന്ദ്രസംഗീതം കൂടിയായപ്പോൾ ഈ പാട്ട് പാട്ടിനായി ദാഹിക്കുന്ന മനസ്സുകൾക്ക് പാഥേയം തന്നെയാവുന്നു.

ചില പാട്ടുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില ഓർമ്മകളെ തിരികെ കൊണ്ടുവന്നു തരും. ഓടി അകലാനാവാതെ തീരത്തേക്ക് തന്നെ വന്നണയുന്ന തിരകളെപ്പോലെ. ഓരോ തവണ കേൾക്കുമ്പോഴും ഈ പാട്ടിന് സൗന്ദര്യം കൂടിക്കൂടി വരുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. ഓർമ്മകളിലൂടെ

ഒരിക്കൽ കൂടി തിരികെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പാട്ട് ഏറെ പ്രിയപ്പെട്ടതാവും. പാട്ട് ഏതാണെന്നോ, ഉള്ളടക്കം എന്ന ചിത്രത്തിൽ കൈതപ്രം വരികളെഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം പാതിരാമഴയേതോ ഹംസഗീതം പാടി.

ഹൃദയമുരളിയിലൂടെ ഒഴുകിവന്ന മൃദുല മനോഹരമായൊരു ഗാനമാണ് എന്റെ പ്രിയ ഗാനങ്ങളിൽ അടുത്തത്. തീവ്രമായ പ്രണയമാണിതിലുള്ളതെങ്കിലും വിരഹത്തിന്റെ നേർത്ത തേങ്ങലാണ് ഇതിന്റെ ആലാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ശോകസാന്ദ്രമായി പാടിയ പാട്ടാണിത്. സത്യൻ അന്തിക്കാട്, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച സംവിധാനം.

ഹൈഗൻ എന്നതിനേക്കാൾ മികച്ചൊരു ഗാനരചയിതാവാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ ഗാനം. എം ജി രാധാകൃഷ്ണന്റെ സംഗീതവും കൂടിയായപ്പോൾ ഒരിക്കൽ പോലും പ്രണയം അനുഭവിക്കാത്തവർക്കു കൂടി ഉള്ളുലയ്ക്കുന്നൊരു പാട്ടാവുന്നു ഇത്. ഓ മൃദുലേ, ഹൃദയമുരളിയിലൊഴുകിവാ.

പാട്ടുകളെ സ്നേഹിക്കുന്നവരോട് ഏറ്റവും ഇഷ്ടപ്പെട്ടവ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതേറെ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും എൻ്റെ ജീവിതത്തോടൊപ്പം ഞാൻ കൂട്ടിയ എപ്പോഴും കേൾക്കുന്ന വളരെ കുറച്ച് ഗാനങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൂടി പ്രിയതരങ്ങളായെങ്കിൽ എനിക്ക് ഏറെ സന്തോഷം. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി.

അറപ്പിടിക കണ്ണാടിപ്പോയിൽ കൂട്ടാലിടാ റോഡിൽ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ പ്രവൃത്തി തീരുന്നതുവരെ കണ്ണാടിപ്പോയിൽ മുതൽ പൂനത്ത് വരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. അപേക്ഷകർ 18 വയസ്സ് പൂർത്തിയായ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവരാകണം. ഉയർന്ന പ്രായപരിധിയില്ല. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ യോഗ വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ഡിപ്ലോമ പ്രോഗ്രാമിന്റെ 2nd സെമസ്റ്ററിൽ അഡ്മിഷൻ എടുത്താൽ മതി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0471-2325-101. മറ്റൊരു നമ്പർ 8281-1144.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ പ്രതിഫലനമാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും വിപണി ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി ടി സിദ്ദിഖ്. വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി.പി. ജോൺ. ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം. ലിജു. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ആരോഗ്യവകുപ്പിന്റെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനായി മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല നാളെ ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ മന്ത്രി കെ. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: FM പ്രധാന വാർത്തകൾ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി
7: അലോഹ ഹോസ്പിറ്റൽ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
9: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
10: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി

0: നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.
7: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
12: ട്രെയിൻ സമയം.
13: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1660 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:03, 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
12: ട്രെയിൻ സമയം.
13: സമയം 4:04:25.

0: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തോടനുബന്ധിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഉദരരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ എം മുരളീകൃഷ്ണനുമായി പ്രതാപ് പോൾ നടത്തിയ അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ജൂലൈ 28-ന് നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും അതിനെതിരെ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും നമ്മളോട് സംവദിക്കുവാൻ വേണ്ടി ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഉദരരോഗ ചികിത്സാ വിദഗ്ധൻ, അതായത് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ എം മുരളീകൃഷ്ണൻ. ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം ഡോക്ടർ മുരളീകൃഷ്ണൻ.
2: നമസ്കാരം.
1: എന്താണ് ഡോക്ടർ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഹെപ്പറ്റൈറ്റിസ് രോഗം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
2: ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരളിനെ ബാധിക്കുന്ന എല്ലാ വീക്കത്തിനെയും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തം എന്നും അതിനെ പറയാറുണ്ട്. പക്ഷേ അത് ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ ഒരു രോഗലക്ഷണവും ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഒരു കാരണമാണ് ഹെപ്പറ്റൈറ്റിസ്. പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഹെപ്പറ്റൈറ്റിസ്. പറഞ്ഞ പോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന ഒരു വീക്കമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സാധാരണ കാണുന്ന കാരണം, ഇൻഫെക്ഷൻസ് ആണ്. ഈ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് വൈറസ് മൂലം, ബാക്ടീരിയ മൂലം, പാരസൈറ്റ്സ് മൂലം, അങ്ങനെ പല കാരണം കൊണ്ട് ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ ഒന്നാണ് ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്. അതിനെയാണ് സാധാരണ മഞ്ഞപ്പിത്തം എന്നും ഹെപ്പറ്റൈറ്റിസ് എന്നും നമ്മൾ പറയാറുള്ളത്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലം എന്ന് പറഞ്ഞു. വൈറസ് മൂലമുള്ളത് നമ്മൾ A, B, C, E മുതലായ വിഭാഗത്തിൽ വരാറുണ്ട്. ഇത് കൂടാതെ നമ്മൾ എലിപ്പനി മൂലം മഞ്ഞപ്പിത്തം വരാറുണ്ട്, ടൈഫോയിഡ് മഞ്ഞപ്പിത്തം വരാറുണ്ട്, പിന്നെ പാരസൈറ്റ്സ്. ഇപ്പോൾ പൊന്നാനി ഭാഗത്തൊക്കെ മലേറിയ വന്നിരുന്നു. അപ്പോൾ ഈ മലേറിയ മഞ്ഞപ്പിത്തമായിട്ട് പ്രസന്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അതിനുള്ള ഒരു ചികിത്സ നമുക്ക് കറക്റ്റായി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും മഞ്ഞപ്പിത്തം എന്ന് വിചാരിച്ച്

0: ഇതിന് മഞ്ഞപ്പിത്തത്തിന് ഒരു ചികിത്സയല്ല, മഞ്ഞപ്പിത്തത്തിന്റെ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്.
1: അതുപോലെ എന്തിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തിന്റെ പേരിൽ നമ്മളൊരു ദിനാചരണമൊക്കെ നടത്തുന്നത്? ഇത് യഥാർത്ഥത്തിൽ അത്ര മാരകമായിട്ടുള്ള ഒരു അസുഖമാണോ?
0: അതെ, അത് ഈ ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം, പ്രത്യേകിച്ചും നമ്മൾ ഈ ഞാൻ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ഹെപ്പറ്റൈറ്റിസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, രണ്ടാമത്തേത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു പനി, ഛർദി, വയറുവേദന തുടങ്ങി, പിന്നെ ചെറിയ മഞ്ഞപ്പിത്തം വന്ന്, ക്ഷീണം വന്ന്, അങ്ങനെ ഒരു മാസം കൊണ്ട് അത് മുഴുവനായിട്ട് മാറും. ഇതാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. ഇതിന്റെ പ്രധാന കാരണം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസുകളാണ്. ഇത് സത്യത്തിൽ വളരെ മാരകമായ അസുഖമല്ല. ഇതിൽ 1% താഴെ ആളുകൾക്ക് മാരകമായേക്കാം, പക്ഷെ ഇത് സാധാരണഗതിയിൽ എല്ലാവർക്കും വന്നു പോകുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇങ്ങനെയല്ല ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഒരു 6 മാസത്തിൽ കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ബോധവൽക്കരണത്തിനാണ് ശരിക്കും ഈ ഹെപ്പറ്റൈറ്റിസ് ഡേ നമ്മൾ ആചരിക്കുന്നത്. ഇതിന്റെ ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായും ഉണ്ടാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി മുതലായ വൈറസുകളാണ്.
1: ജൂലൈ 28 നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ് ജൂലൈ 28 പ്രത്യേകത? എന്തുകൊണ്ടാണ് ജൂലൈ 28 നമ്മൾ ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം നടത്തുന്നത്?
0: ക്രോണിക് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന കാരണമുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും, ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗമാണ് ലോകത്ത് അധികമുള്ള ഹെപ്പറ്റൈറ്റിസ്. ഈ വൈറസിനെ കണ്ടുപിടിച്ചതും അതിന്റെ പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചതെല്ലാം ഡോക്ടർ ബാരക് ബ്ലൂംബെർഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ജനന തീയതിയാണ് നമ്മൾ ജൂലൈ 28 തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ ഈ ജൂലൈ 28 കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു അവബോധം വളർത്തുക, ഇതിനെ എങ്ങനെ പകരുന്ന രീതി, ഇതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എങ്ങനെ ചികിത്സിക്കാം, എവിടെ ഭയപ്പെടണം, എന്തിനാ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു അവബോധം, ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ എത്രക്കം ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ട്. ഒരു 10 വർഷത്തിന് ഇങ്ങോട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ചികിത്സിക്കുന്ന ഒരുപാട് നൂതന മരുന്നുകൾ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആളുകളിലേക്ക് ഒരു അവബോധം വളർത്താനാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്.
1: മലയാളികൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് കരളാണ്. കാരണം നമുക്കറിയാം, പണ്ടത്തെ പ്രേമലേഖനങ്ങളാണെങ്കിലും ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിലെ പ്രേമലേഖനങ്ങളാണെങ്കിലും ഇതൊക്കെ നോക്കിയാലും നമുക്കറിയാം കരളെ എന്നുള്ളൊരു വാക്ക് അതിലൊക്കെ ഉണ്ടാവും. എന്ത് കാര്യം നമ്മൾ നേടിയെടുക്കാനും ചിലപ്പോൾ നമ്മൾ തേനെ, പാലെ, കരളെ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കറിയാം കരൾ എന്നുള്ളത് മലയാളിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളൊരു അവയവമാണ്. എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം പിടിപെട്ടാൽ ഈ കരളിന് എന്താണ് സംഭവിക്കുന്നത്? കരളിന്റെ പ്രവർത്തനത്തെ ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: കരളെ എന്ന് വിളിക്കുന്നത് വളരെ ഒരു മുന്നത്തെ ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ വിളിക്കുന്നതാണ്. നമ്മളെ ഒരു ദിവസം 500-ൽ വൈറ്റൽ ഫംഗ്ഷൻ, അതായത് ജീവൻ നിലനിർത്താനുള്ള ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരു അവയവമാണ് കരൾ. കരൾ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കോശങ്ങൾ ചേർന്നാണ്. അതിൽ ലിവർ സെൽ, ഒരു ലിവർ സെല്ല് ചെയ്യുന്ന ഫംഗ്ഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു ലിവർ സെൽ 500-ൽ ഫംഗ്ഷൻസ് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അതൊരു നമ്മളൊരു വീട്ടിലെ ഒരു കിച്ചൺ പോലെയൊക്കെയാണ്. അത്രയും കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ ഒരാൾ ഷേവ് ചെയ്യുന്നു, അപ്പോൾ ബ്ലഡ് വന്നു. ഈ ബ്ലഡ് വന്ന് അത് ഒരു സമയം കഴിഞ്ഞാൽ നിർത്തുന്നത് ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു, ഒരു ഓയിലായ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈ ഓയിലായ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കുന്ന ഇത് വരുന്നത്, ബൈലെല്ലാം പിത്തരസം ഇത് വരുന്നത് കരളിൽ നിന്നാണ്. അപ്പോൾ അത് അവിടെ തുടങ്ങുന്നു. പിന്നെ ഇനി ഒരാൾ ഫാസ്റ്റിംഗ് എടുത്തു, നമ്മളൊരു ഫാസ്റ്റിംഗ് ഒക്കെ നമ്മൾ എടുക്കും. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നിലനിർത്തണം ശരീരത്തിൽ. അത് ആ ഒരു ഗ്ലൂക്കോനിയോജനസിസ് എന്ന ഇതുവഴി നമ്മളെ ബ്ലഡിലേക്ക് ആവശ്യത്തിലുള്ള ഗ്ലൂക്കോസ് നൽകുന്നത് കരളാണ്. ഇനി ഒരുപാട് ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അമിതമായാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതും കരളിലാണ്. ഫാറ്റ്, കൊഴുപ്പെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കരളിലാണ്. ഇനി ഒരാൾ ഒരുപാട് നേരം നിൽക്കുക എന്ന് വിചാരിക്കാം. ഇപ്പോൾ കരളിന് അസുഖമുള്ള ആളുകളിൽ കാലിൽ നീരാണ് അവരുടെ ആദ്യത്തെ സിംപ്റ്റം. അപ്പോൾ ഈ കാലിൽ നീര് വരാതിരിക്കാനുള്ള കാരണം നമ്മളെ ആ ഒരു ശരീരത്തിലെ ഫ്ലൂയിഡ് ബ്ലഡ് വെസലിൽ പിടിച്ചു നിർത്തുന്നതാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കരളിന് രോഗികൾക്ക് ആൽബുമിൻ ഇൻഫ്യൂഷൻ കൊടുക്കും നമ്മൾ വാർഡുകളിലൊക്കെ. അപ്പോൾ ഒരു ആൽബുമിൻ ഒരു 100 ml ഏകദേശം 5,000 rupees. 100 ml ആൽബുമിന് 5,000 rupees. ഒരാൾക്ക് 1-ഓ 2-ഓ ബോട്ടിൽ ഒരു ദിവസം ആവശ്യം വരും കരളിന് അസുഖമുള്ള ആളുകൾക്ക്. അപ്പോൾ ആ ആൽബുമിൻ ഉണ്ടാക്കുന്നത് കരളിൽ നിന്നാണ്. ഇങ്ങനെ ഈ ഒരു കോശത്തിനാണ്

0: ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ അത് ആ കോശം മുഴുവനായിട്ട് നശിക്കും. അപ്പോൾ ലിവറിനൊരു ഗുണം വെച്ചാൽ അത് റിക്കവർ ചെയ്യും. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഇയൊക്കെ വന്നാൽ അത് മുഴുവനായിട്ട് റിക്കവർ ചെയ്യും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എല്ലാം ഈ കോശങ്ങളിൽ അവിടെ തന്നെ നിൽക്കും. അത് ആ വൈറസ് ഒരിക്കലും പുറത്തേക്ക് പോവില്ല. അപ്പോൾ അതിങ്ങനെ അവിടെ ആ ഒരു ഡാമേജ് ഉണ്ടാക്കി ഒരു കോശം മറ്റേ കോശത്ത് നിന്ന് പകർന്ന് അങ്ങനെ ലിവർ ചുരുങ്ങി ചുരുങ്ങി അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി മാറുന്നതാണ്. അങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ സിറോസിസായി ഈ മരണം വരെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കരളയം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഓരോ ഫംഗ്ഷനും ഒരു ആളുടെ ജീവൻ നില രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഇനി ഉറങ്ങുമ്പോൾ നമുക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ ഷുഗർ കൂടി പോകുന്നില്ല, ഇതെല്ലാം ചെയ്യുന്നത് കരളിൻ്റെ പ്രവർത്തനങ്ങളാണ്.
1: നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ്? ഇതല്ലാത്ത നോൺ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നൊരു സംഗതിയുണ്ടോ?
0: ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ കരളിനുണ്ടാകുന്ന വീക്കമാണ്. അപ്പോൾ കരളിനുണ്ടാകുന്ന വീക്കത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്, അത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. വൈറസ് മൂലം ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനമായ വൈറസുകൾ എ ബി സി ഇ, ഇതിൽ ഡി എന്ന് പറഞ്ഞ ഒരു വിഭാഗം കൂടെ ഉണ്ട്. പക്ഷേ പ്രധാനമായും ഈ നാല് വിഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൽ വൈറസ് എയും ഇയും ആണ് ഭക്ഷണത്തിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്നത്. ബിയും സിയും രക്തവും ഈ ശരീരസ്രവങ്ങളിലൂടെയും പകരുന്നതാണ്. അപ്പോൾ ഇത്തരം ഇതിനെയാണ് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതാണ് കൂടുതലായി കണ്ടുവരുന്നത്. അതിൽ ബിയും സിയും ആണ് ഗുരുതരമായിട്ടുള്ളത്. ഇതിനെയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ത് മരുന്ന് കഴിച്ചാലും ടോക്സിൻ കഴിച്ചാലും എന്ത് ചെയ്താലും അത് ലിവറിലൂടെ ഫിൽട്ടർ ചെയ്യാതെ പോവില്ല. നമ്മൾ വായിലൂടെ കഴിക്കുന്ന എല്ലാം ആ ഒരു ലിവറിലൂടെ ബൈപ്പാസ് ചെയ്യാതെ പോവാൻ, ലിവറിലൂടെ അല്ലാതെ പോവാൻ കഴിയില്ല, ബൈപ്പാസ് ചെയ്യാൻ കഴിയില്ല ലിവറിനെ.
1: ഹെപ്പറ്റൈറ്റിസ് പോലൊരു രോഗം എന്തുകൊണ്ടാണ് കരളിൽ ഉണ്ടാകുന്നത്? ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു വൈറസ് മൂലം ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇതല്ലാതെ, വൈറസുകളിലൂടെ അല്ലാതെ എന്തൊക്കെ രീതിയിലാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം മനുഷ്യന്റെ ലിവറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്?
0: ഈ വൈറസ് അല്ലാതെ പറഞ്ഞ പോലെ ബാക്ടീരിയകൾ, അതായത് എലിപ്പനി, ടൈഫോയിഡ് അല്ലെങ്കിൽ ഏതൊരു അണുബാധയുടെയും അതിൻ്റെ ഗുരുതരമായ അവസ്ഥയിൽ ഹെപ്പറ്റൈറ്റിസ് ലിവറിൽ ഉണ്ടാവും. അതിൻ്റെ കാരണം ഇതിനെല്ലാം ഒരു ടോക്സിൻ ഫിൽട്ടറായി നിൽക്കുന്നത് ലിവറാണ്. രണ്ടാമത്തേത് എല്ലാം ഇമ്മ്യൂൺ സിസ്റ്റം മൊത്തം ലിവറിൽ നിന്നാണ് മാനേജ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ലിവറിനെ അത് ബാധിക്കുന്നത്. ഇപ്പോൾ ആൽക്കഹോൾ ഒരു നോർമലായ രീതിയിൽ കഴിച്ചാൽ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വരില്ല. പക്ഷേ ആൽക്കഹോൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതും ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ലിവറാണ്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറമാകുമ്പോൾ ഇത് ഇതിനെ കൺട്രോൾ ചെയ്യാതെ പറ്റാതെ വരികയും അങ്ങനെ ഈ സെല്ലിൽ ഡാമേജ് വരികയാണ്. ടോക്സിൻ വരുന്ന പോലെയാണത്. ഒരു ആൽക്കഹോൾ അത് ടോക്സിൻ പോലെയായി. അതുപോലെ തന്നെയാണ് എലിവിഷം ഡയറക്റ്റായിട്ട് ലിവറിനെയാണ് ബാധിക്കുക. അതുപോലെ ചില മഷ്റൂം, എല്ലാ മഷ്റൂംസും അല്ല, ചില മഷ്റൂം കൂണുകൾ അത് ലിവറിനെ ബാധിക്കും. ചില കൂണുകൾ കഴിച്ചിട്ട് ആളുകൾ മരിച്ചു എന്ന് പറയാനുള്ളത് അതിൻ്റെ കാരണം അതാണ്. അത് ഇത്രയും ഈ ടോക്സിനൊക്കെ ലിവറിനെയാണ്, ലിവറിന് ഓരോരോ ഭാഗങ്ങളുണ്ട് ഈ ടോക്സിനെല്ലാം നിയന്ത്രിക്കാൻ. അതുകൊണ്ടാണ് ഇത് ലിവറിനെ ബാധിക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ ടോക്സിൻസ് പറഞ്ഞാൽ ആൽക്കഹോൾ, അതുപോലെ ഈ ഡ്രഗ്സ് നമ്മൾ ഏത് മരുന്നും അമിതമായ പാരസിറ്റമോളാണോ അല്ലെങ്കിൽ ടിബിയുടെ മരുന്നോ അതുകൊണ്ട് വരാം. പിന്നെ ഓട്ടോമ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞ പോലെ ഡിസീസ്, ഇമ്മ്യൂണിറ്റീനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ, പിന്നെ ചില ജനിതക തകരാറുകൾ, ഇതെല്ലാം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും. ഇതിലേറ്റവും ഹെപ്പറ്റൈറ്റിസിനേക്കാളും കുറച്ചുകൂടെ ഗുരുതരമായി വരുന്നത് ഫാറ്റി ലിവർ ഡിസീസ്. നമ്മളിപ്പോഴത്തെ ഒരു ജീവിതശൈലി രോഗമായ ഫാറ്റി ലിവർ ഡിസീസ് ഹെപ്പറ്റൈറ്റിസ് ആയി ഫൈബ്രോസ് ആയി സിറോസ് ആവുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ.
1: ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് രോഗം എന്ന് പറയുമ്പോൾ തന്നെ ചിലർ പറയും ഓ അത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, ചിലർ പറയും അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഇതുപോലെ ഇപ്പോൾ നമുക്ക് എ ബി എന്ന് പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന വകഭേദങ്ങളൊക്കെ ഉണ്ട്. എന്താണ് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്?
0: ഇതൊരു ക്ലാസിഫിക്കേഷനാണ്. ഈ ഹെപ്പറ്റോട്രോപിക് വൈറസസ് എന്ന് പറയും. കോവിഡ് പ്രധാനമായും ബാധിക്കുന്നത് ലങ്സിനെയാണ്. അങ്ങനെയാണ്. ട്യൂബർക്കുലോസിസ് പ്രധാനമായും ബാധിക്കുന്നത് ഇതുപോലെ തന്നെ ലങ്സിനെയാണ്. അപ്പോൾ ഒരു ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, ഒരു വയറിളക്കം വന്നാൽ അത് കുടലിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ ലിവറിനെ മാത്രം ബാധിക്കുന്ന അസുഖങ്ങളാണ് പ്രധാനമായും. ഇത് ഹെപ്പറ്റോട്രോപിക് ആണ്. ഈ വൈറസിൻ്റെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലം ആ വൈറസിന് ലിവറാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ബാധിക്കുന്ന വൈറസുകളാണ്. അതിൽ ചിലത് ഡി എൻ എ വൈറസ്, ആർ എൻ എ വൈറസ് എന്നെല്ലാം പറയും. അതൊക്കെ അങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ബി മാത്രമാണ് നമ്മൾ ഡി എൻ എ വൈറസ് എന്ന് പറയുന്നത്, ബിയും ഡിയും. അപ്പോൾ മറ്റേത് ആർ എൻ എ വൈറസ്. അങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ക്ലാസിഫൈ ചെയ്യാനുള്ള കാരണം ആ വൈറസിന്റെ ഒരു ഘടന വെച്ചിട്ടാണ് അതിനെ എ ബി

0: എന്ന് പറയും, എ ബി സി അല്ലെങ്കിൽ അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ അത് അവരുടെ ഒരു ജനിതക സ്ട്രക്ചർ വെച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ RNA വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും. ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെയും മലിനജലത്തിലൂടെയും ഒക്കെ വരുന്ന വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും, ഇതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഇൻഫെക്ഷ്യസ് വൈറസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് സി RNA വൈറസാണ്, അത് വേറെ തരത്തിൽ. ലിവറിൽ കോശങ്ങളിലൂടെ ചെല്ലുന്നത് ഓരോ എൻട്രി വഴിയാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ അതിൽ കോശങ്ങൾ ഓരോ സ്ഥലത്താണ് ഇത് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സയും അങ്ങനെ വേണം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയുടെ മരുന്ന് ഹെപ്പറ്റൈറ്റിസ് ഇക്ക് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ മരുന്ന് സി. അതിൻ്റെ കാരണം അതാണ്, അത് ഓരോ ഡോറിലൂടെയാണ് എൻട്രി ചെയ്യുന്നത്, അതിന് ഓരോ കോശങ്ങളും ഓരോ സ്ഥലത്താണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ആ ഏരിയ കണ്ടുപിടിച്ച മരുന്നുകൾ വേണം ഇതിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരുപോലെയല്ല. ഹെപ്പറ്റൈറ്റിസ് എക്കും ഇക്കും ചികിത്സ തന്നെ ആവശ്യമില്ല, സപ്പോർട്ടീവ് കെയറാണ് ആവശ്യമുള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും മരുന്നുകളുണ്ട്, പണ്ട് മരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലമൊക്കെ ആയിട്ടാണ് HCV മരുന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നതും ഇത് ഏതാണെന്ന് നമ്മൾ അറിയേണ്ടി വരുന്നതും. ഇത് ഏതാണെന്ന് അറിയാതെ നമുക്ക് ശരിയായ ചികിത്സ നൽകാൻ കഴിയുകയില്ല.
1: ഹെപ്പറ്റൈറ്റിസ് രോഗം നമുക്കുണ്ടെങ്കിൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഒരു രോഗിക്ക് ഉണ്ടാവുന്നത്? എപ്പോഴാണ്, എന്ത് തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്കുണ്ടാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തു നോക്കേണ്ടത്?
0: നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് ഒരു ഹെപ്പറ്റൈറ്റിസ് രണ്ട് തരത്തിലുള്ള, ഒന്നൊരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, രണ്ടാമത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഇതിൽ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എപ്പോഴും സിംപ്റ്റംസോട് കൂടിയാണ് വരിക. നമ്മളത് 90% അറിയാതെ പോവില്ല. അതായത് നമുക്ക് അറിയാൻ കഴിയും ഒരു ചെറിയ പനി വരും, അല്ലെങ്കിൽ ഒരു മേലുവേദന, ഛർദ്ദിക്കാനുള്ള തോന്നൽ, ഛർദി കുറച്ച് പേരിൽ. അധിക പേരിലും ഇത് മഞ്ഞപ്പിത്തം, യൂറിൻ മഞ്ഞ നിറമാവും, കണ്ണിൽ മഞ്ഞ നിറം, പുറത്തുനിന്ന് ഒരാൾ പറയും കണ്ണിൽ മഞ്ഞ നിറം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സിംപ്റ്റംസ് അതിനുണ്ട്. ഇതാണ് രോഗലക്ഷണങ്ങളോടുള്ള ഹെപ്പറ്റൈറ്റിസ്. ഇത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഗുരുതരമായ ലക്ഷണങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കണം. അയാളുടെ ബോധത്തിൽ സംസാര രീതി എന്തെങ്കിലും വ്യത്യാസം വരിക, ബോധത്തിൽ മാറ്റം വരിക, അപസ്മാരം വരിക, ഇതൊക്കെ പനി കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഗുരുതരമായ ലക്ഷണങ്ങളാണ്. അതുപോലെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നത്, മേല് കറുപ്പോ അല്ലെങ്കിൽ നീലപ്പാടുകൾ വരുന്നത്, ഇതൊക്കെ ലിവറിനെ കാര്യമായി ബാധിച്ചു എന്ന് വിചാരിക്കുന്ന. അപ്പോൾ ഇതൊക്കെ ഗുരുതരമായ ലക്ഷണങ്ങളാണ്. ഒരു പ്രാരംഭ ലക്ഷണങ്ങൾ എല്ലാ ഹെപ്പറ്റൈറ്റിസിനും ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആണ്. സാധാരണ നമ്മൾ അറിയും ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല. മിനിമം ചെറിയ പനി, എപ്പോഴെങ്കിലും പനി, ചെറിയ മേലുവേദന, അതൊന്നും ആരും കാര്യമാക്കുകയില്ല. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് പ്രാരംഭ ഘട്ടങ്ങളിൽ അതിന് ലക്ഷണങ്ങളില്ല. അത് ഗുരുതരമാവുമ്പോഴാണ് ലക്ഷണങ്ങൾ വരുന്നത്. ഗുരുതരമാവുക എന്ന് പറയുന്നത് ലിവർ സിറോസിസ് ഒക്കെ ആവുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ലിവർ മാറ്റിവെക്കുക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് കണ്ടുപിടിക്കാൻ ടെസ്റ്റുകൾ വഴിയേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അതിന് ലക്ഷണം ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഇല്ല എന്ന് വിചാരിക്കരുത്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും സാധാരണ ലക്ഷണങ്ങൾ കാണിക്കും. ലക്ഷണങ്ങൾ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊന്നും, ചിലപ്പോൾ വളരെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും അധികം ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല.
1: ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ ടെസ്റ്റുകളാണ് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് രോഗമുള്ളവർ അവശ്യം ചെയ്തു നോക്കേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്?
0: ഈ ഹെപ്പറ്റൈറ്റിസ് ഇനിയുള്ള ഒരു സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാതെയോ സ്വന്തമായി ചികിത്സിക്കാൻ പാടാത്തതാണ്. അത്രയും ടെസ്റ്റുകൾ അത് കണ്ടുപിടിക്കാൻ, എന്ത് വന്നു, എങ്ങനെ വന്നു, ഏത് വൈറസ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒരു ഡോക്ടറെ കണ്ട്. അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഇത് സാധാരണ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്യുക. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ സാധാരണ നോക്കുന്നത് ബിലിറൂബിൻ, അതായത് മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ്, കൂടാതെ SGPT, SGOT എന്ന രണ്ട് NSM കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ രണ്ട് ടെസ്റ്റും വഴി ഏകദേശം നമുക്ക് ഇത് ഏത് തരം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് നമുക്ക് അറിയാൻ കഴിയും. ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടെസ്റ്റാണ് PTIN, അതായത് പ്രോത്രോംബിൻ ടൈം എന്ന് പറയും. നമ്മുടെ ബ്ലഡിൽ എങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ള, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലിവറിന്ന് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ്. ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രാരംഭ ടെസ്റ്റുകളായി. ഇത് കൂടാതെ ഇത് ഏത് വൈറസാണെന്ന് അറിയാനുള്ള ടെസ്റ്റ് വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. അത് ഹെപ്പറ്റൈറ്റിസ് എ കണ്ടുപിടിക്കാൻ ELISA ടെസ്റ്റുകൾ, കാർഡ് ടെസ്റ്റുകൾ, ഹെപ്പറ്റൈറ്റിസ് ബിയും സിക്കുമൊക്കെ കാർഡ് ടെസ്റ്റുകളൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്.
1: ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് രോഗം പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ വായുവിലൂടെയും ക്ലോസ് കോണ്ടാക്റ്റിലൂടെയൊക്കെ ആണോ ഈ രോഗം പകരുന്നത്? എങ്ങനെയാണ് ഈ രോഗം പകരുന്നത്? ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം പകരാൻ സാധ്യതയുണ്ടോ?
0: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് ഭക്ഷണത്തിലൂടെയും മലിനമായ ജലത്തിലൂടെയാണ്. അപ്പോൾ ഈ മലിനമായ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ക്ലസ്റ്ററിങ് ഓഫ് കേസസ് ഉണ്ടാവും ഹെപ്പറ്റൈറ്റിസ് എയിൽ. ഒരു ഗ്രൂപ്പായാണ് കേസുകൾ വരുന്നത്.

അതിന് കാരണം ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. സാധാരണ ഇത് ഒരു കല്യാണത്തിനുള്ള വെൽക്കം ഡ്രിങ്ക് അല്ലെങ്കിൽ ഉത്സവത്തിനുള്ള ഐസ് ഉപയോഗിച്ചാൽ ഇങ്ങനെയാണ്. ചില സ്ഥലങ്ങൾ എൻഡമിക്കായി കുറെ സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ വെള്ളത്തിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന്റെ സാന്നിധ്യമുണ്ട്. ഇത് മണ്ണിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഒരുപാട് കാലം ജീവിക്കുന്ന ഒരു ടൈപ്പാണ്, അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു ടൈപ്പാണ് ഹെപ്പറ്റൈറ്റിസ് എ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ്. ഇതാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരുന്നത് ഈ രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയാണ്. രക്തത്തിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നീഡിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഉപസ്രവങ്ങളൊക്കെ ഈ ചില ആളുകൾ ബ്രഷ് ഷെയർ ചെയ്യാം അറിയാതെ, ബ്രഷ് ഒരാളുടെ ബ്രഷ് ഷെയർ ചെയ്താൽ, അല്ലെങ്കിൽ ഷേവിങ് സെറ്റുകൾ ഷെയർ ചെയ്താൽ, കൂടാതെ ഈ നെയിൽ ക്ലിപ്പേഴ്സ് നെയിൽ കട്ടർ പോലത്തെ ഷെയർ ചെയ്താൽ,

0: നെയിൽ ക്ലിപ്പേഴ്സ്, നെയിൽ കട്ടർ പോലത്തെ ഷെയർ ചെയ്താലും എല്ലാം, ഈവൻ നമ്മളുടെ കോംബ് ചീർപ്പ് ഷെയർ ചെയ്താൽ പോലും ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ഇത് കൂടാതെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും. അത് ഒരു വളരെ സീരിയസ് ആയ വിഷയമാണ്. പ്രായമായ ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വരുന്ന പോലെ അല്ല ഒരു കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് ബി വന്ന. കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ അത് ക്രോണിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 5 വയസ്സിന്റെ മേലെ ഹെപ്പറ്റൈറ്റിസ് ബി വന്നാൽ അത്ര കുഴപ്പമില്ല. ഇനി അതോ ഒരു 30 വയസ്സിൽ ഹെപ്പറ്റൈറ്റിസ് ബി വന്നാലും അത്രയും ക്രോണിക് ആയാലും ഒരു 50% അത് കായിയായി നിൽക്കാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കുഞ്ഞിനെ ഒരു 25 വയസ്സായ ആ വൈറസ് 25 വർഷമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അത് അത്രയും ഡാമേജ് ആ ലിവറിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അമ്മയും എപ്പോഴും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സ്ക്രീൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരാം. പിന്നെ സെക്ഷൽ കോൺടാക്ട് വഴി ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരും. ഇനി ഹെപ്പറ്റൈറ്റിസ് സി പകരുന്ന മറ്റൊരിതാണ് ടാറ്റൂയിങ്. നമ്മൾ കറക്റ്റായി ടാറ്റൂ ചെയ്യുന്ന ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കുക, എന്നാലും ഇപ്പോൾ പച്ച കുത്തുന്നത് വളരെ അധികമാണ്. അപ്പോൾ അത് ആ നീഡിൽസ് ശരിക്കും പോലെ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയിട്ടില്ലെങ്കിൽ ഇത് വരും.
1: സ്റ്റെറിലൈസ്ഡ്
0: ആയിരിക്കണം. പിന്നെ അതുപോലെയാണ് കാതു കുത്തുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ആ ഒരു കുഞ്ഞിന് ലൈഫ് ലോങ് ആയിട്ട് ആ ഡിസീസ് വരാൻ പോകുന്ന, അപ്പോൾ നമ്മളത് സ്റ്റെറിലൈസ് ചെയ്തു അണുവിമുക്തമാക്കി എന്നുള്ള ഉറപ്പിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. പിന്നെ IV ഡ്രഗ് അബ്യൂസേഴ്സ്, നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾ നീഡിൽ അവരത് ഷെയർ ചെയ്യുക ചെയ്യാം. സാധാരണ അത് പുതിയ നീഡിലൊന്നും ഉപയോഗിക്കില്ല ആ ഒരു ഇതിൽ. അപ്പോൾ HCV അവർ ഒരുപാട് കാണുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ HCV ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അധികം ഇവിടെ കാണുന്നത് ഈ IV ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകളിലാണ്.
1: ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് രോഗം നമ്മൾക്കുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ എന്ത് തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങളാണ് നമ്മൾക്ക് മുൻപിലുള്ളത്? ചികിത്സ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേറെ മരുന്ന് കഴിക്കണം, പക്ഷെ അതേപോലെ വേറെ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണുള്ളത്? ഇപ്പോൾ ശരിയായ രീതിയിൽ റെസ്റ്റ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഈ ട്രീറ്റ്മെൻറ്റിനുണ്ടോ?
0: ഉണ്ട്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഒരു സപ്പോർട്ടീവ് കെയർ മാത്രം കൊടുക്കേണ്ട ഇതാണ്. പൂർണ്ണമായിട്ട് വിശ്രമിക്കാം, അതായത് ലിവറിന് കൊടുക്കുന്ന റെസ്റ്റാണ്. നമ്മൾ നടന്നാൽ ലിവർ ആക്റ്റീവ് ആവും. നമ്മൾ ഓരോ, ഞാൻ പറഞ്ഞല്ലോ, ദൈനംദിനം എല്ലാ കാര്യത്തിനും ലിവർ വേണം. അപ്പം നമ്മൾ മുഴുവനായിട്ട് വിശ്രമിക്കാം. ഭക്ഷണത്തിൽ എപ്പോഴും ഉപ്പ് നിയന്ത്രിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഉപ്പ് നിയന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഉപ്പ് കുറച്ചാൽ ഭക്ഷണം കഴിക്കുന്ന അളവ് കുറയും. അപ്പോൾ അതൊക്കെ ലിവറിന് എക്സ്ട്രാ ഇതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ അങ്ങനെ ഒരു നിർബന്ധവുമില്ല. ഓയിലി ഫുഡ്സ് കുറയ്ക്കണം. ഈ ഓയിലി ഫുഡ് ദഹിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കരൾ വേണം. അപ്പോൾ അത് ആ കരൾ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഓയിലി ഫുഡ്സ് കുറച്ച് ഒഴിവാക്കാം, അല്ലെങ്കിൽ ബാക്കി എല്ലാ ഭക്ഷണവും കഴിക്കാം. കഴിക്കാൻ ഒരു നിയന്ത്രണമില്ല. പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കണം, കാരണം ഹെപ്പറ്റൈറ്റിസ് എയൊക്കെ റിലാപ്സ് ചെയ്യും. അതായത് ഒന്ന് മാറും പിന്നെ പിന്നി വരും, അങ്ങനെ ഒരുപാട് രീതിയിൽ ഇത് വരാറുണ്ട്. ഇതാണ് ഹെപ്പറ്റൈറ്റിസ് എ. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ ഗുരുതരമാവാം. അപ്പോൾ അതിനുള്ള ശ്രദ്ധ അത് ഡോക്ടറെ കാണിച്ച് അത് അവർ പറഞ്ഞു തരും. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ബോധത്തിൽ മാറ്റം വരിക, എന്തെങ്കിലും ബ്ലീഡിങ് വരിക, അതൊക്കെ അപ്പോൾ ഗുരുതരമാവുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സ വേറെയാണ്. അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ യും സെൽഫ് ലിമിറ്റിംഗ് ആണ്. അത് അതിൻ്റെതായ ഒരു സമയം കൊണ്ട് അത് മാറി പോകുന്ന ഒരു ഡിസീസാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അങ്ങനെയല്ല. ഈ ഹെപ്പറ്റൈറ്റിസ് എക്കും ഇക്കും ആ ഒരു ഇമ്മ്യൂണിറ്റി, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. ആ ഇമ്മ്യൂണിറ്റീനെ തരണം ചെയ്യാനുള്ള കഴിവുള്ള വൈറസുകളാണിത്. അത് നമ്മൾ DNA-നും അത് അതിൻ്റെ രീതികൾ മാറ്റിയിട്ടും. അപ്പം നമുക്ക് ഒരിക്കലും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വളരെ അപൂർവമായിട്ടേ സ്വയം മാറിപ്പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഡേ, ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയിനെയും കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കാനാണ് ഈ ഡേ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് സി മുന്നേ ഒരു സമയത്ത് ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് പ്രധാന കാരണം ഹെപ്പറ്റൈറ്റിസ് സി ആയിരുന്നു. ഇതിന് ചികിത്സ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സിക്ക് മരുന്നുകൾ ലഭ്യമാണ്. 3 മുതൽ 6 മാസം വരെ, സാധാരണ 3 മാസം മതി ചികിത്സ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് സി മുഴുവനായിട്ട് മാറ്റാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിവർ സിറോസിസ്, അതുപോലെ ലിവറിൽ ക്യാൻസറൊക്കെ വരും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഇപ്പോൾ മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി മരുന്ന് കഴിക്കുക വഴി അതിനെ മുഴുവനായിട്ട് മാറ്റാൻ ഇപ്പോഴും സാധിക്കില്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയാൻ ഈ ഇതുകൊണ്ടുള്ള ചികിത്സ കൊണ്ട് സാധിക്കും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഗുണം എന്താ വെച്ചാൽ, ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് വാക്സിൻ വഴി തടയാൻ കഴിയും. 3 ഡോസ് വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ബി വരില്ല. ഹെപ്പറ്റൈറ്റിസ് സി വാക്സിൻ ഇല്ല, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സി വന്നാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാം.
1: മരുന്നുകൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ. പലപ്പോഴും ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പലതരത്തിലുള്ള മരുന്നുകൾ വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഈ മരുന്നുകൾ അശാസ്ത്രീയമായ രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് ഇത് കരളിനെ സാരമായ രീതിയിൽ ബാധിക്കുമോ? ഇത് ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് ഒരു കാരണമാണോ? ഇപ്പോൾ നമുക്കറിയാം, പലരും നമ്മൾ ആസ്പ്രിൻ കഴിക്കുന്നവരുണ്ട്,

0: ചിലപ്പോൾ നമ്മൾ സ്റ്റീറോയിഡ് മരുന്നുകൾ ഇപ്പോൾ ചിലർ പല ആവശ്യങ്ങൾക്ക് പോയിട്ട് വാങ്ങിക്കഴിക്കുന്നവരുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പോലും ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള മരുന്നുകളുടെ അശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നത്, ഇത് ഹെപ്പറ്റൈറ്റിസ് രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു രീതിയാണോ?
1: അതെ, തീർച്ചയായും അതെ. ഇതിൽ ഒരു കാര്യം, ഇപ്പോൾ സ്റ്റിറോയിഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരു രോഗി, അദ്ദേഹത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം നോർമലായി അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ആ ഹെപ്പറ്റൈറ്റിസ് ബിയെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റീറോയിഡ് കഴിച്ചു. സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇമ്മ്യൂണോ, കുറച്ചൊരു ഇമ്മ്യൂണോ സപ്രസ് ചെയ്യുന്ന, ആ ഇമ്മ്യൂൺ സപ്രസിന് അതിന് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആക്ടിവേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സിവിയറായിട്ട് ഹെപ്പറ്റൈറ്റിസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീറോയിഡൊക്കെ വാങ്ങിക്കഴി, വെയിറ്റ് വയ്ക്കാനൊക്കെ സ്റ്റീറോയിഡ് വാങ്ങിക്കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്റ്റീറോയിഡ് മാത്രം. ഇനി പാരസെറ്റമോൾ, പാരസെറ്റമോളൊക്കെ ഡെയിലി നമ്മൾ ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പാരസെറ്റമോൾ ആളുകൾ സ്ഥിരം വാങ്ങിക്കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ലിവർ ഡാമേജ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഒരു ട്യൂബർക്ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റായി വിചാരിക്കാം, നമ്മൾ ആൻറ്റി ട്യൂബർക്ലോസ് ഡ്രഗ് വെച്ചിട്ട് ടി ബിക്ക്. അപ്പോൾ ടി ബിയുടെ ട്രീറ്റ്മെൻറ്റിന് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡോക്ടർ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നോക്കേണ്ട കാര്യമില്ലല്ലോ. തുടങ്ങിയതിന് ശേഷം 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ കൊടുക്കുന്ന ഇത് ലിവറിനെ ബാധിക്കുന്നുണ്ടോ? ഇതിന് കാരണം അതാ, എല്ലാ ഡ്രഗും പോകുന്നത് ലിവറിലൂടെയാണ്. ഇതിനൊക്കെ പല പല ആക്ഷൻസാണ്. ഇതിനൊക്കെ മാനേജ്, ഒരു ഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിന് ഇത് ടോക്സിനാണ്.
0: വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്ത ഭക്ഷണം, ശുദ്ധമല്ലാത്ത വെള്ളം, അതുപോലെ ചിലപ്പോൾ നമ്മൾ ചില സൽക്കാരങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഐസ് ഇട്ടിട്ടുള്ള വെൽക്കം ഡ്രിങ്ക്സ്, ഇതിലൂടെയൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം വരാൻ സാധ്യതയുണ്ടോ? നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അതേപോലെ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ ഹെപ്പറ്റൈറ്റിസ് ഒരു എൻഡമിക് ഏരിയ ആണ്. മലപ്പുറത്ത് പല സ്ഥലങ്ങളിലും ഹെപ്പറ്റൈറ്റിസ് എല്ലാ സമയത്തും കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. ഇതിൽ നിന്ന് വരുന്നത് ഒരു ഗ്രാമം മൊത്തമാണ് ഹെപ്പറ്റൈറ്റിസ് വരുന്നത്. ഇത് ഉണ്ടാക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ശുദ്ധമായ ജലത്തിലേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധമായ വെള്ളത്തിലുണ്ടാക്കിയെന്ന് ഉറപ്പുവരുത്താതെ അത് ഒരു മാർഗവുമില്ല. കാരണം ഇത് ഓരോ സ്ഥലത്തും ഇപ്പോൾ ഉള്ള എല്ലാ എപ്പിസോഡും പലപ്പോഴും അതിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വെൽക്കം ഡ്രിങ്ക്, അതാണ് ഏറ്റവും പ്രശ്നം. അതിൽ ഫുഡായിരിക്കില്ല, ആ വെൽക്കം ഡ്രിങ്കാണ് ഈ പ്രശ്നം പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഐസ്, അതിൽ ഐസ് വളരെ ശ്രദ്ധിക്കണം. ചെയ്യുന്ന ആ ഓർഗനൈസിങ് ആളുകൾ ഇനി മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് ഒരു 90% ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതിലൊരു പ്രഗ്നൻ്റ് ലേഡി, ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരളിന് അസുഖമുള്ള ഒരു വയസ്സായ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒരു 15-10 നമ്മൾ നല്ല ഇമ്മ്യൂണിറ്റി ആക്റ്റീവായി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതിൽ 1-2 ആളുകൾക്കാണ് മരണം വരെ സംഭവിക്കുന്നത്. മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ ഒരു 25-30 ലക്ഷം രൂപയൊക്കെ പല സ്ഥലങ്ങളാവാറുണ്ട്. ഇത് അതുകൊണ്ട് കാര്യമില്ല, വേറെ ഒരാൾ ലിവർ കൊടുക്കണം. അപ്പോൾ അതുണ്ടാക്കുന്ന കുടുംബത്തിലുണ്ടാക്കുന്ന ഡാമേജ് എത്രയാണ്? അപ്പോൾ ഇത് എത്ര ഒരു ചെറിയ കാര്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മളത് ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭക്ഷണം പാകം ചെയ്യുന്നവർ ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നവർ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ഉറപ്പായും ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഉണ്ടോ ഇല്ലയെന്ന് അവർ സ്ക്രീൻ ചെയ്യേണ്ടതാണ്. ഇനി ഭക്ഷണം പാകം ചെയ്യുന്നവർ മാത്രമല്ല, ഭക്ഷണം വിതരണം ചെയ്യുന്നവർ, ഇതൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കണം. അവരെല്ലാം കൈയെല്ലാം സോപ്പ് വെച്ച് കഴുകി ഇത് വളരെ നീറ്റായി ഭക്ഷണം അത്രയും ശ്രദ്ധയോടെ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. രണ്ടാമത്തത് ഈ കൊടുക്കുന്ന പാത്രം, ഇത് ശരിക്കും തിളച്ച വെള്ളത്തിൽ കഴുകിയോ അല്ലെങ്കിൽ ചില സ്റ്റീമൊക്കെ അടിച്ച് അങ്ങനെ തന്നെ ഇത് ചെയ്താലാണ് നമുക്ക് ഈ ഇവിടെ ഇനി ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ഒരു അത്രയും കേസുകൾ നമുക്ക് വന്നു തുടങ്ങി. അല്ലാതെ ഇനിയുള്ള ഒരു പ്രതിവിധി ഇതിന് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്.
0: ഇപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടറെ, ഇപ്പോൾ ഈ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പോൾ പലരും ഭക്ഷണം ഒരു പ്രത്യേക രീതിയിൽ കഴിക്കുന്നു, അല്ലെങ്കിൽ പണ്ട് ശീലിച്ചിരുന്ന രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് കഴിക്കുന്നുണ്ട് ഭക്ഷണം. അതുപോലെ വ്യായാമത്തിൻ്റെ കുറവുണ്ട്, ഉറക്കത്തിൻ്റെ കുറവുണ്ട്, ചിലർ മദ്യത്തിനും അതുപോലെ മയക്കുമരുന്നിനൊക്കെ പലരും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാറിയ ജീവിത രീതി ഈ ഹെപ്പറ്റൈറ്റിസ് രോഗത്തെ ട്രിഗർ ചെയ്യുന്നുണ്ടോ?
1: അത് ട്രിഗർ ചെയ്യുന്നു എന്നുള്ള അപ്പുറം ആ മാറിയ ജീവിത രീതി തന്നെ ഒരു ഹെപ്പറ്റൈറ്റിസ് ഒരു വിഭാഗം തന്നെ അതിന് വന്നിട്ടുണ്ട്. അതാണ് ഫാറ്റി ലിവർ ഡിസീസ്. ഇപ്പൊ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു സ്റ്റേജിംഗ് ഉണ്ട്, അതായത് സ്റ്റിയറ്റോസിസ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നേരത്തെ ലിവർ സെൽ എന്ന് പറഞ്ഞു,

0: ആ കോശത്തിൽ ചെറിയ ചെറിയ കൊഴുപ്പിന്റെ കുമിളകൾ വരും, അതിനാണ് സ്റ്റിയറ്റോസിസ് എന്ന് പറയാം.
1: ഇത് കരളിന്റെ ചുറ്റും,
0: കരളിന് ചുറ്റുമല്ല, കരളിലെ കോശത്തിലാണത് കൊഴുപ്പടി. അതായത് ഒരു ലക്ഷക്കണക്കിന് കോശങ്ങൾ ഒരു കോശത്തിനെ വെച്ചാൽ ഞാനീ പറയുന്നത്, അതിന്റെ ഉള്ളിൽ കൊഴുപ്പടി എന്നാണ് സ്റ്റിയറ്റോസിസ്, നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയാം. അങ്ങനെ എല്ലാ കോശങ്ങളിലും കുറച്ച് കുറച്ച് ഫാറ്റ് അടിയും. അത് ഒരു കൊരുക്ക് ഇത് കഴിഞ്ഞാൽ ആ സെല്ലിന് താങ്ങാവുന്നതിന് അപ്പുറമാവും. ഇപ്പം നമ്മൾ റൂമിൽ എന്തെങ്കിലും കൊണ്ട് നിറയ്ക്കുന്ന പോലെയാണ്. അപ്പൊ റൂമിൽ അപ്പൊ ഒരു കിച്ചണിൽ നിറച്ച് കയറി, ആ കിച്ചണിലെ ഫംഗ്ഷൻ എല്ലാം ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായി പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആണ്, സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്. നമ്മളെ ഇപ്പോൾ വൈറസ് മൂലം വന്ന പോലെ ഈ ഫാറ്റ് കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ആയി. അതൊരു 5 വർഷമൊക്കെ അങ്ങനെ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് ആയി, ശരീരം അതിനെ മാനേജ് ചെയ്ത് പോകും. കുറച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങി തുടങ്ങും, ഫൈബ്രോസിസ് എന്ന് പറയും. അതിനെ ഒരു ചുരുങ്ങണ സ്റ്റേജിലായി. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് ഒന്നും മര്യാദയ്ക്ക് നടക്കില്ല. അതും കഴിഞ്ഞുള്ള സ്റ്റേജാണ് സിറോസിസ്. നമ്മളെ ഈ ജീവിതശൈലി കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പം നമ്മൾ പല സ്ഥലത്തും പഠനങ്ങളിലൊക്കെ 100 ആളെടുത്താലും 60 പേരിലെ മേലെ സ്റ്റിയറ്റോസിസ് ഉണ്ട്. മദ്യപാനം കൊണ്ടുണ്ടാകുന്നതോ അതോ അതിലധികമോ ലിവർ ഡിസീസ് ഉണ്ടാകുന്നത്,
1: അതാണ് ഇപ്പം നോൺ ആൽക്കഹോളിക്
0: ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പേരൊക്കെ മാറി തുടങ്ങി. ഇപ്പം നോൺ ആൽക്കഹോളിക് എന്ന് പറഞ്ഞ വാക്കുകൾ യൂസ് ചെയ്യാതെ മെറ്റബോളിക് അസോസിയേറ്റഡ് എന്ന് പറഞ്ഞ പേരൊക്കെ, അതിന് പുതിയ പേരൊക്കെ വന്നു കഴിഞ്ഞു. അത് ഒരു നോൺ ആൽക്കഹോളിക് ആയതുകൊണ്ടല്ല, ഈ മെറ്റബോളിക് ഡിസീസ്, മെറ്റബോളിക് ഡിസോർഡർ.
1: ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഫാറ്റി ലിവർ ഡിസീസ് വരാനുള്ള കാരണം നമ്മൾ ശരിക്കും അമിതമായുള്ള ഭക്ഷണം കഴിക്കുന്നത്, വ്യായാമത്തിലുള്ള കുറവ്. അമിതമായ ഭക്ഷണം കൊഴുപ്പായിട്ടാണ് കരൾ സ്റ്റോർ ചെയ്യുന്നത്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഇനിയും ഒരു ഫാസ്റ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് അടിഞ്ഞുകൂടി, പക്ഷെ അങ്ങനെ ഒരു യൂസ് ചെയ്യേണ്ട സമയം കിട്ടുന്നില്ല. കഴിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് അടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതിനെ എടുക്കാൻ സമയമില്ല. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് എടുക്കാൻ പറ്റാതെയാവും. നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ കൊഴുപ്പൊന്നും എടുക്കാനില്ല, ലിവറിന്റെ ആ ഒരു ഇത് പോയി, സ്ട്രക്ചറേ പോയി. അപ്പൊ പ്രധാന അമിതമായ ഭക്ഷണം, വ്യായാമത്തിലെ കുറവ്, ഇതന്നെയാണ്. പിന്നെ കുറച്ചൊക്കെ ജനറ്റിക്കലായിട്ട് വരാം, പക്ഷെ മെയിൻ ആയിട്ട് ഈ ഒരു ഇത് നമ്മളെ ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് ഫാറ്റി ലിവർ ഡിസീസ്.
1: രോഗം വന്നിട്ട് ചികിത്സ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇത്തരം മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ വാക്സിനേഷനും അങ്ങനത്തെ ചികിത്സയൊക്കെ ലഭ്യമാണോ? ഏതൊക്കെ ഹെപ്പറ്റൈറ്റിസിനെ നമ്മൾക്ക് വാക്സിനുകൾ കൊണ്ട് തടയാൻ സാധിക്കും?
0: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും നമ്മൾ പ്രധാനമായിട്ട് ഈ ഭക്ഷണം, മലിനമായ ജലം കഴിക്കാറുക, അത് ശ്രദ്ധിക്കുക, അതിലൂടെ തന്നെയാണ് പ്രിവെൻ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, മുന്നേ ഹെപ്പറ്റൈറ്റിസ് എ എല്ലാവർക്കും വന്ന് പോയിട്ടുള്ളത്, പണ്ട് കുട്ടികൾക്കൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ വരും. അപ്പോൾ അവരൊരു 18-20 വയസ്സാകുമ്പോൾ എല്ലാവരും ഇമ്മ്യൂൺ ആയിരിക്കും, നമ്മൾ ടെസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് എ വന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഒരു റിസ്ക്കും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാവരും സാനിറ്റേഷൻ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്തു, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ കുട്ടികൾ എപ്പോഴും മിനറൽ വാട്ടർ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതൊക്കെ കുടിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അവരുടെ സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു 18 വയസ്സ് വരെ കുഴപ്പമില്ല. പക്ഷെ ഒരു 18 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കാൻ വേറെ സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് തമിഴ്നാട്ടിൽ പോകാം, അപ്പോൾ ചില ഡൽഹി പോകാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവർ ഈ ഒരു ഇതിനോട് എക്സ്പോസ്ഡ് ആവും, അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വരും. അപ്പോൾ അത് ഗുരുതരമായ ഈ ഒരു ഏജിൽ ഗുരുതരമായ അവസ്ഥ ഉണ്ടാവും, അപ്പോഴാണ് ഈ ഡെത്തും വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ട് ഡെത്തൊക്കെ വരുന്നത്. അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല വാക്സിനേഷനാണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ അവൈലബിൾ ആണ്. അതിന് 2 ടൈപ്പ് വാക്സിൻ ഉണ്ട്, അതായത് ഈ കിൽഡ് വാക്സിൻ എന്നും ലൈവ് വാക്സിൻ എന്നും പറയും. അപ്പോൾ ചിലത് 2 ഡോസ് എടുക്കണം, ചിലത് ഒരു ഡോസ് എടുക്കണം. അപ്പോൾ ഈ വാക്സിൻ കൊണ്ട് 1 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും ഈ വാക്സിൻ എടുക്കാം. നമുക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വരില്ല, പ്രിവെൻറ്റ് ചെയ്യാൻ, ലൈഫ് ലോങ് പിന്നെ അത് വരില്ല. അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് എ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് ഇ അപ്പോഴും വാക്സിൻ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഹെപ്പറ്റൈറ്റിസ് ഇക്ക് ഹെപ്പറ്റൈറ്റിസിന് ഹെപ്പറ്റൈറ്റിസ് ബിയിലേക്ക് വരാം. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് 10 വർഷമായിട്ട് നമ്മളെ ഗവൺമെൻറ് ഫ്രീ ആയി, അതായത് നമ്മളെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുള്ളതാണ്. ജനിച്ച കുഞ്ഞിന് അപ്പം തന്നെ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അതുകൊണ്ട് 3 ഡോസ് കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി മുഴുവനായിട്ട് നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിനെ സംബന്ധിച്ചിടത്തോളം വാക്സിൻ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായിട്ടും നമുക്ക്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ല. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി വരാതിരിക്കാനുള്ള പ്രധാനം ഞാൻ പറഞ്ഞ പോലെ ടാറ്റൂയിങ് ചെയ്യുമ്പോൾ പച്ച കുത്തുന്നത് ശ്രദ്ധിക്കുക, അതുപോലെ ഈ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്താണോ നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ ഐ വി ഡ്രഗ് അബ്യൂസേഴ്സ്, അത് വേറെ തന്നെ ഒരു വിഷയം തന്നെയാണ്. ഐ വി ഡ്രഗ് അബ്യൂസേഴ്സ്, ഡ്രഗ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഐ വി ഡ്രഗ് ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തകൾ എപ്പോഴും പിടിക്കപ്പെടുന്നു. അപ്പോൾ ഈ അവർ യൂസ് ചെയ്യുന്ന നീഡിൽ, അതൊരു അഡിക്ഷൻ ആണല്ലോ. അപ്പോൾ അത് ആ നീഡിൽ ഷെയർ ചെയ്യാതിരിക്കുക.

0: ഇത് ഇനി അഥവാ ഹെപ്പറ്റൈറ്റിസ് സി വന്നു എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അതിന് മുഴുവനായിട്ട് മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ഡി. അത് വളരെ റെയർ ആയിട്ടുള്ള അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പ്രിവെൻറ്റ് ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് ഡി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
1: ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ഒരു അവസ്ഥ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ എങ്ങനെയാണുള്ളത്? ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് ഗവൺമെൻറ് മേഖലയിൽ കൃത്യമായ ചികിത്സ എവിടെയാണ് ഉള്ളത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ? ഈ രോഗത്തിന് തിരൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഏത് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്? ഇതിന് വല്ല ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ ഉണ്ടോ? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഡോക്ടർ മുരളി?
0: മലപ്പുറം ജില്ലയിൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം, അതായത് ദേശീയ മഞ്ഞപ്പിത്ത നിയന്ത്രണ പരിപാടിയുണ്ട്. ഇത് 2018 തൊട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതിലെ പ്രധാന ലക്ഷ്യം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉള്ള നിയന്ത്രണമാണ്. ഹെപ്പറ്റൈറ്റിസ് സി 2030 നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ മലപ്പുറത്ത് 4 സ്ഥലത്താണുള്ളത്. ഒന്ന് തിരൂർ ജില്ലാ ആശുപത്രി, രണ്ടാമത്തേത് മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ, ജില്ലാശുപത്രി പെരിന്തൽമണ്ണ, ഇപ്പോൾ പുതുതായി നിലമ്പൂർ ജില്ലാശുപത്രിയിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ് സെൻ്ററുകളാണ്. ഈ ട്രീറ്റ്മെൻറ് സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉള്ളതോ അല്ലെങ്കിൽ അവർക്ക് സംശയമുണ്ടെങ്കിലോ അവരുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഈ ഹോസ്പിറ്റലുകളിൽ വരാൻ കഴിയും. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അതിൻ്റെ പ്രത്യേക ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സിയെ കുറിച്ച് പറയാം. ഹെപ്പറ്റൈറ്റിസ് സി അതിന് RNA എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്യുക. HCV RNA എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റാണ് ചെയ്യാം. അതിന് ഏകദേശം 4,000 മുതൽ 5,000 വരെയാണ് പുറത്ത് ചാർജ് ഉള്ളത്. അപ്പോൾ അത് ആളുകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പല ആൾക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം ഈ സെൻ്ററുകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്, HCV ട്രീറ്റ്മെൻറ്, ഒരു കോഴ്സ് കഴിയാൻ ഏകദേശം 45,000 മുതൽ 50,000 രൂപ വരെ ആവും ഈ ഡ്രഗ്. ഇതും നമുക്ക് ഈ ട്രീറ്റ്മെൻറ് സെൻ്ററുകളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് അവിടെ രജിസ്റ്റർ ചെയ്താൽ ആ ഡ്രഗ്സ് കിട്ടുന്നതാണ്. അപ്പോൾ തിരൂർ ജില്ലാശുപത്രിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? തിരൂർ ജില്ലാശുപത്രിയിൽ എല്ലാ മാസത്തിലും ആദ്യത്തെ തിങ്കളാഴ്ച ഈ ഹെപ്പറ്റൈറ്റിസ് രോഗികൾക്ക് വേണ്ടി മാത്രമായിട്ട് OP നടത്തുന്നുണ്ട്. അതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പാരമ്പര്യ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ അതിൽ LISA ടെസ്റ്റുകൾ വേണോ, ഇനി അതുപോലെ HBV ആണെങ്കിൽ DNA എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്, അതും വളരെ കോസ്റ്റ്ലിയ ടെസ്റ്റ്. ആ ടെസ്റ്റുകൾ, സ്കാനിങ്, ഇതെല്ലാം നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉള്ള രോഗികൾക്ക് ഈ 4 ആശുപത്രിയെയും ബന്ധപ്പെടാം.
1: ഈ പ്രത്യേക അഭിമുഖത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്ന ഈ സമയത്ത് എന്ത് സന്ദേശമാണ്, എന്ത് മെസ്സേജാണ് ഉദരരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ മുരളിക്ക് മഞ്ചേരി FM നിലയത്തിൻ്റെ ലിസ്ണേഴ്സായിട്ട് പങ്കുവെക്കാനുള്ളത്?
0: ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കരുത്. ഹെപ്പറ്റൈറ്റിസിന് എപ്പോഴും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഹെൽപ്പ് നേടണം. ചിലതിന് തുടർ ചികിത്സ ആവശ്യമുണ്ടാകും, ചിലതിന് ഒന്നും ആവശ്യമുണ്ടാവില്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് വന്ന നിർബന്ധമായും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം നിർബന്ധമായും തേടണം. രണ്ടാമത്തെ, നിങ്ങൾ ഇതുവരെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ടെസ്റ്റ് ചെയ്യണം. ഇത് എല്ലാവർക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. പക്ഷേ ഇതിൽ ആരെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ബാധിച്ച കുടുംബത്തിലെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാവും, അവർ എത്രത്തോളം അവരുടെ ഫാമിലിയിൽ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, എത്ര ചെറുപ്പത്തിലാണ് അവർക്ക് അവരുടെ റിലേറ്റീവ്സ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, എത്ര കാലം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും നടന്ന് പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളാണ് നടക്കാതെ വന്നിട്ടുള്ളത്. അങ്ങനെ വളരെ ഗുരുതരമായ ഒരു അസുഖം ഉണ്ടാകുന്ന സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. അപ്പോൾ നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സി ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും അടുത്ത് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും എല്ലാ ലാബുകളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സ്ക്രീൻ ചെയ്യുക. ഇനി പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഇത് മറച്ചു വെക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹെപ്പറ്റൈറ്റിസ് സി മുഴുവനായിട്ട് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ വിവരങ്ങളെല്ലാം വളരെ സീക്രട്ടാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ എല്ലാവരും അറിയുമോ എന്ന് തോന്നലുണ്ടെങ്കിൽ വളരെ സീക്രട്ടായിട്ടാണ് ഓരോ ഹോസ്പിറ്റലും ഇത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി അറിയുന്നത്? ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ സ്ക്രീൻ ചെയ്യുമ്പോഴൊക്കെ അറിയുന്നത്. അപ്പോൾ എത്ര പേര് ഇതിനൊക്കെ പോയി ടെസ്റ്റ് ചെയ്യും? അപ്പോൾ നിങ്ങൾ നാളെ തന്നെ പോയി ഹെപ്പറ്റൈറ്റിസ് ബിയും സ്കീയോ സ്ക്രീൻ ചെയ്യാം. ഇനി പോസിറ്റീവ് ആണെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ തുടങ്ങിയിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ അത് എന്തായാലും ചെയ്യാം. ഇനി അടുത്തതാണ് പ്രധാനമായ ഫാറ്റി ലിവർ ഡിസീസ്. ഇതിനോട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇനി ഒരു കാലത്ത് ഗുരുതരമായി വരാൻ സാധ്യതയുള്ളതാണ് ഫാറ്റി ലിവർ ഡിസീസ്. അതിന്

0: അമിതമായ മധുരം ഉപയോഗിക്കുന്നത്, അതുപോലെ ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് കറക്റ്റായി കൺട്രോൾ ചെയ്യുക, ഒരു എക്സസൈസ് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ വഴി നമുക്ക് ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാതെ നോക്കാം. അമിതമായി മദ്യപിക്കുന്നവർ, ആവശ്യമില്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നുള്ള മരുന്ന് സ്റ്റീറോയിഡ് എല്ലാം വാങ്ങിക്കഴിക്കുന്നവർ, വെയിറ്റ് വെക്കാൻ വേണ്ടി സ്റ്റീറോയിഡ് വാങ്ങിക്കഴിക്കുന്നവർ, ആയുർവേദ മരുന്നുകൾ, സ്ഥിരമായ ആയുർവേദ മരുന്ന് കഴിക്കുന്നവർ, പച്ചമരുന്ന് കഴിക്കുന്നവർ, ഇതെല്ലാം നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെ സ്വയം ചികിത്സിക്കാതെ നിർബന്ധമായും നോക്കണം. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ഡേയോട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഇൻഫെക്റ്റഡ് ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിലോ, ഞങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതും തിരൂർ ജില്ലാ ആശുപത്രിയിൽ അതിനുള്ള എല്ലാ സേവനങ്ങളും ഞങ്ങൾ നൽകാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യാം.
1: തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ഉദരരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ മുരളീകൃഷ്ണൻ തൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ആകാശവാണി മഞ്ചേരി FM നിലയത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരികയും കരളിനെക്കുറിച്ചും ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഡോക്ടർ മുരളീകൃഷ്ണനോടുള്ള നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ മുരളി. താങ്ക് യു സോ മച്ച്.
2: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തോടനുബന്ധിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഉദരരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ എം മുരളീകൃഷ്ണനുമായി പ്രതാപ് പോൾ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റും 10 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ മഴവില്ല. കേൾക്കാം യേശുദാസ്.

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15.
1: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം ഇന്നും രാവിലെ 7:40.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
5: അലോഹ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7:00.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
10: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
9: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: Movement that inspires.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
5: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
12: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
13: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
12: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
14: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
15: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
16: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15.
1: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
17: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
14: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ, വ്യാഴം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും വിപണി ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി ടി സിദ്ദിഖ്. വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. തിരുവനന്തപുരം അമ്പലമുക്കിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ മുതൽ മറ്റന്നാൾ രാവിലെ വരെ പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, കുറവൻകോണം, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, ഗൌരീശപട്ടം, മുറിഞ്ഞപാലം, കുമാരപുരം, ഉള്ളൂർ, കൊച്ചുള്ളൂർ എന്നിവിടങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 70 പോയിന്റ് ഇടിഞ്ഞ് 76,766, നിഫ്റ്റി 11 പോയിന്റ് നഷ്ടത്തിൽ 23,985 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ കുറഞ്ഞു. 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്, 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ, 6:15, 1602 ബംഗളൂരു ചെന്നൈ മെയിൽ, 6:28, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 6:34, 5613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 7:44, 5614 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 9:04, 16350 നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്, 11 മണിക്കും എത്തിച്ചേരുമെന്ന് കരുതുന്നു.

0: സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നമസ്കാരം. മലപ്പുറം ജില്ലയിൽ 10 വർഷത്തിനിടെ രാസലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തത് 5637 കേസുകൾ. അതിൽ 5427 പേരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ വിചാരണ പൂർത്തിയായത് 3298 കേസുകളിൽ മാത്രം. കോവിഡിന് ശേഷമാണ് കേസുകളിലും അറസ്റ്റുകളിലും വലിയ വർധനയുണ്ടായത്. 2016 ഏപ്രിൽ മുതൽ 2026 മെയ് 25 വരെയുള്ള കണക്കാണിത്.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 മണി കഴിഞ്ഞ 59 മിനിറ്റും 30 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടിയും 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: अभिया डॉक्टर अशोक बी की वार्ता सुन रहे थे, हिंदी के महान कथाकार मुंशी प्रेमचंद। इसी के साथ आज का हिंदी कार्यक्रम यही समाप्त होता है। नमस्कार।
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂരൽ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും, ഓണമൊരുങ്ങാൻ കുരുന്നുകൈകൾ, രചന വിഷ്ണു നന്ദൻ ചിങ്ങോലി. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം.

ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. രാജൻ കൈലാസ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ പാളവണ്ടി, കളിമണ്ണ്. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് മലയാളം കേരള പാഠാവലി ആദ്യ യൂണിറ്റ് അവലോകനം ചെയ്യുന്നത് സിന്ധു കെ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ.

0: ആകാശവാണി
1: രാമായണ പാരായണം 12-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ശൂർപ്പണഖാഗമനം, ഖരവധം, ശൂർപ്പണഖയുടെ വിലാപം തുടങ്ങിയ സന്ദർഭങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: 5227039 or write to us on feedbackamc1@gmail.com. I repeat, feedbackamc1@gmail.com. This is Chetan signing off. Till next time, have a great time, my dear folks. Bye.
1: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി സ്പൈസ്.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി. ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: പല കാര്യങ്ങളെ സംബന്ധിച്ചും ഗോഖലെയുമായി ഗാന്ധി സംഭാഷണം നടത്തി. രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് പുതുതായി പലതും ഗാന്ധി പഠിച്ചു. കൽക്കത്തയിൽ ഒരു മാസത്തോളം താമസിച്ചതിനു ശേഷം ഇന്ത്യയിൽ പല സ്ഥലങ്ങളും ചുറ്റിക്കാണുവാനുള്ള തന്റെ ആഗ്രഹം ഗോഖലെയെ അറിയിച്ചു. അതാവശ്യമാണെന്ന് ഗോഖലെയും പറഞ്ഞു. എന്നാൽ താൻ തീവണ്ടിയിൽ സഞ്ചരിക്കുന്നത് 3ാം ക്ലാസ്സിലായിരിക്കുമെന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ ഗോഖലെയ്ക്ക് അതൊരു തമാശയായി തോന്നി. അതിനുള്ള കാരണം ഗാന്ധി വിശദമാക്കി. സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങളും വീക്ഷണഗതിയും ജീവിതരീതിയും മനസ്സിലാക്കുന്നതിന് അത് തന്നെ സഹായിക്കുമെന്ന് ഗാന്ധി പറഞ്ഞു. കൂടാതെ 3ാം ക്ലാസ് യാത്രക്കാരുടെ ക്ലേശങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനും അത് അവസരമുണ്ടാക്കും. ഇത് കേട്ടപ്പോൾ ഗാന്ധിയുടെ തീരുമാനം ശരിയാണെന്ന് ഗോഖലേക്കും ബോധ്യമായി. അങ്ങനെ ഒരു നീണ്ട കമ്പിളിക്കുപ്പായവും ക്യാൻവാസ് സഞ്ചിയുമായി ഗാന്ധി യാത്ര പുറപ്പെട്ടു. ഒരു തൂക്കുപാത്രത്തിൽ പൂരിയും മധുരപലഹാരങ്ങളും നിറച്ച് ഗോഖലെ ഗാന്ധിക്ക് കൊടുത്തു. ഗോഖലെയും പി സി റേയും ഗാന്ധിയെ യാത്രയാക്കുവാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. കാശിയിലാണ് ഗാന്ധി ആദ്യമിറങ്ങിയത്. അന്ന് ആനി ബസന്റ് അവിടെ ഉണ്ടായിരുന്നു. സുഖക്കേടായി കിടക്കുകയായിരുന്നുവെങ്കിലും അവരെ കണ്ട് വന്ദിക്കുന്നതിന് ഗാന്ധിക്ക് സൌകര്യം ലഭിച്ചു. ധർമ്മശാലയിലാണ് ഗാന്ധി പാർത്തിരുന്നത്. ഗംഗയിൽ സ്നാനം ചെയ്ത് ദർശനത്തിനായി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലെ അന്തരീക്ഷം ഗാന്ധിയെ വേദനിപ്പിച്ചു. ഭണ്ഡാരികളുടെ ദാക്ഷിണ്യമില്ലാത്ത പെരുമാറ്റവും ചുറ്റുമുള്ള വൃത്തികേടും ഒരുപോലെ ദുസ്സഹമായി തോന്നി. കാശിയിൽ നിന്ന് ആഗ്ര, ജയ്പൂർ മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം രാജ്കോട്ടിൽ മടങ്ങിയെത്തി. ഈ ദീർഘയാത്രയ്ക്ക് ഗാന്ധിക്ക് ഒട്ടാകെ ചെലവായത് 31 റുപ്പിക മാത്രമാണ്. എല്ലാ സ്ഥലത്തും ഓരോ ദിവസം താമസിച്ചു. തീവണ്ടിയിൽ 3ാം ക്ലാസ് യാത്രക്കാരുടെ പെരുമാറ്റവും വൃത്തിഹീനതയും ഗാന്ധിക്ക് ലജ്ജാവഹമായി തോന്നി. വണ്ടിയിൽ തുപ്പുവാനും ചണ്ടിയും പഴത്തൊലിയും കണ്ടമാനം വലിച്ചെറിയുവാനും അവർക്ക് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളെപ്പോലെയായിരുന്നു അവരിൽ പലരും പെരുമാറിയിരുന്നത്. മൃഗങ്ങൾ എന്ന നിലയ്ക്ക് തന്നെയാണ് റെയിൽവേ അധികാരസ്ഥന്മാർ അവരോടും പെരുമാറിയിരുന്നത്. തീവണ്ടിയിൽ 3ാം ക്ലാസുകൾ യൂറോപ്പിലും ആഫ്രിക്കയിലുമുണ്ട്. അവിടങ്ങളിലെല്ലാം ഗാന്ധി 3ാം ക്ലാസിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ 3ാം ക്ലാസുകളുടെ സ്ഥിതി മറ്റ് രാജ്യങ്ങളിലെ സ്ഥിതിയെ അപേക്ഷിച്ച് എത്രയോ ശോചനീയമായിരുന്നു. രാജ്കോട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവിടെ പ്രാക്ടീസ് ആരംഭിക്കുവാൻ ഗാന്ധി തീർച്ചപ്പെടുത്തി. തെക്കേ ആഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് ലഭിച്ച പരിചയം കൂടുതൽ ആത്മവിശ്വാസത്തോടെ കേസുകൾ നടത്തുന്നതിന് ഗാന്ധിക്ക് സഹായമായി തീർന്നു. രാജ്കോട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനായി ബോംബെക്കും പോയി. നേറ്റാളിൽ നിന്ന് തനിക്ക് കിട്ടുവാനുണ്ടായിരുന്ന പണം ഈ ഘട്ടത്തിൽ വന്നു ചേർന്നത് വലിയ അനുഗ്രഹമായി. അങ്ങനെ ബോംബെയിൽ

0: താമസം തുടങ്ങി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഇന്ന് രാത്രി 9:30 കഥാപ്രസംഗം. തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ചത് കഥ സാവിത്രി. ഇന്ന് രാത്രി 9:30 കഥാപ്രസംഗത്തിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പത്തനംതിട്ട പഴവങ്ങാടി ചേത്തോങ്കര ശ്രീമതി സിനി റേച്ചൽ മാത്യുവിന്റെ സ്വപ്നം ഒരു നഴ്സാവണം എന്നായിരുന്നു. എന്നാൽ സിനി ചെന്നെത്തിയത് ഭക്ഷ്യ സംസ്കരണ സംരംഭത്തിന്റെ വിശാല ലോകത്തേക്കാണ്. സിനിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തോന്നിയ ഒരു ചിന്തയിൽ നിന്നും തുടങ്ങിയ സംരംഭം ഇന്ന് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ള ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ചക്ക ഹൽവയിൽ നിന്ന് തുടങ്ങിയ റേച്ചൽസ് കിച്ചനിൽ ഇന്ന് തയ്യാറാക്കാത്ത വിഭവങ്ങൾ വിരളമാണ്. നാലുമണി പലഹാരങ്ങൾക്കൊപ്പം പലവിധ അച്ചാറുകൾ, സ്രാവിടിച്ചത് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. ശ്രീമതി സിനിയുടെ വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
1: മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ റേച്ചൽസ് കിച്ചൻ എന്ന സംരംഭം നടത്തിക്കൊണ്ടുവരുന്നു. ചക്ക അലുവ എന്നൊരു പ്രോഡക്റ്റ് സാധാരണയായി എല്ലാ ചക്കക്കാലത്തും നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു വിഭവമാണ്. അത് ബന്ധുക്കൾക്കും നാട്ടിൽ ആ സമയത്തില്ലാത്തവർക്കും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വളരെ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. സാധാരണ നമ്മൾ ചക്ക അലുവ എന്ന് പറയുമ്പോൾ മൈദ ചേർത്ത ഒരു പ്രിപ്പറേഷനാണ് ലഭിക്കുക. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് മൈദ ചേർക്കാതെ തേങ്ങാപ്പാലിനകത്ത് വെന്ത് ചക്കയ്ക്കകത്തേക്ക് ശർക്കര ചേർത്ത് അതിനകത്ത് വെള്ളം വറ്റിച്ചെടുത്ത് വരട്ടി എള്ള്, ചുക്ക്, ഏലക്ക, കശുവണ്ടിയൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവും ആയ ഒരു നല്ലൊരു ഡെസേർട്ടായിട്ടാണ് അതിനെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. പിന്നീട് ചക്ക വരട്ടിയായി. പിന്നീട് ഞങ്ങളോട് ചിപ്സ് ചോദിക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ ചക്കയുപ്പേരിയാണ്. ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റോടും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഐറ്റമാണ് നമ്മുടെ ഈ ചക്കയുപ്പേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഐറ്റമായിരുന്നു ഈ സ്രാവിന്റെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. USയിലുള്ള പോളേട്ടനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, സിനി എനിക്കിച്ചിരി ഉണക്ക സ്രാവ് വേണം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ആൻറ്റിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അത് പഠിച്ച് അതിനെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞ് പിന്നെ നമ്മുടെ സാധാ തേങ്ങാ ചമ്മന്തിയുടെ ഒരു

ബേസും കൂടെ ഒക്കെ ചേർത്ത് വളരെ രുചികരമായ ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വിദേശത്തേക്ക് ഇത് കൊണ്ടുപോയി അവിടെ അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള തടസ്സം മാറ്റി ചോറും തൈരും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ സ്രാവ് പൊടിയും കൂടെ ഇട്ട് രുചികരമായി കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ സ്രാവ് ഇടിച്ചത്. പിന്നീട് ഓരോ ഐറ്റംസ് ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ചൊന്ന് പഠിക്കും, പഠിച്ച് ഓരോ പ്രോഡക്റ്റുകൾ ചെയ്തു വന്നു. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആൾക്കാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുന്ന വേറൊരു ഐറ്റമാണ്. നല്ല ഗുണനിലവാരമുള്ള ഉണക്ക ചെമ്മീൻ വാങ്ങി തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസ് അതിനും കൊടുത്ത് അങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ബീഫിൻ്റെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇടിയിറച്ചി എന്ന് പറയുന്നത്. നമ്മൾ പോത്തിറച്ചി തന്നെ പോയി വാങ്ങിക്കും, അതിനെ നമ്മൾ വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഡ്രയറിൽ ഉണക്കിയെടുക്കും. ആ ഉണക്കിയെടുക്കുന്നതിനെ നമ്മൾ ഇടിച്ച് അതിനെ മയപ്പെടുത്തി സോഫ്റ്റായിട്ടുള്ള എന്നാൽ ഇറച്ചിയുടെ നല്ല രുചിയുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇടിയിറച്ചിയാണ് ഇത്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം ഈ നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ, കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഒരിക്കലും ചെയ്യാറില്ല. അപ്പം അത്രയും സമയത്തിനുള്ളിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിലാണ് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളതായിരിക്കും ഈ ചേമ്പുപ്പേരി എന്ന് പറയുന്നത്. ചേമ്പുപ്പേരി ഉണ്ടാക്കുന്നതിന് പ്രയാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വഴുവഴുപ്പാണ്. 5 കിലോ പച്ച ചേമ്പ് വാങ്ങിച്ചാൽ 1.5 കിലോ ചേമ്പുപ്പേരി ആയിട്ടേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ വെള്ളത്തിലിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത് വാലാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറിക്കഴിഞ്ഞിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്റ്റുകളെയും ഏത് രീതിയിലാണോ ഭക്ഷ്യയോഗ്യമാക്കാമെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ട്രയൽ ചെയ്ത് പിന്നീട് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്താണ് പ്രോഡക്റ്റുകൾ നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതും. അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പഴുത്ത ഏത്തക്കായുടെ ഉപ്പേരി. ഇതിനകത്ത് ഒരിക്കലും നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യുന്നതല്ല, ഇതിനൊരു ചെറിയൊരു ബ്ലാക്ക് കളർ വരുന്നത് കാരമലൈസേഷൻ കൊണ്ടാണ്. അതായത് പഴുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഫ്രക്ടോസിൻ്റെ അളവ് കൊണ്ട് ഉണ്ടാവുന്ന നിറവ്യത്യാസമാണ് ഈ കാണുന്നത്. നമ്മൾ ചെറിയൊരു പഴുപ്പാകുന്ന ഏത്തക്ക വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതും കൊണ്ട് സ്കൂളിൽ പോവും, അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ പറയും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണല്ലോ എന്ന്. എന്നുവെച്ചാൽ നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ച് ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്, രണ്ടാമത് ഒരിക്കൽ പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ വില മാർക്കറ്റിൽ ലഭിക്കുന്ന സാധാരണ ഉപ്പേരികളിൽ നിന്നും വളരെയധികം മുമ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി തേങ്ങാപ്പാൽ ഒരു അല്പം പോലും പിഴിഞ്ഞെടുക്കാതെ നല്ല രുചികരമായി വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റോടുകൂടെ ചെയ്യുന്ന വിഭവം. അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ജോലിക്കായിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അല്പം ചോറെടുത്ത് ഈ ചമ്മന്തിയും കൂട്ടി നല്ല രുചികരമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നുള്ളത് അച്ചാർ ഐറ്റംസ് ആണേ. പാവയ്ക്ക, ഇഞ്ചി, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ മോദമീൻ്റെ അച്ചാർ, കൊഞ്ചച്ചാർ, നെത്തോലി അച്ചാർ, കേരമീൻ്റെ അച്ചാർ ഒക്കെയുണ്ട്. ഈ അച്ചാറുകളൊക്കെ ഇറച്ചി അച്ചാറായാലും മീനച്ചാറായാലും മറ്റേത് അച്ചാറുകളായാലും ഗ്രേവി ഒത്തിരി ചേർക്കുക എന്നുള്ളതല്ല, നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ രുചികരമായി അതിനൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്നു. അതും നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല രുചികരവും ആരോഗ്യകരവുമായ അച്ചാറുകൾ അധികം പുളിയില്ലാതെ, അതായത് വിനഗിരി ഉപയോഗിക്കാതെ, ഉപ്പിൻ്റെതും നല്ലെണ്ണയുടെയും പ്രിസർവേഷനിലൂടെ മാത്രം ഇരിക്കുന്നതായ അച്ചാറുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല ഡിമാൻഡുള്ള വേറൊരു ഐറ്റമാണ് ഈ മഞ്ഞൾ പൊടിയും. ഇവിടെ അടുത്ത കർഷകരിൽ നിന്നും വാങ്ങിക്കുന്ന മഞ്ഞൾ, ഞങ്ങളിവിടെ 40 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. ആ കുക്കറിനകത്ത് ഒന്ന് ആവി കയറ്റി വേവിച്ച് ഡ്രയറിൽ ഉണക്കിയെടുത്ത് പൊടിക്കുന്നതാണ്. അതുപോലെ ഈ കാശ്മീരി മുളക് മാത്രം ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഡബ്ബി എന്ന് പറയുന്ന, അല്ലെ ഡബ്ബാന്നോ ഒക്കെയാണ് ഇതിന് പലയിടത്തും പല പേര് പറയുന്നത്, ഡബ്ബി ചില്ലി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തീരെ എരിവ് കുറഞ്ഞ മുളകാണ്, നല്ല കൊഴുപ്പും ഒട്ടും എരിവും ഇല്ലാത്തതായ മുളക് പൊടിയാണിത്. ഇത് കഴുകി ഡ്രയറിൽ ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ്. ഇതിനും നല്ല ഡിമാൻഡുള്ളതാണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ ഗരം മസാല. ഗരം മസാലയിലെ എല്ലാ കൂട്ടുകളും, ഏലക്കയും സ്റ്റാർ അനീസും ജാതിപത്രി, പെരുംജീരകം, സിനമൻ, ഗ്രാമ്പൂ, കുരുമുളക് ഇവയൊക്കെ വേണ്ട അനുപാതത്തിൽ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ കറികൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഗരം മസാലയാണ്.

0: ഇത്.
1: സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി ജാക്ക് ഫ്രൂട്ട് പ്രിസർവേഷൻ യൂണിറ്റിനുള്ള സബ്സിഡിയും ശ്രീമതി സിനിക്ക് ലഭിച്ചിട്ടുണ്ട്.
0: മഴയില്ലാത്ത സമയത്തെ ചക്ക നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് കുരുവും ചകിനിയും എല്ലാം കളഞ്ഞതിന് ശേഷം പാക്കറ്റുകളായി, ഇതിന് പില്ലോ പൗച്ചസ് എന്നാണ് പറയുന്നത്, നല്ല രീതിയിൽ ഇത് ഫ്രീസ് ആയിരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ദീർഘകാലം കേടുകൂടാതെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സ്ഥലവും കിട്ടും. 800 ലിറ്ററിന്റെ വീതം 3 ഫ്രീസറുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏകദേശം 2100 കിലോ വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അറ്റ് എ ടൈം. നമ്മൾ ഡ്രയറിലാണ് ഈ ചക്ക ഉണക്കി വെക്കുന്നത്, അതുപോലെ തേങ്ങ ഉണക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ മീൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനകത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത്, ഇറച്ചി ഉണക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഡീഹ്യൂമിഡിഫയറാണ്, ജലാംശം അതിനകത്തുനിന്ന് വലിച്ചു പുറത്ത് കളയുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഐറ്റം ഉണക്കിയാലും അതിൻ്റെ കളർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. മുരിങ്ങയിലയും പേരയിലയും ഒക്കെ നമ്മൾ ഉണക്കിയെടുക്കാറുണ്ട്, അതുപോലെ കാന്താരി ഉണക്കാറുണ്ട്. ഇതിൻ്റെ ഒന്നും സ്വാഭാവികമായ നിറം നഷ്ടപ്പെടാതെ തന്നെ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ഈ പ്രോഡക്റ്റുകളുടെ വിപണനം ആരംഭിച്ചത്. പിന്നീട് നമ്മൾ മെറ്റാ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ആൾക്കാർക്ക് പരസ്യങ്ങളായിട്ടും അല്ലാതെയും നമ്മുടെ മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു വെബ്സൈറ്റ് ആരംഭിച്ചു, www.rachelskitchen.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആരംഭിച്ച് അതിലൂടെയാണ് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടറിഞ്ഞു വരുന്നവരുണ്ട്, രുചിച്ചു നോക്കി ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ് അലൻ മാത്യു എബ്രഹാമും കൂടെയാണ് ഞങ്ങളുടെ സംരംഭത്തെ നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം MBA ബിരുദധാരിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണ സമയം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തവർ നന്മ നിവേദ്, അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2 മക്കളാണ്. ഇളയ മോന് പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു, നാഥാൻ എബ്രഹാം അലൻ. കുഞ്ഞുങ്ങളുടെയും ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് ഇതിനെ പതുക്കെ വളർന്നു വരുന്ന ഒരു സംരംഭമാക്കിക്കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പ്ലാനിങ് ഇല്ലാത്തതും കൊണ്ടുമുള്ള വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഞങ്ങൾ പഠിച്ചും എടുത്തും ഒക്കെ വരുന്നു. അതിന് വളരെ സപ്പോർട്ട് നമുക്ക് പുറത്തുനിന്നും ഞങ്ങളെ കേട്ടും അറിഞ്ഞും കണ്ടും ഞങ്ങളുടെ ഹാർഡ്ഷിപ്പിനെ അംഗീകരിച്ചും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കടകളിലൊക്കെ എല്ലാ ഐറ്റംസും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ അതിൽ നിന്നും വളരെ യുണീക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വില കൂടുതൽ എന്ന് പറയുന്നതിലും ആൾക്കാർ ഞങ്ങളുടെ നിന്നും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും രുചികരവും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവുമായിട്ട് ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ച് നൽകിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്കിടയിൽ ആൾക്കാരുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കും. എന്നാൽ അത് നമ്മൾ കൃത്യമായിട്ടും വിശ്വസ്തമായിട്ടും ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി വയ്യ എന്ന് മടുത്തു പോകാതെ നിന്നാൽ മാത്രമേ തുടർന്നും നമുക്കിത് മുൻപോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പുതിയതായിട്ടൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഓ എനിക്കിനി വയ്യ എന്ന് വിട്ടുപേക്ഷിച്ചു പോകാതെ റെസിലിയൻ്റായിട്ട് നിൽക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിച്ചാൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് വളർത്തിയെടുക്കുവാനും നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് നല്ലൊരു ആദായം ലഭിക്കത്തക്ക പോലെയും അനേകർക്ക് തൊഴിൽ നൽകത്തക്ക പോലെയും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയിൽ പങ്കാളികളാകാനും നമുക്കും സാധിക്കും എന്നതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഒരു റേച്ചൽസ് കിച്ചൺ എന്ന് പറയുന്ന സംരംഭം. ഈ ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിന്, അതുപോലെ തന്നെ കൃഷി വകുപ്പ്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിന്നൊക്കെ, അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം പത്തനംതിട്ട ജില്ല, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചതായ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഒരു വ്യവസായത്തിനുള്ള എൻകറേജ്മെന്റ് ആയിരുന്നു.
1: സിനി മാത്യു തുടങ്ങിയ സ്വയം തൊഴിൽ സംരംഭം ഇന്ന് സമീപത്തെ വനിതകൾക്കും ഒരു വരുമാന മാർഗമാണ്. റേച്ചൽസ് കിച്ചൺ എന്ന ഈ സംരംഭത്തിൽ ഏറെ സംതൃപ്തിയുണ്ട് സിനിക്ക്, അതിലേറെ അതിന്റെ വളർച്ചയിൽ അഭിമാനവും.

തളരാതെ മുന്നോട്ടു പോയാൽ വിജയത്തിലെത്തിച്ചേരാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീമതി സിനി റേച്ചൽ മാത്യുവിന്റെ റേച്ചൽസ് കിച്ചൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
4: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥനൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും, അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകും.

0: എന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: elections held in POJK yesterday. Pakistani authorities are primarily targeting the groups calling for boycott of the ongoing polls. President Draupadi Murmu today presided over a special book release ceremony at Rashtrapati Bhavan, marking the completion of 4 years of her presidency. Vice President C.P. Radhakrishnan released 5 commemorative books on the occasion. The government has decided to impose stock holding limits on sugar dealers across the country from the 1st of August till the 30th of November this year. The Ministry of Consumer Affairs, Food and Public Distribution said the move is aimed at curbing hoarding, discouraging speculative trading and ensuring the continuous availability of sugar at reasonable prices. In shooting, Indian pair of Sona Muttam Maskar and Himanshu Dhillon secured the bronze medal in the 10-meter air rifle mixed team event at the ongoing ISSF World Cup in Hangzhou, China today. At the Commonwealth Games, India's Srihari Natraj qualified for the 100-meter backstroke swimming competition at Glasgow in Scotland today. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിലെ ചെറുപ്പക്കാരുണ്ടാകണമെന്ന് കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന 65-ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ടീമുകൾ ചാമ്പ്യന്മാരായി. കോഴിക്കോട് ജില്ലാ ടീം 2-ാം സ്ഥാനവും തിരുവനന്തപുരം ജില്ലാ ടീം 3-ാം സ്ഥാനവും സ്വന്തമാക്കി. ചടങ്ങിൽ മന്ത്രി ഒ ജെ ജനീഷ് ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും മെഡലും വിതരണം ചെയ്തു. സംസ്ഥാനതല ബാലാവകാശ കമ്മീഷൻ തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ ടി സി ജലജ മോൾ, കെ കെ ഷാജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ് നടത്തിയത്. കളക്ട്രേറ്റ് അനക്സ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 32 പരാതികൾ പരിഗണിച്ചു. 26 പരാതികൾ തീർപ്പാക്കി 6 പരാതികൾ തുടർ നടപടികൾക്കായി മാറ്റിവച്ചു. സ്കൂൾ ബാഗിന്റെ ഭാരം സംബന്ധിച്ച പരാതി പൊതുവായ പ്രശ്നമായതിനാൽ ഇത് പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും പരിഗണനയിലാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വായനയാണ് ലഹരിയെന്ന ആശയം മുൻനിർത്തി എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ അലീന ജെയ്സൺ 1-ാം സ്ഥാനം സ്വന്തമാക്കി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയെ ആസ്പദമാക്കി നടത്തിയ മത്സരത്തിൽ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിലെ സഫ ഷിറിൻ 2-ാം സ്ഥാനവും മുള്ളൂർക്കര ഹോളിക്രോസ് സ്കൂളിലെ എയൽ ഏഞ്ചൽ മരിയ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിലെ 41 സ്കൂളുകളിൽ നിന്നായി ലഭിച്ച 58 എൻട്രികളിൽ നിന്നാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ബസ് യാത്രാ പ്രശ്നം, ദേശീയപാതാ വികസനവും സർവീസ് റോഡ് നിർമ്മാണവും, വന്യജീവി പ്രതിരോധത്തിനായുള്ള AI ക്യാമറ സ്ഥാപിക്കൽ, നെൽ കർഷകരുടെ കുടിശ്ശിക വിതരണം, ഡാമുകളിലെ ജലനിരപ്പ് തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കായി സംഘടിപ്പിച്ച ഡയാലിസിസ് കിറ്റ് വിതരണം യുവജന കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയമപരമായ നടപടികൾ പാലിച്ചു മാത്രമാണ് സഹകരണ ബാങ്കുകൾ മുന്നോട്ടു പോകുന്നതെന്നും വായ്പാ തിരിച്ചടവിനായി കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൃത്രിമ ബുദ്ധി മേഖലയിലെ അവബോധവും പ്രായോഗിക അറിവും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ AI അറിവുത്സവം സംഘടിപ്പിച്ചു. സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, തൊഴിൽ, സംരംഭകത്വം, പൊതുസേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ AIയുടെ സാധ്യതകളെയും പ്രയോജനങ്ങളെയും കുറിച്ച് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ വിൻസ് പോൾ പരിശീലനം നൽകി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കാര്യക്ഷമമാക്കുന്നതിനായി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രധാനാധ്യാപകരുടെ ശില്പശാല ജില്ലയിൽ അരണാട്ടുകര ഇൻഫന്റ് ജീസസ് ഗേൾസ് ഹൈസ്കൂളിലാണ് നടന്നത്. ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖയും മന്ത്രി പ്രകാശനം ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളികളിലൂടെയുള്ള പഠനം, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗം

0: അതിൽ വ്യക്തമാക്കി. ദേശീയപാത 544, 66 എന്നിവയിലെ ഫുഡ് ഓവർ ബ്രിഡ്ജ്, അടിപ്പാത, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയുടെ നിർമ്മാണം അവലോകനം ചെയ്യുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എംഎൽഎമാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതികളുടെ നിർമ്മാണം എന്ന് ആരംഭിച്ച് എന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ സമയക്രമം ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയൂർ സെൻട്രൽ പ്രിസൺസ് ആന്റ് കറക്ഷണൽ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. ട്രയൽ റൺ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരി ഇരയമ്മൻ തമ്പി രചിച്ച ഓമനത്തിങ്കൾ കിടാവോ എന്ന കവിത ആലാപനം എസ് ചന്ദ്രിക.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം 13-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. ഉദയഗീതം മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയത്. നാളെ രാവിലെ 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എം വി നടേശൻ അവതരിപ്പിച്ചത്.

നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് റേഡിയോ റിപ്പോർട്ട്. ഈ അധ്യയന വർഷത്തെ എനർജി ക്ലബിന്റെയും ഉണർവ് ക്യാമ്പയിന്റെയും 4-ാം പതിപ്പിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വ്രണങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു.
1: സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങണോ? കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ദിവ്യാംഗജൻ ഫിനാൻസ് കോർപ്പറേഷൻ വഴി ഭിന്നശേഷിക്കാർക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ

വായ്പകൾ ലഭ്യമാണ്. ദിവ്യാംഗജൻ സ്വാവലംബൻ യോജനയിലൂടെ 50,000 മുതൽ 50,00,000 വരെ ബിസിനസ് വായ്പകളും കേവലം 4% പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പകളും ലഭിക്കുന്നു. വനിതാ സംരംഭകർക്ക് പലിശയിൽ പ്രത്യേക ഇളവുമുണ്ട്. ഈടില്ലാത്ത ചെറുകിട വായ്പകൾക്കായി www.jensamarth.in എന്ന പോർട്ടൽ സന്ദർശിക്കൂ.

നാളെ 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് 4 റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, രചന എൻ കൃഷ്ണപിള്ള, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലെ
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. സർവോച്ച ന്യായാലയഃ അഷ്ടാദശ വർഷാദൂനാനാം ആപരാധികഹീനാനാം ഛാത്ര പ്രദർശനകാരിണാം സദ്യഃ മുക്തേഃ നിർദ്ദേശം പ്രായക്ഷത്. സംവൃത്തെ കോലാഹലെ രാജ്യസഭായാഃ കാര്യാചരണം ആദിനായ സ്ഥഗിതം. അപരത്ര ലോകസഭായാം പരീക്ഷാപത്ര പ്രകടന വിരോധി സംശോധന വിധേയകമാലക്ഷ്യ സഞ്ജാതഃ വിചാരവിമർശഃ. എയർ ഇന്ത്യ സംസ്ഥയാ അമൃതസര വിമാനപത്തനെ ഇജി കണക്ട് ഇതി ഹബ് ആൻഡ് സ്പോക് പ്രതിരൂപം പ്രവർത്തിതം. അനേന താവത് പഞ്ചാബ് രാജ്യം സപ്തവിംശതി അന്താരാഷ്ട്രീയ ഗന്തവ്യൈഃ സഹ യോക്ഷ്യതെ. ഝാർഖണ്ഡ് രാജ്യേ ഷഡ്ഭിഃ പ്രമുഖ ഗണനായകൈഃ സഹ ഷോഡശ മാവോവാദിനഃ സുരക്ഷാബലാനാം സമക്ഷം ആത്മസമർപ്പണം അകുർവന്. സർവകാരേണ അഷ്ടാദശ രാജ്യേഷു കേന്ദ്രശാസിത പ്രദേശേഷു ച സൈബർ അപരാധ പ്രകരണേഷു ഈ ശൂന്യ FIR പഞ്ജീകരണ പ്രണാലി പ്രവർത്തിത. ദക്ഷിണ ജാപാനെ 7.1 പരിമിതായാഃ തീവ്രതായാഃ ഭീഷണ ഭൂകമ്പഃ ദുരാപന്നഃ സുനാമി സതർക്കതാ ച പ്രസാരിത. അപി ച ഛത്തീസ്ഗഢ് ഒഡിസ രാജ്യയോഃ അത്യധിക വൃഷ്ടേഃ രക്തവർണീയ സഞ്ചേതന പ്രസാരിത. അപരതഃ ദില്ലീം സമേത്യ ഉത്തരഭാരതസ്യ ബഹുഷു രാജ്യേഷു പീതവർണപരാ സഞ്ചേതന പ്രഖ്യാപിത. സർവോച്ച ന്യായാലയഃ അദ്യ പ്രാവോചത് യത് നീട് പ്രശ്നപത്ര ഗോപ്യതാഭംഗെ ദേശവ്യാപി വിരോധ പ്രദർശനാവധൌ ഛാത്രാണാം അഥ ച ആരക്ഷകാണാം ക്ഷതേഃ ആരോപേഷു കാചിത് ഗഭീരാ തടസ്ഥതാ ച അന്വേഷണ പ്രക്രിയ ആവശ്യകീ വർദ്ധതേ. ഏതദതിരിച്യ ന്യായാലയേന വിരോധ പ്രദർശനാവധൌ നിഗടിതാഃ ആപരാധിക പൃഷ്ഠഭൂമിഹീനാഃ അല്പവയസ്കാഃ ഛാത്രാഃ തക്ഷണം മോചയിതും പ്രാദിശ്യത്. ന്യായാലയേന പ്രദർശന സംബദ്ധാനാം സാക്ഷ്യാണാം രക്ഷണായ അപി ആദേശോ പ്രദത്തഃ. മുഖ്യ ന്യായാധീശസ്യ സൂര്യകാന്തസ്യ അധ്യക്ഷതായാം ന്യായപീഠേന പ്രദർശനാവധൌ ഛാത്രാണാമുപരി ആരക്ഷകാണാം അത്യധിക ബലപ്രയോഗസ്യ വാദശ്രവണം വിഹിതം. ശീർഷ ന്യായാലയഃ ന്യഗാദീത് യത് അസ്യാം അന്വേഷണ പ്രക്രിയായാം ദ്വിശതാധികാനാം ക്ഷത വിക്ഷതാരക്ഷകാണാം പരിവാരസ്യാപി ചിന്താഃ അപി സമാഹിതാഃ ഭവേയുഃ. പീഠേന ദില്ലി സർവകാരായ പഞ്ജീകൃതാനാം പ്രാഥമികീനാം അന്വേഷണം നിരന്തരം കർത്തും അനുമതി പ്രദത്ത. കിന്തു സ്പഷ്ടീകൃതം യത് യാവത് പ്രകരണം വിചാരാധീനം വർത്തതെ താവത് പാത്രഛാത്രേഷു കിമപി കഠോര കാര്യാചരണം ന ഭവേത്. ഏതദതിരിച്യ സർവോച്ച ന്യായാലയേന ദില്ലി മഹാരാഷ്ട്ര ബിഹാര കേരളം മധ്യപ്രദേശ ഉത്തരപ്രദേശാനാം മുഖ്യസചിവേഭ്യഃ യാചികാസു കൃതാനാം ആരോപാണാം പ്രത്യുത്തരം സമാഹൂതം. നീട് പരീക്ഷാ പ്രകരണെ ഛാത്ര പ്രദർശനകാലെ ആരക്ഷകാണാം കാര്യാചരണം അധികൃത്യ വിരോധം കുർവതാം വിപക്ഷിദലാനാം കോലാഹലേന അദ്യ രാജ്യസഭായാഃ കാര്യജാതം അദ്യ ആദിനായ സ്ഥഗിതം. അദ്യപരാഹ്നെ ദ്വിവാദനെ പ്രഥമസ്ഥഗനാത് പരം യദാ ഉച്ചസദനം സമവേതം തദാ സൂക്ഷ്മ ലഘുമധ്യമോദ്യമ മന്ത്രി ജീതനരാമമാഝി ഇത്യമുന സൂക്ഷ്മ ലഘുമധ്യമോദ്യമ

0: चेतना प्रसारिता। भारत ऋतु विज्ञान विभागेन छत्तीसगढ़ ओडिशा राज्ययोः विभिन्नेषु स्थानेषु अत्यधिक वृष्टेः संभावना अवलोक्य रक्तवर्णीया संचेतना प्रख्यापिता। दिल्ली सहितेषु उत्तर भारतीय राज्येष्वपि अत्यधिक वृष्टि नारंगवर्णीया संचेतना प्रदत्ता। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
6: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
5: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, DMK തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തുവന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർമന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും

0: ഉപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: അടുത്ത 3 എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ഉള്ള 10 ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 നാളെയും 8 മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും

0: മൂന്ന് വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും. പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദനും സംഘവും പാടിയത്. ഗാനരചന ഭരണികാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ.

അടുത്ത ഗാനം ബേബി സുജാത, മാസ്റ്റർ സുജിത് എന്നിവരും സംഘവും പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൌധരി. ചിത്രം അപരാധി.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: വയണം വേണം.
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
2: ഓണമൊരുങ്ങാൻ കുരുന്നുകൈകൾ പ്രത്യേക പരിപാടി. രചന വിഷ്ണുനന്ദൻ ചിങ്ങോലി. ഓണമൊരുങ്ങാൻ കുരുന്നുകൈകൾ.
3: കാലവർഷം കൃത്യത പാലിച്ച പ്രകൃതി വ്യവസ്ഥയായാണ് ഈ വർഷം ഇടവപ്പാതി മഴ പെയ്തിറങ്ങിയത്. കാലാവസ്ഥാ നിരീക്ഷണ കണക്കനുസരിച്ച് കാലവർഷത്തോത് ലേശം കുറവായി അടയാളപ്പെട്ടുവെങ്കിലും മലയാളിയുടെ മണ്ണൊരുക്കിന് അനിവാര്യമായ ജലസാന്നിധ്യം ഭൂമിയിൽ വ്യാപകമായി ഉണ്ടായി.
4: നിരന്തരമായ പെരുമഴ പെയ്ത്ത് അനുഭവപ്പെടാത്തതുകൊണ്ട് ശേഖരിച്ചുവെച്ച നടീൽ വസ്തുക്കൾ തൃപ്തികരമായ അളവിൽ കൃഷിയിറക്കുവാൻ കർഷകർക്ക് സഹായകമായിട്ടുണ്ട്. മലയാളിയുടെ മാനസ മഹോത്സവമായ ഓണക്കാലം ഏറെ മുന്നൊരുക്കങ്ങളോടെയാണ് കേരളനാട് കാത്തിരിക്കുന്നത്. ലോകത്ത് ഏത് കോണിൽ നിന്നായാലും ഓണമുണ്ണാൻ നാളികേരത്തിന്റെ നാട്ടിലെ ഒരുപിടി മണ്ണിലേക്ക് ഓരോ കേരളീയനും എത്തിച്ചേരും.
3: യോജ്യമായ കൃഷിയിടങ്ങളുടെ അപര്യാപ്തതയും എല്ലാ കൃഷിയിനങ്ങളിലും പ്രതീക്ഷിക്കുന്നത്ര ലാഭം കിട്ടാത്ത അവസ്ഥയും കർഷകർക്ക് അനുഭവമാകാറുണ്ട്. പുതുതലമുറ കൃഷി ഒരു തൊഴിലായി സ്വീകരിക്കുന്നതിൽ നിന്ന് അകലുന്നതിൽ ഈ ലാഭഛേദ വ്യതിയാനങ്ങൾ കാരണമാകുന്നു.
4: ആശാസ്യമല്ലാത്ത രാസവളങ്ങളും മാരകമായ കീടനാശിനികളും അമിത ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഹോർമോണുകളും സ്റ്റിറോയിഡുകളും അയൽ സംസ്ഥാന കൃഷിയിടങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. കേരളത്തിൽ ലഭിക്കാത്തവ ഭക്ഷണത്തിനായി പുറത്തുനിന്ന് ആശ്രയിക്കേണ്ടി വന്നത് ഹാനികരമായ അവസ്ഥകൾക്ക് കാരണമായി. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മതിയായ ലഭ്യത ഉറപ്പാക്കാനാകാത്ത വാണിജ്യ തന്ത്രങ്ങളും അയൽ സംസ്ഥാന വ്യാപാരികൾ പ്രയോഗിക്കാറുണ്ട്. വിലക്കയറ്റത്തിന് വഴിയൊരുക്കൽ തന്നെയാണ് ലക്ഷ്യമിടുന്നത്.
3: ആവശ്യകതയുടെ സമ്മർദ്ദം അനിവാര്യമായ പോംവഴികളിലേക്ക് നിർബന്ധിതമാക്കിയതാണ് ഇന്ന് കേരളത്തിൽ ഒരു പരിധിവരെ കൃഷിഭൂമികളെ പച്ചപ്പണിയാൻ ഇടയാക്കിയത്. പച്ചക്കറി വിളകൾക്ക് തറവില നിശ്ചയിച്ച് പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന ഖ്യാതി നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ട്. പഴം പച്ചക്കറി ഇനങ്ങൾക്ക് 5 വർഷങ്ങളായി സംരക്ഷിത വില പ്രാബല്യത്തിലുള്ളത് തെല്ലാശ്വാസമാണ്.
4: വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മേഖലകളിൽ നിന്നും VFPCK കാർഷിക വിപണികൾ സംഘടിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 കണക്കനുസരിച്ച് 14,820 ഹെക്ടർ സ്ഥലത്ത് കൃഷിക്ക് പ്രോത്സാഹനം നൽകുക വഴി 1.5 ലക്ഷം ടൺ പച്ചക്കറി തരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കർഷകന്റെ സ്വകാര്യ ഉപയോഗത്തിന് ശേഷം 101.37 കോടി രൂപയുടെ 31,677 മെട്രിക് ടൺ പച്ചക്കറി ഇനങ്ങൾ സംഭരിച്ച് വിപണനം നടത്തി.
3: ജൈവകൃഷിയുടെ വ്യാപനം, മൂല്യവർദ്ധനവ്, ഓർഗാനിക് ബ്രാൻഡിംഗ് എന്നിവ വിപുലപ്പെടുത്തുന്നതിനായി ജൈവ കാർഷിക മിഷനും നിലവിലുണ്ട്. പച്ചക്കറി കൃഷി 1.15 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിച്ചത് വൻ നേട്ടം തന്നെ. 17.2 ലക്ഷം മെട്രിക് ടൺ ഉൽപാദനം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും അയൽ സംസ്ഥാനത്തു നിന്ന് പച്ചക്കറി തരങ്ങൾ നിറഞ്ഞ ലോറികൾ അതിർത്തി

0: ശക്തികൾ കടന്ന് നിരനിരയായി വരുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ അപര്യാപ്തത വെളിവാക്കുന്നു.
1: സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ബഹുജനക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക പുരോഗതിക്ക് വഴിയൊരുക്കുന്ന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും പ്രസക്തമാകുന്നുണ്ട്. കഴിഞ്ഞ 68 വർഷങ്ങളായി ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം കേന്ദ്രമാക്കി ഗ്രാമ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി യത്നിക്കുന്ന ഗാന്ധിയൻ സന്നദ്ധ സംഘടനയാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം അഥവാ GSGK.
0: സർക്കാർ സർക്കാരിതര വികസന ഏജൻസികളെ സംയോജിപ്പിച്ചുകൊണ്ട് 1.5 ലക്ഷത്തോളം അംഗങ്ങളുടെ ക്ഷേമത്തിനായി പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഈ കേന്ദ്രം. ഗാന്ധിയൻ ദർശന വിദ്യാഭ്യാസ പരിപാടിയിലൂടെ കുട്ടികളിൽ കാർഷിക അവബോധം നൽകുകയും അതുവഴി കാർഷിക സംസ്കാരത്തിന്റെ കാവൽക്കാരായി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ദൌത്യം.
1: കൃഷി തന്നെയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെ കുട്ടി കർഷകരുടെ ഒരു വലിയ നിര ഒരുക്കുവാൻ ഗ്രാമസേവാ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയോജിച്ച് സ്കൂൾ അഗ്രിഫെസ്റ്റ് എന്ന കുട്ടി കർഷക സംഗമം ക്രമബദ്ധമായി നടന്നു. കർഷകരുടെ സർവതോന്മുഖമായ വികസനം, അഭിവൃദ്ധി, ജീവിതം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രമായ PC വർഗീസ് ഫൌണ്ടേഷൻ സഹസംഘാടകരായി എത്തിയതോടെ സ്കൂൾ അഗ്രിഫെസ്റ്റ് വിജയസോപാനങ്ങൾ കീഴടക്കി തുടങ്ങി എന്ന് ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ അഭിപ്രായപ്പെട്ടു.
2: ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കഴിഞ്ഞ 68 വർഷക്കാലത്തെ പ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണ ക്ലാസുകളും അതുപോലെ സൃഷ്ടിപര പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കാർഷിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മഹാത്മാഗാന്ധിയുടെ 18-ന് കർമ്മ പരിപാടിയിൽ അവനവന്റെ ഭക്ഷണം അവനവന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണമെന്ന അദ്ദേഹത്തിന്റെ ആശയം വളരെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഗാന്ധി സ്മാരകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധനായ സുഭാഷ് പലേക്കർജി 2010 ഇവിടെ നടത്തിയ 7 ദിവസത്തെ ക്ലാസ്സിൽ കേരളത്തിലെ 750 ആളുകൾ പങ്കെടുക്കുകയും അതുകൾ പിന്തുടർച്ചയായി ഇപ്പോൾ ഏതാണ്ട് 1000-ൽ അധികം ജൈവകൃഷി ചെയ്യുന്ന കർഷകർ ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ കീഴിലുണ്ട്. 1500 നാടൻ പശുക്കൾ ആലപ്പുഴ ജില്ലയിൽ പല ഭാഗത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ആവിഷ്കരിച്ച ക്ഷീരസമൃദ്ധി, മത്സ്യസമൃദ്ധി ഈ പരിപാടികളൊക്കെ അതിൻ്റെ ഗുണം കണ്ടുകൊണ്ട് സർക്കാർ അനുഗമിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അഭിമാനകരമാണ്. ഇപ്പം ഏതാണ്ട് 600 സ്കൂളുകളിലെ കുട്ടികൾ ഇതിനകത്ത് പ്രാതിനിധ്യം വഹിക്കുന്നു. ഞങ്ങളെല്ലാ വർഷവും ആ കുട്ടികൾ കൃഷി ചെയ്യുന്നതിന് അവരുടെ എല്ലാ വിധത്തിലുള്ള മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ അവരുടെ പ്രവർത്തനം വിലയിരുത്തി അവർക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു.
0: ചെലവുരഹിത ആത്മീയ കൃഷിയുടെ പ്രചാരകനായ സുഭാഷ് പാലേക്കറിന്റെ ദർശനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഗാന്ധി സ്മാരക കേന്ദ്രത്തിന്റെ ലക്ഷ്യം സുഭിക്ഷ ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്ന കൃത്യതാ ബോധമാണ്. പ്രകൃതിയുമായി പൊരുത്തം ചൊല്ലുന്ന പുതുതലമുറയാണ് ഇവിടെ ഉരുവപ്പെടുന്നത്.
1: ചൊട്ട മുതൽ ചുടലെ വരെ എന്ന ചൊല്ല് അന്വർത്ഥമാകും വണ്ണം LP വിഭാഗത്തിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് അഗ്രിഫെസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പൊഴിക്കൽ അറിയിച്ചു.
3: സുഭിക്ഷ ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്നതാണ് നമ്മുടെ രാജ്യം ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. യാതൊരു ഭക്ഷ്യവസ്തുക്കളും നമുക്ക് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മുടെ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ മുതിർന്ന കർഷകർ മാത്രമേ ഉള്ളൂ. പുതിയ ജനറേഷൻ ഈ കാർഷിക പ്രവൃത്തിയിലേക്ക് വരാത്ത ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോഴാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം സ്കൂൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു കാർഷിക സംസ്കാരം ആ കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടി സ്കൂൾ അഗ്രി ഫെസ്റ്റ് എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചത്. അതായത് പഴയ തലമുറയിൽ നിന്ന് ഈ കാർഷിക സംസ്കാരം പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഗാന്ധി സ്മാരകത്തെ സംബന്ധിച്ച്

0: ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമായിരിക്കണം. അതിനുവേണ്ടി ഈ കേന്ദ്രം ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. 2000 ജൈവ കർഷകർ നമ്മളോടൊപ്പമുണ്ട്. അതിനുശേഷം സുഭാഷ് പാലക്കറുടെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്തു, നാടൻ പശുക്കൾ പ്രൊമോട്ട് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ ഒരു പ്രോഗ്രാം നമ്മൾ അവതരിപ്പിച്ചത്. നമ്മൾ ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾ ഒരു 25 പച്ചക്കറി ചെടികളെങ്കിലും അവരുടെ വീട്ടുവളപ്പിൽ രാസവളവും രാസ കീടനാശിനിയും ഒഴിവാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പുസ്തകത്തിൽ പഠിച്ച ജീവശാസ്ത്രവും മണ്ണും വെള്ളവും ഒക്കെ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അവർക്ക് പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഒരു താല്പര്യം അവർ ജനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പദ്ധതി വഴി മികച്ച സ്കൂളുകൾക്ക് എവറോളിംഗ് ട്രോഫി കൊടുക്കുന്നുണ്ട്, മികച്ച കുട്ടി കർഷകന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ അടുക്കളത്തോട്ടം മികച്ച റിപ്പോർട്ടിംഗ്, മികച്ച ഫോട്ടോഗ്രാഫി എന്ന നിലയിലൊക്കെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്.
1: നാലു വർഷമായി ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന കുട്ടികളുടെ കർമ്മപഥങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിലും കതിര് എന്ന പേരിൽ ആരംഭിക്കുകയാണ്. അന്നം നൽകുന്ന കർഷകരെ ചേർത്ത് നിർത്തണമെന്ന സന്ദേശം 500 സ്കൂളുകളിലെത്തിക്കും. പ്രകൃതി സ്നേഹം, കൃഷി കണ്ടു വളരുക, കർഷകൻ എന്ന അനുഭവം അറിയുക എന്നീ ലക്ഷ്യങ്ങൾ മാരാരിക്കുളത്ത് പിറവികൊണ്ട് കൃഷി തന്നെ ലഹരി എന്ന പദ്ധതിയിൽ നിന്ന് ഉൾക്കൊള്ളുകയാണെന്ന് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധു വി പി സൂചിപ്പിച്ചു.
2: നിലവിൽ കുട്ടികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്ന വിവിധതരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നൂതന സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. കാർഷിക അഭിരുചി കുട്ടികളിലേക്ക് വളർത്താനും അതോടൊപ്പം കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അന്നം നൽകുന്ന നമ്മുടെ കർഷകരെ ചേർത്ത് നിർത്താനുള്ള ഒരു മാനസിക അവസ്ഥ സൃഷ്ടിക്കാനും കൂടിയാണ് കാർഷിക മേഖലയിൽ കുട്ടികളോടൊപ്പം ചേർന്നുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പ്രധാനമായും കതിര് എന്ന പേരിലുള്ള പദ്ധതിയാണ് ആരംഭിക്കുന്നത്. ജില്ലയിലൊട്ടാകെ ഏകദേശം 500 സ്കൂളുകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുത്ത 500 സ്കൂളുകളിലും ചെറിയ സ്ഥലമാണെങ്കിൽ പോലും കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് കൃഷിയുടെ അഭിരുചി വളർത്താനുള്ള നടപടികളാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ വിവിധ രീതിയിലുള്ള പച്ചക്കറി വിത്തുകളും തൈകളും നൽകിക്കൊണ്ട് കൃഷിയുടെ ബാലപാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിഭവന്റെ വലിയൊരു സഹായത്തോടുകൂടിയാണ് കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ സ്കൂളുകളിലായിട്ടത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ട് കഴിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മുടെ കേരള ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ കൃഷി വളർത്തിക്കൊണ്ട് അതിന്റെ വളർച്ചയും ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കി കൃഷിയെ സ്നേഹിക്കാനും ഓരോ വിളവെടുപ്പിലും ഓരോ കർഷകന്റെ അധ്വാനമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിനും കൂടിയാണ് പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ കൃഷി കൊണ്ടുപോകണമെന്നുള്ളൊരു ആശയം ഇവിടെ നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ സ്കൂൾ മുറ്റത്ത് കനിപ്പന്തൽ എന്ന പേരിൽ കൃഷി വകുപ്പ് ഒരു പുതിയ പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തി കുട്ടികൾക്ക് അതിന്റെ കായ്ഫലങ്ങൾ ഭക്ഷിക്കാനും അത് കണ്ടു വളരാനും അതോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ കൃഷി വകുപ്പ് അത് തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളെയും ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
3: ചേർത്തല, മുഹമ്മ, കലവൂർ ഭാഗങ്ങൾ കർഷക ബാഹുല്യമുള്ള മേഖലകളാണ്. സ്കൂൾ അഗ്രിഫെസ്റ്റ് ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളിലും കാർഷിക ആഭിമുഖ്യം വർദ്ധിച്ചിട്ടുണ്ട്. ചേർത്തല താലൂക്കിലെ 7 കൃഷിഭവനുകളിലും കുട്ടി കർഷകർ മിത്രങ്ങളാണ്. കൃഷിഭവനുകളിലെ ഉദ്യോഗസ്ഥർ കുട്ടികളുടെ വീടുകളിൽ എത്തി ക്ഷേമം അറിയിക്കുകയും സംശയ നിവാരണം വരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ചേർത്തല കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ KS അറിയിച്ചു.
4: ചേർത്തല ബ്ലോക്കിൽ തന്നെ ആകെ 7 കൃഷിഭവനുകളാണുള്ളത്. കൃഷിഭവനുകളെല്ലാം തന്നെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കതിര് കാർഷിക ക്ലബ്ബ് എന്ന പേരിൽ ഈ വർഷം മുതൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിനുള്ള നടപടി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൃഷിഭവനുകളിലും ഉള്ള ഉദ്യോഗസ്ഥർ കുട്ടികളുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകി വരുന്നുണ്ട്. കുട്ടികൾക്ക് സാധാരണയായി മറ്റുള്ളവരെക്കാളും കൂടുതൽ സംശയങ്ങളായിരിക്കുമല്ലോ എല്ലാം. അതെല്ലാം നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പ്രചോദനകരമായ രീതിയിൽ തന്നെ അവർക്ക് സംശയങ്ങൾ ദൂരീകരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന വിത്തുകളും വളങ്ങളും കൃഷിഭവനിൽ നിന്ന് കൊടുക്കും.

0: കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്കൂളുകളിലും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവർക്ക് കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ നൽകി വരുന്നുണ്ട്.
1: കോവിഡിന് ശേഷം നവമാധ്യമങ്ങളിൽ അഭിരമിക്കുന്നവരായി കുട്ടികൾ മാറിയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ പകരുന്ന അനഭിലഷണീയ പ്രവണതകളിൽ നിന്ന് ദിശ മാറി ചിന്തിക്കുവാൻ കൃഷി സഹായകമാണെന്ന് ആലപ്പുഴ MLA AD തോമസ് അഭിപ്രായപ്പെട്ടു.
2: ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെയും കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെയും കാർഷിക വകുപ്പിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ അഗ്രിഫസ്റ്റ് എന്ന പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആലപ്പുഴയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. കുട്ടികളുടെ ലഹരി അത് കൃഷിയായി മാറണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ഇവിടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഉപഭോഗ സംസ്കാരം മാറ്റി ഇവിടെ കൃഷിയെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ച് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ അത് സ്കൂളുകളിൽ നിന്ന് തന്നെ അതിൻ്റെ ഉദ്യമം ആരംഭിക്കണം.
1: രോഗരഹിത തലമുറയെ വളർത്തിയെടുക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ജീവിതശൈലി, ആഹാരശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടണം. വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി വ്യാപകമാകണം എന്ന് MLA AD തോമസ് ആവശ്യപ്പെട്ടു.
3: നമ്മൾ ഈ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ വിദ്യാർത്ഥികളുടെ സമയം പൂർണ്ണമായും നവമാധ്യമങ്ങൾ അപഹരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 15-20 വർഷത്തിനിടയിൽ ലഹരിമരുന്ന് മാഫിയകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനെ പരമാവധി പ്രതിരോധിക്കണം. നമ്മൾ ഇനി നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് ഒരു സമയത്തിന്റെ പകുതി സ്പോർട്സിലും രണ്ടാമത്തെ പകുതി കൃഷിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എല്ലാവരും കൃഷി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നാളെ രോഗികൾ മാത്രമുള്ള ഒരു സമൂഹമായി മാറും. സാധാരണ പനി വരുന്നതല്ല, മറ്റു പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തടയണമെങ്കിൽ, ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ഇത്തരത്തിലുള്ള കൃഷികളെ പ്രോത്സാഹിപ്പിക്കണം.
4: ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, മാവേലിക്കര, ചെറിയനാട്, ഓച്ചിറ, ആയാപ്പറമ്പ്, മാന്നാർ എന്നിയിടങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികൾ ഫെസ്റ്റിലെത്തിയിരുന്നു. കുട്ടനാട്, ചമ്പക്കുളം മേഖലയിലെ നെല്ലറ നാട്ടിലെ വിദ്യാർത്ഥികൾ കരകൃഷിയോട് ആഭിമുഖ്യം കാട്ടി ഫെസ്റ്റിൽ പങ്കാളികളായി.
1: തീരദേശ മേഖലകളായ തൃക്കുന്നപ്പുഴ, വട്ടയാൽ, ചെത്തി, പൊള്ളേത്തൈ, അർത്തുങ്കൽ തുടങ്ങിയ ഇടങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികർഷകരുടെ സജീവത വർദ്ധിക്കും. ജില്ലയുടെ വടക്കേ അതിരായ കുത്തിയതോട്, അരൂർ പ്രദേശങ്ങളിൽ നിന്നും അഗ്രിഫെസ്റ്റിനെത്തിയ കുട്ടികൾ ഭാവി പ്രതീക്ഷകളാണ് പകർന്നത്. LP വിഭാഗത്തിൽ 1934 UP വിഭാഗത്തിൽ 2640 കുട്ടികൾ കുട്ടികർഷക നിരയിൽ പങ്കാളികളായപ്പോൾ 1380 വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ മേഖലയിൽ നിന്നും ഫെസ്റ്റിന്റെ ഭാഗമായി. ഗാന്ധി സ്മാരക കേന്ദ്രം കാർഷിക വിഭാഗം കോഓർഡിനേറ്റർ NA ആശാലത അഗ്രിഫെസ്റ്റിന്റെ വിജയത്തിൽ ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചു.
5: കുട്ടികളിൽ കാർഷിക സംസ്കാരവും പ്രകൃതി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 4 വർഷമായി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് സ്കൂൾ അഗ്രിഫെസ്റ്റ്. മുൻ വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയുടെ കരപ്രദേശങ്ങളായ സ്കൂളുകളിൽ മാത്രമായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ ഈ വർഷം മുതൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കുട്ടനാട്, ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി 5000-ത്തിലധികം വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായ പച്ചക്കറി തൈകളും വിത്തുകളും നൽകുകയും രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി കുട്ടികൾ അടുക്കളത്തോട്ടം ഒരുക്കുകയും ചെയ്യുന്നു. വീടിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ പഠന രീതി കുഞ്ഞുങ്ങളിൽ ഉത്തരവാദിത്വവും ആത്മവിശ്വാസവും പ്രകൃതിയോടുള്ള സ്നേഹവും ഒക്കെ വളർത്തുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ധാരാളം കുട്ടികളുടെ കൃഷിയിടം സന്ദർശിക്കുകയും അവരുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുവാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുട്ടികളുടെ ചെറിയ ചോദ്യങ്ങൾ പോലും നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് അവർ നൽകുന്നത്. മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ ബഹുമാനിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കുരുന്നു കൈകൾക്ക് തീർച്ചയായും കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും സ്വപ്നവും.
4: മുതിർന്ന കർഷകർക്കൊപ്പം അടുത്ത തലമുറയെയും ചേർത്ത് നിർത്തണമെന്ന ദീർഘവീക്ഷണത്തോടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഫാം സ്കൂളും അവരിൽ വായനാശീലവും ഗവേഷണ തൃഷ്ണയും വളർത്താൻ കാർഷിക ഗ്രന്ഥാലയവും രൂപപ്പെടുത്തിയ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു PC വർഗീസ്.

0: പലവൂർ ലിറ്റിൽ ഫ്ലവർ നഗറിലെ പി സി വർഗീസ് ഫൌണ്ടേഷൻ ട്രഷററും ഫെസ്റ്റ് സഹസംഘാടകനുമായ സുനിൽ വർഗീസ് സംതൃപ്തി അറിയിച്ചു.
1: ഞങ്ങൾ ഇന്ന് 5 വർഷമായിട്ടിപ്പം അഗ്രി ഫെസ്റ്റ് കുട്ടികളിലെ കൃഷി, സ്കൂളിലും കൃഷി, വീട്ടിലും കൃഷി, കൃഷി തന്നെ ലഹരി, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം പുതിയതായിട്ടൊരു അനുഭവം ഉണ്ടായത്, അതായത് കുട്ടികൾ കൂടുതൽ കീടങ്ങൾ വന്നു, കേടുവന്നു, ഫംഗസ് വന്നു എന്നൊക്കെ പറഞ്ഞ് മരുന്ന് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മണ്ണിലൊക്കെ കുഴപ്പങ്ങളുണ്ട്, മണ്ണിൽ എന്ത് പോഷകക്കുറവുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കണം. അവർ പഠിക്കുകയാണ്, ശരിക്കും ഹോർട്ടിതെറാപ്പി ചെയ്ത് പഠിക്കുക, കംപ്ലീറ്റ് എ ടു ഇസഡ് പഠിച്ചു പോകണം. അതിനുവേണ്ടി ആദ്യമായിട്ട് എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത് ആ ദിവസം ഒരു ഓൺലൈൻ ക്ലാസ്, എല്ലാ കുട്ടികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്, കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ അതിൽ പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം, അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 35 സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം അത് ഡബിൾ ചെയ്ത് 70 സ്കൂളിലേക്കാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പം എൽ പി സ്കൂളിലെ കുട്ടികളെ കാണുമ്പോൾ അവർ പറയുന്നു ഭയങ്കര അനുഭവമാണ്, പ്രത്യേക അനുഭവം, ഒരു സ്പിരിറ്റാണ്. അപ്പം അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും പ്രത്യേക താല്പര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു.
2: കുട്ടി കർഷകർ കൃഷിയിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യമാണെന്ന് ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ കളർകോട് സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി.
3: വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതും നല്ല കാര്യവുമാണ് ഗാന്ധി സ്മാരക നിധിയും പി സി വർഗീസ് ഫൗണ്ടേഷനും കൂടെ ചേർന്ന് ചെയ്യുന്നത്. ഇപ്പം കണ്ടുവരുന്നത് കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമുണ്ട്, കൃഷിയോട് താല്പര്യമുണ്ട്, കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത കാണുന്നത് ഇതിന് യഥാസമയമുണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയോ അതിൻ്റെ ഫംഗസുകളൊക്കെ പറ്റിയോ ഒക്കെ ചോദിച്ചാൽ സംശയം നിവർത്തിക്കാനുള്ള ഒരു മാർഗം കൂടെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും. അപ്പം അത് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ നന്നായിട്ട് കൃഷി ചെയ്യും, അത് തന്നെയല്ല അവരുടെ മനസ്സിൽ എന്നും അത് പിടിക്കും, കൃഷിയൊക്കെ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് കൃഷി എപ്പോഴും ഒരു വളരെ നല്ല കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സംശയം എപ്പോഴും വരുന്നത്, അതിനെ കൂടെ ഒന്ന് പരിഹരിച്ചു കൊടുക്കാനുള്ള സൗകര്യം കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: ആലപ്പുഴയിൽ ഏറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഗ്രി ക്ലബ് കോർഡിനേറ്ററും മെന്ററുമായ റീന ബീഗം അനുഭവാധിഷ്ഠിത പഠനത്തിന് ഏറെ ഊന്നൽ നൽകുന്നു.
4: നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വലിയ പ്രാധാന്യമാണ്. ക്ലാസ് റൂം അനുഭവങ്ങൾക്കപ്പുറം കുട്ടികൾക്ക് പുറത്തുള്ളൊരു കാർഷിക അനുഭവം ഒരിക്കലും അവർ മറക്കില്ല. വിത്തിനൊപ്പം വെള്ളവും വളവും പരിചരണവും നൽകി കുട്ടികൾ അതിനൊപ്പം വളരുകയാണ്. ഓരോ ഇലയും ഓരോ മുകുളങ്ങളും വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സന്തോഷം ചെറുതല്ല. തീർച്ചയായിട്ടും കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന പ്രോഗ്രസ് കാർഡ് പോലെയുള്ള ആ ഒരു നിരീക്ഷണത്തിൽ കുട്ടികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കപ്പെടേണ്ടതും രേഖപ്പെടുത്തേണ്ടതുമുണ്ട്. ആ രേഖപ്പെടുത്തലുകൾ വന്നു കഴിയുമ്പോൾ മറ്റേതൊരു മേഖല പോലെ കാർഷിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വമായി അത് മാറുന്നു. ഇത് ഭാവിയിലേക്ക് അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാനോ അതല്ലെങ്കിൽ അവരുടെ തുടർ അഡ്മിഷനോ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിനോ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായി മാറും. നമ്മൾക്കറിയാം കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ഏറ്റവും മികച്ചതും നമ്മുടെ രാജ്യത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നതും കാർഷിക പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ, കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും ഒക്കെ കാർഷിക പ്രവർത്തനം ഒരുപാട് സഹായിക്കും.
2: ചേർത്തല കുറ്റിക്കാട്ട് ചങ്ങര നിഗരത്തിലെ കുട്ടി കർഷകയാണ് സി ബി അയനശ്രീ. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 8-ാം ക്ലാസ്സുകാരി അപ്പൂപ്പൻ കരുണാകരനിൽ നിന്നാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. മികച്ച കുട്ടികർഷകയ്ക്ക് തന്റെ അനുഭവങ്ങൾ പറയുവാൻ ഏറെ സന്തോഷമായിരുന്നു.
5: ഞങ്ങൾ 5 വർഷക്കാലമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കോവിഡ് കാലത്താണ് ഞങ്ങൾ ആദ്യമായി കൃഷി തുടങ്ങിയത്. പൂക്കൃഷിയാണ് ആദ്യമായി ചെയ്തത്. ആദ്യം നല്ല വിളവ് ലഭിച്ചു. അവസാനം പൂവിന്റെ മൊട്ട് വരെ കിള്ളി കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തി. എന്റെ അപ്പൂപ്പനായ കരുണാകരൻ അപ്പൂപ്പനാണ് ഈ കൃഷിയിലേക്ക് വരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയും ഞാനും അച്ഛനും അമ്മയും ഒക്കെയാണ് ഈ കൃഷിയിലുള്ളത്. കഴിഞ്ഞ വർഷം ഗാന്ധി സ്മാരക സേവ

0: നാഗേന്ദ്രത്തിന്റെ മികച്ച കുട്ടി കർഷകയായി എന്നെ തിരഞ്ഞെടുത്തു. അതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. ഞങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണത്തിനായി പൂക്കൃഷി ചെയ്തു. അത് വളരെ വിജയകരമായി. ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള അത്തപ്പൂക്കളത്തിനുള്ള പൂക്കൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ കൃഷി ചെയ്തത് പച്ചക്കറിയാണ്. ആ പച്ചക്കറിയും ഞങ്ങളുടെ സ്കൂളിലേക്ക് തന്നെ എടുക്കാനും നല്ല വിജയകരമായ നേട്ടവും ഉണ്ടായി. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണിമാഷിന്റെ ഒരു വരികളാണ്. ഋഷിയും കൃഷി ചെയ്യണം എന്ന ഒരാത്തവാക്യമാണ്. എല്ലാവരും നല്ല കർഷകരാകുക.
1: കണിച്ചുകുളങ്ങര ഹൈസ്കൂളിലെ ടി എസ് സാരംഗ് എന്ന ഏഴാം ക്ലാസ്സുകാരൻ ഓണമൊരുങ്ങാൻ ഇപ്പോഴേ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത്തപ്പൂക്കളത്തിലേക്കുള്ള പൂക്കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. സദ്യയ്ക്കുള്ള വിഭവങ്ങളും തന്റെ കൃഷിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞെന്ന് സാരംഗ് അറിയിച്ചു.
2: ഞാൻ എന്റെ വീട്ടിൽ പച്ചക്കറികളും അതിനോടൊപ്പം പൂക്കളും കൃഷി ചെയ്യാറുണ്ട്. എന്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ കൃഷി ചെയ്യാൻ സഹായിക്കാറുണ്ട്. എന്റെ അടുത്തുള്ള കൂട്ടുകാരെയും ഞാൻ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പൂക്കളാണ് ഞാൻ അത്തമിടാൻ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ പച്ചക്കറികളും ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്തത് തന്നെയാണ് സദ്യക്കായി എടുക്കാറ്. ഞങ്ങളുടെ സ്കൂളിലും പച്ചക്കറി തോട്ടമുണ്ട്. അവിടെ ടീച്ചർമാരും എന്റെ കൂട്ടുകാരും ഞാനും ഒക്കെയാണ് നനയ്ക്കാറും കൃഷി ചെയ്യാറും. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന തൈകളും ഞാൻ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട്.
3: കുട്ടികളുടെ മികച്ച മെന്റർ എന്ന ബഹുമതി നേടിയ അധ്യാപകനാണ് കഞ്ഞിക്കുഴി പൊന്നിട്ടശ്ശേരി എന്ന കാർഷിക ഗ്രാമനിവാസി വി രാജു. ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ മികച്ച കർഷക മനമുള്ളവരാക്കി വാർത്തെടുക്കുന്നതിൽ ആത്മാർത്ഥമായി യത്നിക്കുകയാണ് ഈ ഗുരുനാഥൻ.
4: കുട്ടികളെ കൃഷിയിലേക്ക് അടുപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാതെ പഠന സമയം കഴിഞ്ഞും വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ 10 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 9 മണിക്ക് തന്നെ കുട്ടികൾ സ്കൂളിൽ വരാൻ താല്പര്യം കാണിക്കുന്നു. നമ്മൾ നടുന്ന ചെടികളിലും പച്ചക്കറികളോടും ഒക്കെ അതിന്റെ ഇടയിൽ അവർ നടക്കുകയും അതിന്റെ മാറ്റങ്ങൾ അവർ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ അവർ കാണിക്കുന്ന താല്പര്യം, ഓരോ ദിവസവും ഓരോ സംശയങ്ങളുമായിട്ട് കുട്ടികൾ വരുന്നു, അത് അവർക്ക് കൃഷിയോടുള്ള താല്പര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആനന്ദം, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, സമൂഹത്തിനോടുള്ള അവരുടെ പ്രതിബദ്ധത, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു വീട്ടിൽ കുട്ടി കൂൺ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണാനുള്ള കൗതുകത്തോടെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ കുട്ടി പറഞ്ഞാണ്, സാർ അതിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല, അതിലേക്ക് മറ്റുള്ളവർ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂൺ കൃഷി കേടുവരും, അതുകൊണ്ട് അതിൽ ഒരാൾ മാത്രമേ പ്രവേശിക്കാറുള്ളൂ. അങ്ങനെ എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം. പിന്നെ കുട്ടികൾ അവരുടെ വീടുകളിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും ചാമ്പയും ഒക്കെ കൊണ്ടുവരുന്നു. അവർ നട്ടുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് അവരുടെ സ്നേഹത്തോടുകൂടി അവരരിഞ്ഞു കൊണ്ടുവരുന്നു. രാവിലെ വരുന്ന സമയങ്ങൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നു. ഇന്നത്തെ തലമുറ കന്യമാകുന്ന ഇതൊക്കെ അവർക്ക് ലഭ്യമാക്കാനും ജീവിതം ഒരു ലഹരിയാക്കി മാറ്റാനും ആനന്ദമാക്കി മാറ്റാനും ഈ കൃഷി എന്ന പരിപാടി അവർക്ക് സന്തോഷം നൽകുന്നു.
1: അഗ്രിഫെസ്റ്റിലെത്തിയ കൊച്ചുകുട്ടികൾ അവരുടെ കുരുന്ന കൈകൾ മണ്ണിലേക്ക് താഴ്ത്തുമ്പോൾ പ്രകൃതിയും ഈ ആത്മാർത്ഥതയിൽ കനിയുമെന്ന് ഉറപ്പാണ്. അവർ ഒരുക്കുന്ന ഓണവിളകൾക്ക് രുചിയുമേറും.

ഓണമൊരുങ്ങാൻ കുരുന്നു കൈകൾ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന വിഷ്ണുനന്ദൻ ചിങ്ങോലി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ വച്ച് നാളെ രാവിലെ 10 മണിക്ക് ആത്മ 2026-27 ഫീൽഡ് ഡേ സംഘടിപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് കാർഷിക സെമിനാർ, കാർഷിക പ്രദർശനവും വിപണനമേളയും, കാർഷിക ക്വിസ്, കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. കേര പദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ നാളെ രാവിലെ 11 മണിക്ക് വിള ഇൻഷുറൻസ് പദ്ധതി എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ അശ്വതി ദേവ് ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കോലഞ്ചേരി പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി പുത്തൻകുരിശ് കൃഷിഭവൻ അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ ഫോറത്തിലോ വെള്ളക്കടലാസിലോ തയ്യാറാക്കിയ അപേക്ഷകൾ ഈ മാസം 31-നകം കൃഷിഭവനിൽ സമർപ്പിക്കണം. കോട്ടയം ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് നടത്തുന്ന വിവിധ നൈപുണ്യ വികസന കോഴ്സുകളെക്കുറിച്ചും അവയുടെ ജോലി സംബന്ധമായ സാധ്യതകളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് NIRTയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് കുമാർ പി ജോയ് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിലൂടെ മറുപടി നൽകുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ഓഗസ്റ്റ് 17 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-85-66 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.

ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,600, ആലപ്പുഴ, കൊച്ചി റെഡി എന്നിവിടങ്ങളിൽ 24,800, ചെങ്ങന്നൂർ 26,000, കോട്ടയം 27,300, പാല, ആലുവ എന്നിവിടങ്ങളിൽ 26,700, എറണാകുളം 25,700. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 17,000, വടക്കൻ പറവൂർ 15,900. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം, പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ 22,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 32,000, തൊടുപുഴ 30,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000, പുത്തൂർ 69,500, കൊച്ചി 69,600. കൊച്ചി ഗാർബിൾഡ് കുരുമുളകിന് 71,600. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 26,800, പുത്തൂർ 27,200, കോട്ടയം 25,500, പാല 24,000, മൂവാറ്റുപുഴ 22,500. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 5,300, കോട്ടയം 4,000, എറണാകുളം 5,500. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.
2: പിച്ചലേ വർഷ ഇസെ അനേക കാര്യം കിയേ ഗേ ഹെ ജിൻമെ ഭാരതീയതാ കി ഭാവന കാ വിസ്താർ ഹുവാ ഓർ ഹംനെ ഔപനിവേശിക് മാനസികതാ കെ അഫ്സോസ് കോ ഖതം കർനെ കി ഓർ ഠോസ് കദം ഉഠായേ ഹെ. വികാസ് ഓർ ജനസേവാ കി യേ യാത്ര നിരന്തര ആഗേ ബഢേഗി തഥാ ഹം സബ് നയി സങ്കൽപ ഉത്സാഹ കെ സാത് അപ്നെ ലക്ഷ്യം കി ഓർ അഗ്രസര ഹെ.
1: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൌപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
3: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
1: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10-ന്റെയും 20-ന്റെയും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു.

0: നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN റാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു.

0: കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: യുവസാഹിതി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം മീരാ കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥകൾ കേൾക്കാം.
1: ഉരുക്കൾ. യശോധരയുടെ താലികെട്ടിന്റെ അന്നു തന്നെയാണ് വെളുമ്പിയുടെ വിലയുറപ്പിക്കാൻ കച്ചവടക്കാരും എത്തിയത്. മണ്ഡപത്തിലേക്ക് പോവാനുള്ള മുഹൂർത്തം അടുത്തപ്പോഴും ഗോപാലൻ ചേട്ടൻ തോളത്തൊരു തോർത്തുമിട്ട് പശുത്തൊഴുത്തിന്റെ പുറകുവശത്തെ പറമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ വിലയിൽ നിന്നും അണുവിട മാറാതെ വില പേശിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെളുമ്പിയെയും കൊണ്ടുപോകാൻ പെട്ടിയോട്ടോയുമായി വന്ന തോമസ് കച്ചവടം നടക്കുമോ എന്ന് ആശങ്കപ്പെട്ടു. എന്നാ പറഞ്ഞാലും പറയുന്ന വില ഇച്ചിരി കൂടുതലാ ചേട്ടാ, ഒന്നുമില്ലേലും ഞാൻ ആ മച്ചിപ്പശുവിനെ തലയ്ക്ക് കയറ്റണില്ലേ, എന്നിട്ടും ഇത്രയും വിലയെന്നൊക്കെ പറയുമ്പോ. തോമസേ, നീ അവളുടെ അകിടിന്റെ വലിപ്പം തന്നെ നോക്കിക്കേ, എത്ര ലിറ്റർ പാല് കിട്ടുന്നാ നീ വിചാരിക്കുന്നേ. വെളുമ്പിയുടെ അകിടിന്റെ വലിപ്പം കാണിച്ചുകൊണ്ട് മച്ചിപ്പശുവിനെയും വിൽക്കാനുള്ള ഗോപാലൻ ചേട്ടന്റെ ശ്രമം കുറെ കാലമായിട്ട് തുടങ്ങിയതാണ്. കച്ചവടം എന്തേലും ഒത്തുവന്നാൽ എന്നതേലും പറഞ്ഞ് അതങ്ങ് തട്ടിമാറ്റിക്കളഞ്ഞാൽ പിന്നെ ഉടനെയൊന്നും നടക്കില്ല എന്നതുകൊണ്ടാണ് മകളുടെ കല്യാണ സമയമൊന്നും നോക്കാതെ ഗോപാലൻ ചേട്ടൻ പശു കച്ചവടത്തിനിറങ്ങിയത്. ഇനിയും വിലപേശൽ തുടർന്നാൽ രണ്ടുപേർക്കും തരമല്ലാത്തതുകൊണ്ടാവണം ഗോപാലൻ ചേട്ടൻ വിലയിൽ കുറച്ച് ഇളവ് വരുത്തിയതും കച്ചവടം ഉറപ്പിച്ചതും. കല്യാണപ്പെണ്ണിന്റെ അച്ഛൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മടുത്ത പത്മയ്ക്കാണ് ആ കച്ചവടത്തിൽ ഏറ്റവും അധികം സന്തോഷമായത്. ഗോപാലൻ വെളുമ്പിയുടെ കയർ തോമസിന് കൈമാറുന്ന നേരത്തെ അവരുടെ ചിരി കാണുമ്പോൾ അത് മനസ്സിലാകുമായിരുന്നു. നാട്ടുകാരിതെന്തു പറയും മനുഷ്യ, കെട്ടിന്റെ അന്ന് തന്നെ പശുക്കച്ചവടമായിട്ടിറങ്ങിയ മിണ്ടാതെ പൊക്കോണം മൂദേവി. ഈ പറയുന്നവർക്ക് കല്യാണത്തിന് സദ്യ ഉണ്ണാണ്ടിരിക്കാൻ പറ്റുവോ? പോട്ടെ, ഏതെങ്കിലും ഒരു കറി കുറഞ്ഞാ പറയാണ്ടിരിക്കുവോ? തോളിലെ തോർത്തുകൊണ്ട് കക്ഷവും പുറവും തുടച്ച് പത്മ കൊടുത്ത ചന്ദനക്കളർ ഷർട്ടുമിട്ട് ഗോപാലൻ മുൻവശത്തേക്ക് ചെന്നു. ഇറങ്ങാൻ ഗോപാല എന്ന കാരണവരിൽ ഒരാൾ നിർദ്ദേശിച്ചു. ആ അങ്ങനാട്ട്. യശോധരയുടെ കല്യാണ വണ്ടിയുടെ പുറകെ വെളുമ്പിയെയും അവളുടെ ക്ലാവിനെയും മച്ചിയെയും കയറ്റിയ പെട്ടിയോട്ടോറിക്ഷയും പുറപ്പെട്ടു. വഴിയുടെ നാലാമത്തെ തിരിവ് കഴിഞ്ഞാൽ റെയിൽവേ ക്രോസ് ആണ്. ചുവന്ന ലൈറ്റിൽ കല്യാണ വണ്ടിയും ഓട്ടോറിക്ഷയും തൊട്ടുതൊട്ടു നിന്നു. അകലെ എവിടെയോ നിന്ന് ചൂളം വിളി കേൾക്കാം. ട്രെയിൻ വരുന്നു. യശോധര കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിട്ടു. ഓട്ടോയുടെ കൈവരിയോട് ചേർത്ത് മുറുക്കിക്കെട്ടിയ വെളുമ്പിയുടെ കയർ റിവ്യൂ മിററിലൂടെ അവൾക്ക് കാണാമായിരുന്നു. ഇനിയുള്ള രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിൻ അവരെ കടന്നു പോവാം. എങ്ങോട്ടുള്ള ട്രെയിൻ ആയിരിക്കാം അതറിയില്ല. പക്ഷേ ആ ട്രെയിൻ ചെന്നെത്തുന്നത് യശോധരയ്ക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ രാവിലെ 8:30 മേരിമാതാ ബസ് ഉണ്ടാവില്ല. വൈകിട്ട് 5:00 മാക്സും കാണില്ല. ലൂക്കാച്ചേട്ടന്റെ കൂൾബാർ ഷോപ്പും അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കാണുന്ന അരയാലും വെളുമ്പിക്ക് പുല്ല് ചെത്താൻ പോകുന്ന കണ്ടവുമായിരിക്കില്ല ഉണ്ടാവുക. ചിലപ്പോൾ ചെറിയ ഇടവഴികൾ കിരിവശത്ത് മുഖത്തോട് മുഖം നോക്കി ഒട്ടിയെട്ടി നിൽക്കുന്ന വീടുകളുള്ള ഒരു സ്ഥലമാവാം അവിടെ. ഷാംപൂ പരസ്യങ്ങളിലെ പോലെ തിളങ്ങുന്ന മുടികളുള്ള ജീൻസിന്റെ ഒപ്പം ചെറിയ ടോപ്പിടുന്ന പെൺകുട്ടികളുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലവുമാവാം. അവിടെ ആൺകുട്ടികളുടെ മുൻപിലൂടെ നടന്നു പോകാൻ അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. തനിച്ചൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുമ്പോഴും രാത്രിയിൽ തനിയെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് എത്തിയാലും കേൾക്കുന്ന കുശുകുശുപ്പുകളോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. റെയിൽവേ പാളങ്ങൾ നീണ്ടുകിടക്കുന്നത് കാഴ്ചകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും തനിക്ക് അത്രമേൽ അപരിചിതങ്ങളായ ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്കാണെന്ന് യശോധരയ്ക്കറിയാം. വെളുമ്പിയുടെ കിടാവ് തുള്ളിച്ചാടി ഓടുന്ന കാണുമ്പോഴൊക്കെ യശോധരയുടെ മനസ്സിൽ അവൾക്ക് പോവാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് അടുക്കുന്നതിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ. അപ്പോഴായിരിക്കും പത്മ വെളുമ്പിക്ക് വേണ്ട കാടിയെടുക്കാൻ പോവാൻ യശോധരയെ വിളിക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും ഇടവിട്ടു പോകുന്ന ട്രെയിനിന്റെ ഇരമ്പലും ചെറിയ കുലുക്കവുമൊക്കെ അവളെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയിലേക്ക് ജനലഴിയിലൂടെ വെളിച്ചമെറിഞ്ഞ് കടന്നു പോകുന്ന ട്രെയിനിൽ വഴിവിളക്കിന്റെ ചെറിയ വട്ടത്തിൽ മാത്രം കാണുന്ന അവളുടെ നാടിനെയും കടന്ന് അപരിചിതമായ സ്ഥലത്തേക്കൊരു യാത്ര യശോധര സ്വപ്നം കണ്ടുറങ്ങുമ്പോഴേക്കും ഗോപാലൻ ചേട്ടന്റെ തൊണ്ട കുത്തി നിർത്താതെയുള്ള ചുമയിൽ ഞെട്ടിയുണരുകയും അലമാരയിൽ നിന്ന് തപ്പിയെടുത്ത മരുന്നുമായി പലപ്പോഴും ഉറക്കച്ചടവിൽ അപ്പുറത്തെ മുറിയിലേക്ക് എത്താറുമുണ്ട്. ഒരു വളവിനപ്പുറം മാഞ്ഞു പോകുന്ന റെയിൽവേ പാളത്തിന്റെ അറ്റം കാണണം. കാലും പറിച്ചു നടക്കുന്നു ഒരുമ്പെട്ടവളെ. ഗോപാലിന്റെ തഴമ്പിച്ച കൈകൾ കരണത്ത് വീണതും കയ്യിൽ

0: പിടിച്ച് ട്രെയിൻ ടിക്കറ്റ് താഴെ വീണതും ചെവി തുളയ്ക്കുന്ന ഹോൺ മുഴക്കിക്കൊണ്ട് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതും ഒന്നിച്ചായിരുന്നു. അതിനുശേഷം ഗോപാലൻ യശോധരയോട് സംസാരിച്ചിട്ടില്ല. ട്രെയിൻ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അതിന്റെ അവസാനത്തെ ബോഗിയിലിരുന്ന് തീർത്തും അസ്വസ്ഥനായ ഒരുവൻ യശോധരയെ നോക്കി. പരിചയമുള്ള മുഖം. കാർത്തികേ, അതാരാന്ന് കണ്ടോ നീ ആ ട്രെയിനിൽ? അത് നമ്മുടെ മേലേത്ത് വീട്ടിലെ സിദ്ധാർത്ഥനാ. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മനു മറുപടി കൊടുത്തു. അയാളൊരു വട്ടന, ഭാര്യയെ മോനെ ഉപേക്ഷിച്ച് ഇടയ്ക്ക് ഇങ്ങനൊരു പോക്കാണ്. ഒരു കുലുക്കത്തോടെ കല്യാണവണ്ടി പാളം കടന്നു പോകുമ്പോൾ കിടാവിന്റെ അമർച്ചകൾക്കിടയിൽ ഒരുമ്പട്ടവളെന്ന ഗോപാലന്റെ വിളി യശോധര കേട്ടു. ചിറകുകൾ. നാടക റിഹേഴ്സലിന്റെ മൂന്നാമത്തെ ദിവസം അലീനി എഴുതി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന കഥയെപ്പറ്റി അവൾ പറഞ്ഞു. ഗഹനമായ ഒരു ചോദ്യത്തിലൂടെയാണ് ആ കഥ തുടങ്ങുന്നത്. ഒരു മഴത്തുള്ളിയിൽ ഒരു പ്രപഞ്ചം ഒതുങ്ങുന്നു. ഈ മഴത്തുള്ളിയോളം ചെറുതോ ഈ പ്രപഞ്ചം, അതോ ഈ പ്രപഞ്ചത്തോളം വലുതോ ഈ മഴത്തുള്ളി? ഏതാണ് ചെറുത്? ഈ ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം ഇതായിരുന്നു: മഴത്തുള്ളികൾ പലതാണ്, പലതരത്തിൽ സുതാര്യമായവ. ഒരുപാട് മഴത്തുള്ളികൾ ചേർന്ന് ഒരു പ്രപഞ്ചമാകുന്നു. ഓരോ മഴത്തുള്ളിയിലും പ്രപഞ്ചത്തിന്റെ ഓരോ അംശം പ്രതിഫലിക്കുന്നു. നീ ഒരു ചിത്രശലഭമാണ്, നിന്റെ ചിറകുകൾ ഭംഗിയുള്ളവയാണ്, അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോഴൊക്കെയും വളരെ ഓമനത്തം തുളമ്പുന്ന ചിരികൾ ഞാൻ അയാൾക്ക് മറുപടിയായി നൽകി. നീ ഒരിക്കലും പറക്കാൻ ശ്രമിക്കരുത്, ഒരിക്കൽ അയാൾ എന്നോട് പറഞ്ഞു. പക്ഷേ ചിറകുകൾ പറക്കാനുള്ളതല്ലേ? എന്റെ ചോദ്യത്തിന് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. നിന്റെ ചിറകുകൾ വളരെ സുതാര്യമാണ്, അവ മൃദുലവും അഴകുള്ളതുമാണ്. മരച്ചില്ലകളിൽ തട്ടി അവ മുറിഞ്ഞു പോയെങ്കിൽ? അതുകൊണ്ട് നീ പറക്കാൻ ശ്രമിക്കരുത്. ശരിയാണ്, ഞാൻ മറ്റുള്ളവരെ നോക്കി. എന്റെ അദൃശ്യമായ ചിറകുകൾ വളരെ ഭംഗിയുള്ളവയാണ്. അയാളായിരുന്നു മഷിത്തണ്ടൊടിച്ച് എന്റെ സ്ലേറ്റുകൾക്ക് നിറം കൂട്ടി തന്നിരുന്നത്. അമ്മയുടെ കൈവിരൽ തുമ്പുകളേക്കാൾ അയാളുടെ കയ്യിൽ പിടിച്ചായിരുന്നു ഞാൻ വളർന്നത്. വേഗത എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വഴികൾ മുറിച്ചു കടക്കുമ്പോൾ ഞാൻ അയാളുടെ കൈകളിൽ ഇറുക്കെ പിടിച്ചു. ഈ ജനലിനപ്പുറം ലോകം അവസാനിച്ചു എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ശരിയാണ്, അയാൾ പറയുന്നതായിരുന്നു എനിക്കെന്റെ ലോകം. കടലിലെ വെള്ളത്തിന് നീല നിറമാണ്, പക്ഷെ എന്റെ കൈക്കുമ്പിളിലെ വെള്ളത്തിന് നീലനിറം ഉണ്ടായിരുന്നില്ല. ഈ വെള്ളത്തിന് നിറമില്ലല്ലോ. എന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് നടന്നു പോകുമ്പോൾ അയാൾ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു, കടലിലെ വെള്ളത്തിന് നീല നിറമാണ്. പരന്നുകിടക്കുന്ന കടലിന്റെ നീലിമയിലേക്ക് നോക്കി ഞാൻ പകച്ചു നിന്നു. അയാൾ എനിക്ക് വേണ്ടതെല്ലാം തന്നു. ഒറ്റമുറിക്കുള്ളിൽ ഒരു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു തന്നു. എന്റെ ഒറ്റമുറി പ്രപഞ്ചത്തിന് ആകാശമില്ലായിരുന്നു. എന്റെ നേർത്തതും ഭംഗിയുള്ളതുമായ ചിറകുകൾ പറക്കാൻ കൊതിച്ചു. പക്ഷേ മരച്ചില്ലകളിൽ തട്ടി അവ മുറിഞ്ഞുപോയെങ്കിൽ? ചിറകുകൾ പറക്കാനുള്ളതല്ലേ? ആകാശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാനുള്ളതല്ലേ ചിറകുകൾ? കടലിലെ വെള്ളത്തിന് നിറമില്ലല്ലോ. പ്രകാശരശ്മികളുടെ ആകിരണവും സഞ്ചാരവേഗവും പ്രതിഫലനങ്ങളുമല്ലേ കടലിന് നീലനിറം കൊടുക്കുന്നത്? ഈ ജനലിനപ്പുറം ലോകം അവസാനിക്കുന്നുണ്ടോ? നോക്കൂ, എനിക്കിപ്പോൾ വേഗത പേടിയില്ല. ഈ കൈകൾ അമർത്തിപ്പിടിച്ച് എനിക്ക് വല്ലാതെ നോവുന്നു. കൈകൾക്ക് ചുറ്റും ചുവന്ന് തടിച്ചിരിക്കുന്നു. എന്റെ ചിറകുകൾ പറക്കാൻ കൊതിക്കുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിന്റെ ചിറകുകൾ ഭംഗിയുള്ളതും വളരെ നേർത്തതുമാണ്. എന്തുകൊണ്ട് എന്റെ ഒറ്റമുറി പ്രപഞ്ചത്തിന് ആകാശമില്ല? നീ ഒരു പെണ്ണായതുകൊണ്ട്. ഞാൻ ലോകം കാണുന്നു, എനിക്കറിയാം ലോകം എന്താണെന്ന്. ഞാനും ലോകം കാണുന്നു, പറക്കാൻ ആകാശമുള്ള ലോകം, സ്വാതന്ത്ര്യമുള്ള ലോകം. ഞാനൊരു പുരുഷനാണ്, സൃഷ്ടാവാണ്. ഞാൻ ഒരു സ്ത്രീയാണ്, നീ വെറുമൊരു പെണ്ണാണ്. ഓരോ മടത്തുള്ളിയും പ്രപഞ്ചത്തിന്റെ ഓരോ അംശം പ്രതിഫലിപ്പിക്കുന്നു. ഞാനും ലോകം കാണുന്നു, ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു. എനിക്ക് ഭംഗിയുള്ള ചിറകുകൾ വേണ്ട, ഞാൻ അവ മുറിച്ചു കളയുന്നു. കണ്ണാടി ചില്ലുകൾ പോലെ തിളങ്ങുന്ന ചിറകുകൾ, അവിടിവിടെയായി അവ ഞാൻ കീറി വരഞ്ഞു. അതിൽ നിന്നും രക്തം പൊടിയുന്നുണ്ട്, പക്ഷേ എനിക്ക് വേദനിക്കുന്നില്ല, നീറ്റൽ തോന്നുന്നുമില്ല. എന്റെ ചിറകുകൾ നേർത്തതായിരുന്നു, ഭംഗിയുള്ളതായിരുന്നു. പക്ഷേ ആ ചിറകുകളായിരുന്നു എന്നെ പറക്കാൻ അനുവദിക്കാതെ ഇരുന്നത്. അങ്ങനെയുള്ള ചിറകുകൾ എനിക്ക് വേണ്ട.
1: മീരാ കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥകളാണ് ഇപ്പോൾ കേട്ടത്.
2: യുവസാഹിതിയിലിനി ഡോക്ടർ ജിഷ എസ് കെ അവതരിപ്പിക്കുന്ന കവിതകൾ.
3: ബോധിവൃക്ഷം. ഒടുക്കമീ മരച്ചുവട്ടിലൊന്നു വന്നു നിൽക്കവേ, പഠിച്ച പാഠമൊക്കെയും ഉരുക്കഴിച്ചു നോക്കവേ, സത്യവേദ മന്ത്രമൊക്കെ ഒന്നു കൂടെ ഓർക്കുവാൻ.

കണ്ണുകൾ വിചിത്രമാം, കൊടിയുയർത്തി വീറുകാട്ടിപ്പോകുവാൻ തിടുക്കമായി. വേരുകൾ അറുത്തുമാറ്റി പുതിയ വിത്തുപാകുവാൻ, വഴിതെളിച്ചു ഭടജനങ്ങൾ കാൽനടയ്ക്കു പോകയാം. ഒടുക്കമീ മരച്ചുവട്ടിലൊന്നു വന്നു നിൽക്കണം, പഠിച്ച പാഠമൊക്കെയും ഉരുക്കഴിച്ചു നോക്കണം. വിസ്മൃതിക്കുമപ്പുറത്തു സഞ്ചരിച്ചു ചെല്ലുവാൻ, ചിന്തകൾക്കു ശക്തിയേകി തണൽ ചുരത്തി നിൽപ്പു ഞാൻ. സുഹൃത്തിനോട്,

0: ഡോക്ടർ ജിഷ എസ് കെ അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ കേട്ടത്. ഇനി തസ്നി നിസാർ എഴുതിയ കഥ, മഴയെ സ്നേഹിച്ച പെൺകുട്ടി.
1: ബാന്ദ്രയിലെ കുടിസുമുറി ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ തകർത്ത് പെയ്യുകയാണ്. കാറ്റിൽ ജനൽപ്പാളികൾ വലിയ ശബ്ദത്തോടെ അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അത് വലിച്ചടയ്ക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല.

അവൾ കതക് തുറന്ന് ബാൽക്കണിയിലേക്കിറങ്ങി. മഴ കാണാൻ അവൾക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. മഴത്തുള്ളികൾ മുഖത്തേക്ക് തെറിച്ചു വീണപ്പോൾ അവളുടെ ചിന്ത മറ്റേതോ വഴിക്കുപോയി. അല്ലെങ്കിലും മഴക്കാലം അവളെ പലതും ഓർമ്മപ്പെടുത്താറുണ്ട്. കുട്ടിക്കാലത്ത് അമ്മമ്മ വീട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരുമൊത്ത് മഴവെള്ളത്തിൽ ചാടിക്കളിച്ചതും നനഞ്ഞ പാറക്കെട്ടിൽ നിന്ന് തെന്നി വീണപ്പോൾ കാലുമുറിഞ്ഞ് ചോര വന്ന് കരഞ്ഞതും ആരും കാണാതെ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചതും ഒടുവിൽ അമ്മമ്മ കണ്ടുപിടിച്ച് അമ്മ കാണാതെ മുറിവ് വെച്ചുകെട്ടിത്തന്നതും മാമ്പഴക്കാലവും ഒടുവിൽ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു മുംബൈയിലെ അച്ഛന്റെ ജോലിസ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ അമ്മമ്മ ചേർത്തുപിടിച്ച് കവളിൽ തന്ന ഉമ്മയുടെ ചൂടും എല്ലാം മുഖത്തേക്ക് തെറിച്ചു വീണ മഴത്തുള്ളികൾ അവളെ ഓർമ്മപ്പെടുത്തി. ചാന്ദിനി സാബ് എന്ന് വിളി കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്നും ഞെട്ടിയുണർന്നത്. സാബിനൊരു കത്തുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തന്നതാണ്. വാച്ച്മാൻ തന്റെ സ്വതസിദ്ധമായ ഹിന്ദിയിൽ പറഞ്ഞൊപ്പിച്ച് കത്തുമേൽപ്പിച്ചുപോയി. അവൾ അന്താളിച്ചു നിൽക്കുകയാണ്. കത്തോ? തനിക്കോ? തന്റെ വിശേഷങ്ങൾ അന്വേഷിച്ച് ഒരു കത്തയക്കാൻ മാത്രം ആർക്കാണ് തന്നോടിപ്പോൾ ബന്ധം? വല്ലപ്പോഴും ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയുള്ള കത്തിടപാടുകൾ മാത്രമേ കുറച്ചുകാലമായി നടത്താറുള്ളൂ. അവൾ ആലോചിച്ചു. കത്തിന്റെ പുറം കവറിലെ പേര് അവളുടെ കണ്ണുകൾ വിടർത്തി. അഖില ആനന്ദ്. ഇത് തന്റെ അക്കുവാണോ? ഈശ്വര, ഇത്ര കാലം താൻ എന്തേ അവളെ മറന്നു കളഞ്ഞത്? ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 3 വർഷം കോളേജിലും ഹോസ്റ്റലിലും തന്റെ സന്തത സഹചാരി. അന്നവൾ അഖിലാജി കൃഷ്ണനായിരുന്നു, തനി പാലക്കാടൻ പെൺകുട്ടി. എന്നും രാവിലെ കുളിച്ച് നെറ്റിയിൽ ചന്ദനം ചാർത്തി ഈരൻ മുടിയുമായി നിൽക്കുന്ന അവൾ. അവളെ കണ്ടാണ് ഞാൻ കിടക്കപ്പായയിൽ നിന്നും ഉണരാറുള്ളത്. അപ്പോഴേക്കും സൂര്യകിരണങ്ങൾ മുറിയാകെ പടർന്നിട്ടുണ്ടാവും. സ്വതവേ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള തന്നെ പുതപ്പ് വലിച്ചു മാറ്റി കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് അവളായിരുന്നു. ഡിഗ്രിക്ക് ശേഷം അവൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. വിവാഹിതയായി, മാളുവിന്റെ അമ്മയായി. ഞാൻ ഉപരിപഠനത്തിനായി അലിഗഡ് സർവകലാശാലയിലേക്കും. പിന്നീട് ഞങ്ങൾ കുറെ കാലം സ്ഥിരമായി അന്യോന്യം കത്തുകൾ അയക്കുമായിരുന്നു. പിന്നീട് എപ്പോഴോ ജീവിത തിരക്കിനിടയിൽ അത് നിന്നുപോയി. ഏക്കറുകണക്കിന് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന അലിഗഡിനെയും അവിടുത്തെ സൌഹൃദ കൂട്ടായ്മയും രാത്രികാലങ്ങളിൽ നടത്തിരുന്ന ചർച്ചകളും എല്ലാം അതിൽ വിഷയമായി. അതിനേക്കാൾ ഉപരി അവളുടെ കത്തുകളിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിരുന്ന പേര് റാം, രഘുറാം. അതോർത്തപ്പോൾ അവളുടെ മനസ്സിലൂടൊരു കൊള്ളിയാൻ മിന്നിമറഞ്ഞു. വർഷങ്ങളായി മറക്കാൻ ശ്രമിച്ചിട്ടും ഒരു നിമിഷം പോലും മറക്കാനാവാത്ത പേര് റാം. 6-അടി പൊക്കവും ഉയർന്ന നാസികയും പരുപരത്തെ ചെമ്പൻ മുടിയും കരുത്താർന്ന കൈത്തലങ്ങളും തൂവെള്ള നിറവും സ്വതസിദ്ധമായ പുഞ്ചിരിയും ആരെയും ആകർഷിക്കുന്ന സംസാരവുമായി അവൻ അലിഗഡിൽ ആകെ നിറഞ്ഞു നിന്നു. ആകാശത്തിന് കീഴിലുള്ള ഏത് വിഷയത്തെപ്പറ്റിയും അവനൊരഭിപ്രായമുണ്ടാകും. അലിഗഡിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫെലോഷിപ്പ് ചെയ്യുകയായിരുന്നു അവൻ. ഏതോ ഒരു നിശാചർച്ചയിൽ എനിക്കവരെ വാദത്തിന്മേൽ എതിരഭിപ്രായം പറയേണ്ടി വന്നു. പിന്നീട് പലപ്പോഴും ലൈബ്രറിയിലും ക്ലാസ് മുറികളുടെ ഇടനാഴികളിലുമൊക്കെ വെച്ച് മുഖം കൊടുക്കാൻ മടിയായിരുന്നെങ്കിലും അവന്റെ ആദരമായ ചിരിക്കു മുമ്പിൽ ഒരിക്കൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും അന്നുവരെ തോന്നാത്ത വികാര പാരവശ്യങ്ങൾ എന്നിലൂടെ കടന്നുപോയി. തീ പാറുന്ന ആ നോട്ടങ്ങൾക്ക് മുൻപിൽ ഞാൻ നമ്രമുഖിയായി. അന്നൊരു മഴക്കാലമായിരുന്നു. രാത്രികാല ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മടക്കാനുള്ള തിരക്കിലും പൊതുവെ ശാന്തമായിരുന്ന മാനം പെട്ടെന്ന് തുടുത്ത് മഴത്തുള്ളികൾ പൊഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മഴയുടെ ശക്തി കൂടിയത്. ഞാൻ ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. ഞാൻ ഇട്ടിരുന്ന സൽവാർ മുഴുവൻ നനഞ്ഞു കുതിർന്നു. ഇടയ്ക്ക് വരുന്ന മിന്നൽ പിണ്ടലിൽ ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്റെ ചുറ്റിലും ആരുമില്ല. ബാക്കി എല്ലാവരും അടുത്തടുത്ത ക്ലാസ് മുറികളിലേക്ക് ഓടിക്കേറിക്കഴിഞ്ഞു. ചന്ദിനി, പേടിക്കണ്ട. ആ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു. അപ്പോഴാണ് മിന്നൽ വെളിച്ചത്തിൽ ഞാൻ നിന്നിരുന്ന വൃക്ഷത്തിന്റെ അപ്പുറത്ത് ആ മുഖം കണ്ടത്. റാം. അവൻ എന്റെ അടുക്കലേക്ക് കുറേക്കൂടി നീങ്ങി നിന്നു. അവന്റെ ആ സാമീപ്യത്തിൽ ഞാൻ സംരക്ഷിതയാണെന്ന് എനിക്ക് തോന്നി. ചന്ദിനി നന്നായി കവിത എഴുതുമല്ലേ? ഏ, അതെങ്ങനെ അറിഞ്ഞു? വല്ലപ്പോഴും വല്ലതും കുത്തിക്കുറിക്കും, അത്രമാത്രം. തന്റെ നിശാഗന്ധി ഞാൻ വായിച്ചു. മഴയാണല്ലേ അതിലും വിഷയം. നന്നായിരുന്നു. ആ വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഇനിയുള്ള കവിതകൾ എന്നെക്കുറിച്ചാകാമോ? എന്റെ മനസ്സ് വ്യാകുലമായി. എന്താണിതിന് ഉത്തരം പറയേണ്ടത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം. പക്ഷേ ആ ചോദ്യം കേൾക്കുവാനായി മനസ്സ് ആഗ്രഹിച്ചതുപോലെ ഞാൻ ചുണ്ടുകൾ കടിച്ചമർത്തി. അപ്പോഴേക്കും മഴ ശമിച്ചിരുന്നു. ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് ഓടി. മുറിയിലെത്തിയപ്പോഴും എന്റെ നെഞ്ചൊടിക്കുന്നുണ്ടായിരുന്നു. അന്നെനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളേജിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഗേറ്റിന് മുന്നിൽ റാം നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലെന്ന് ഭാവിച്ച് നടക്കാൻ ശ്രമിച്ചു. എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ പോവുകയാണോ? ഞാൻ മുഖം കൊടുക്കാതെ ക്ലാസ്സിലേക്ക് ഓടിക്കേറി. അങ്ങനെ ഇതൊരു സ്ഥിരം പതിവായി. രാത്രികാല ചർച്ചകളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. പക്ഷേ അപ്പോഴൊക്കെയും അവനായുള്ള കവിത രചിക്കുന്നത് എന്റെ നൂലിഴകൾ തുന്നിച്ചേർക്കുകയായിരുന്നു ഞാൻ. കനത്ത മഴയുള്ള ഒരു ദിവസം അവനായുള്ള കവിതയുമായി ഞാൻ ക്യാമ്പസിലേക്ക് ഓടിയെത്തി. അന്ന് പക്ഷേ പതിവിന് വിപരീതമായി ഗേറ്റിന് മുൻപിൽ റാമില്ല. ഞാൻ അവനെ തിരക്കി ക്യാമ്പസിനു ചുറ്റും അലഞ്ഞു നടന്നു. കനത്ത മഴയിൽ എന്റെ കണ്ണുനീർ തുള്ളിയും വിറയാർന്ന സ്വരവും അരിഞ്ഞില്ലാതെയായി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അത് തുടർന്നു. പക്ഷേ ഓരോ ദിവസവും എന്നെ നിരാശയാക്കി. അവൻ വന്നില്ല. ഇന്നും ഈ മഴക്കാലത്തും കാത്തിരിക്കുകയാണ് ബാന്ദ്രയിലെ ഈ കൊച്ചു ഫ്ളാറ്റിൽ അവനായി തനിച്ച് അവനെഴുതിയ കവിതകളുമായി ആർദ്രമായ

0: പുഞ്ചിരിക്കായി.
1: മഴയെ സ്നേഹിച്ച പെൺകുട്ടി തസ്നീം നിസാർ എഴുതിയ കഥയാണ് നിങ്ങൾ കേട്ടത്. യുവസാഹിതി സമാപിക്കുന്നു.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.air@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ, യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ പറയാം: 9495964321, 9495655321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കേൾക്കാം. വ്രണങ്ങളും ഹോമിയോപ്പതിയും, ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: നമസ്കാരം. കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ പലതും മറന്നുപോകും. എന്നാൽ ചില അനുഭവങ്ങൾ വാക്കുകളായി രൂപപ്പെട്ട് കവിതയാകുമ്പോൾ അവയ്ക്ക് കാലാതീതമായൊരു ജീവൻ ലഭിക്കുന്നു. അതുകൊണ്ടുതന്നെയാണ് ഓരോ കവിതയും ഒരു ഹൃദയത്തിന്റെ മിടിപ്പും ഒരു കാലത്തിന്റെ സാക്ഷ്യവും ഒരു മനുഷ്യന്റെ ആത്മസംഭാഷണവുമാകുന്നത്. അക്ഷരങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും നിശബ്ദതയ്ക്ക് പോലും ഭാഷ സമ്മാനിക്കുകയും ചെയ്യുന്ന കവിതയുടെ ലോകത്തേക്കാണ് ഇന്നത്തെ സാഹിത്യരംഗം നിങ്ങളെ ക്ഷണിക്കുന്നത്. ലാളിത്യത്തെ അലങ്കാരമാക്കിയും ജീവിതത്തെ വിഷയമാക്കിയും മനുഷ്യഹൃദയത്തിന്റെ സൂക്ഷ്മഭാവങ്ങളെ സ്പർശിച്ചുകൊണ്ടും കവിതകൾ എഴുതുന്ന കവിയാണ് രാജൻ കൈലാസ്. അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ ഓർമ്മകളുടെയും പ്രകൃതിയുടെയും ജീവിതാനുഭവങ്ങളുടെയും വഴികളിലൂടെ സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്നത്തെ ഈ കാവ്യമേള. സാഹിത്യരംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും ചേർത്തുവച്ച് ലളിതമായ ഭാഷയിൽ ആഴമുള്ള ജീവിത സത്യങ്ങൾ പറയാൻ കഴിയുന്ന കവിതകളാണ് മനസ്സിൽ ദീർഘകാലം നിലനിൽക്കുന്നത്. ബാല്യത്തിന്റെ ഓർമ്മകളും ഗ്രാമീണ ജീവിതത്തിന്റെ താളവും മനുഷ്യന്റെ അധ്വാനവും സ്നേഹവും പ്രതീക്ഷയും ഒത്തുചേരുന്ന അത്തരമൊരു കവിതയാണ് രാജൻ കൈലാസിന്റെ പാളവണ്ടി. ഒരു പാളവണ്ടിയുടെ സഞ്ചാരത്തെ മാത്രമല്ല, ജീവിതം എന്ന യാത്രയുടെ അർത്ഥത്തെയും ഈ കവിത വരികളിലൂടെ വരച്ചുകാട്ടുന്നു. നമുക്ക് കേൾക്കാം പാളവണ്ടി.
1: പാളവണ്ടിയിൽ കുട്ടിക്കാലത്ത് കളിച്ച ഓർമ്മകൾ, ഒപ്പം പാളത്തിൽ ഓടുന്ന തീവണ്ടിയും പാളവണ്ടിയാണെന്ന കണ്ടെത്തൽ, പാളയിൽ നിന്നും പാളത്തിലെത്തി ജീവിതം മാറുന്ന കാഴ്ചയാണ് ഈ കവിത.
2: പാളയിൽ കുത്തിയിരിക്കും ഓലത്തണുങ്ങിൽ പിടിക്കും, ചേച്ചി വലിച്ചുകൊണ്ടോടും കൂട്ടുകാർ പിന്നാലെ കൂടും. പാളയിൽ കുത്തിയിരിക്കും ഓലത്തണുങ്ങിൽ പിടിക്കും, ചേച്ചി വലിച്ചുകൊണ്ടോടും കൂട്ടുകാർ പിന്നാലെ കൂടും. ചേച്ചി ക്ഷീണിച്ചു കഴിഞ്ഞാൽ പാളയിൽ കയറിയിരിക്കും, കുട്ടികൾ ഞങ്ങൾ വലിക്കും, ചേച്ചിയോ പൊട്ടിച്ചിരിക്കും. മാറിത്തിരിഞ്ഞും വലിച്ചും പാളപതുക്കനെ കീറും, പുത്തനാം പാളയ്ക്കു വേണ്ടി കവുങ്ങിൻ ചുവട്ടിലേക്കോടും. മാറിത്തിരിഞ്ഞും വലിച്ചും പാളപതുക്കനെ കീറും, പുത്തനാം പാളയ്ക്കു വേണ്ടി കവുങ്ങിൻ ചുവട്ടിലേക്കോടും.

പാള വേണം പാളത്തൈരുണ്ടാക്കി വയ്ക്കാൻ, അമ്മൂമ്മയ്ക്കും പാള വേണം പാളത്തൈരുണ്ടാക്കി വയ്ക്കാൻ, അവധിക്ക് മ്യൂസിയം കാണാൻ തെക്കോട്ടു തീവണ്ടി യാത്ര, അവധിക്ക് മ്യൂസിയം കാണാൻ തെക്കോട്ടു തീവണ്ടി യാത്ര, അച്ഛനും ചേച്ചിയും ഞാനും കായംകുളം സ്റ്റേഷനെത്തി, അച്ഛനും ചേച്ചിയും ഞാനും കായംകുളം സ്റ്റേഷനെത്തി, ആദ്യമായി കണ്ടു നീളത്തിൽ പാളത്തിലോടുന്ന വണ്ടി, പണ്ടത്തെ അപ്പാളവണ്ടി അപ്പോഴെന്നോർമ്മയിലെത്തി, ആദ്യമായി കണ്ടു നീളത്തിൽ.

0: ഉയരത്തിൽ പാളത്തിലോടുന്ന വണ്ടി, പണ്ടത്തെ അപ്പാളവണ്ടി അപ്പോഴൻ ഓർമ്മയിലെത്തി. പാളയിലാദ്യം കിടന്നു, പാളയിൽ തന്നെ കുളിച്ചു, പാളയിൽ പിന്നെ കളിച്ചു, പാളത്തിലാണിന്നു യാത്ര. പാളയിലാദ്യം കിടന്നു, പാളയിൽ തന്നെ കുളിച്ചു, പാളയിൽ പിന്നെ കളിച്ചു, പാളത്തിലാണിന്നു യാത്ര. കഞ്ഞി കുടിക്കുന്ന പാള തൊപ്പിയായി മാറി വെയിലിൽ, ചൂടിൽ വിശേറിയായെത്തി കാലിൽ ചെരുപ്പായി വന്നു. കഞ്ഞി കുടിക്കുന്ന പാള തൊപ്പിയായി മാറി വെയിലിൽ, ചൂടിൽ വിശേറിയായെത്തി കാലിൽ ചെരുപ്പായി വന്നു. വണ്ടി വേഗത്തിലാണിപ്പോൾ, പിന്നിലെ കോടി മരങ്ങൾ കാണാത്ത മ്യൂസിയം തേടി, പാളത്തിലോടി മനസ്സും കാണാത്ത മ്യൂസിയം തേടി, പാളത്തിലോടി മനസ്സും. പാളയിൽ ഓടിത്തുടങ്ങി പാളത്തിലെത്തുന്ന വണ്ടി, ജീവിതമെന്നറിയുന്നു സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ. പാളത്തിലോടിത്തുടങ്ങി പാളത്തിലെത്തുന്ന വണ്ടി, ജീവിതമെന്നറിയുന്നു സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ, സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ.
1: ഒരു പാളവണ്ടി മുന്നോട്ട് നീങ്ങുന്നത് പോലെ, തീവണ്ടിയുടെ ചക്രങ്ങൾ മുന്നോട്ടുരുളുന്നത് പോലെ, ജീവിതം ഓർമ്മകളെയും അനുഭവങ്ങളെയും സ്വപ്നങ്ങളെയും ചേർത്താണ് മുന്നേറുന്നത്. ആ യാത്രയിൽ അധ്വാനത്തിന്റെ മഹത്വവും സ്നേഹത്തിന്റെ ഊഷ്മളതയും ഗ്രാമീണ ജീവിതത്തിന്റെ നന്മയും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാളിത്യത്തിനുള്ളിൽ വലിയ ജീവിത ദർശനം ഒളിപ്പിച്ച പാളവണ്ടി എന്ന കവിത കേൾവിക്കാരന്റെ മനസ്സിൽ ഏറെ നേരം മുഴങ്ങി നിൽക്കുന്ന ഒരനുഭവമാകട്ടെ. അടുത്തതായി അദ്ദേഹത്തിന്റെ തന്നെ കളിമണ്ണ് എന്ന കവിതയാണ്. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ രൂപം കൊള്ളുന്നതും മണ്ണിലേക്കാണ് ഒടുവിൽ മടങ്ങിച്ചേരുന്നതും. അതുകൊണ്ട് തന്നെ മണ്ണ് ഒരു വസ്തു മാത്രമല്ല, ജീവിതത്തിന്റെ സൃഷ്ടിയുടെ ഓർമ്മകളുടെ പ്രതീകമാണ്. ആ കളിമണ്ണിന് മനുഷ്യന്റെ വികാരങ്ങളും പോരാട്ടങ്ങളും സ്വപ്നങ്ങളും ചേർത്ത് ജീവൻ നൽകുന്ന കവിതയാണ് രാജൻ കൈലാസിന്റെ കളിമണ്ണ് എന്ന കവിത. ലളിതമായ വാക്കുകളിലൂടെ ആഴമുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഈ കവിത നമുക്ക് കേൾക്കാം.
0: കളിമണ്ണ് എന്ന വാക്കിൽ നാനാർത്ഥങ്ങളുണ്ട്. കളിയായ മണ്ണ്, കളിക്കുന്ന മണ്ണ്, തലയിൽ കളിമണ്ണ് എന്ന പരിഹാസം ഒക്കെ ഈ വാക്കിലുണ്ട്. കളിമണ്ണിന്റെ അർത്ഥവും ഉൽപ്പത്തിയും തേടിയുള്ള യാത്രയാണ് ഈ കവിത.
2: കുട്ടിയായോടിക്കളിക്കുന്ന കാലത്ത് കളിയായ മണ്ണ് കളിമണ്ണ്, കളിയും തമാശയും മണ്ണുകപ്പിച്ചിരിയാകുമ്പോഴാ മണ്ണും കളിമണ്ണ്. കുട്ടിയായി ഓടിക്കളിക്കുന്ന കാലത്ത് കളിയായ മണ്ണ് കളിമണ്ണ്, കളിയും തമാശയും മണ്ണുകപ്പിച്ചിരിയാകുമ്പോൾ ആ മണ്ണും കളിമണ്ണ്. വിഡ്ഢിത്തമെന്തോ പറഞ്ഞപ്പോൾ ടീച്ചറിൻ കളിയാക്കൽ തലയിലും കളിമണ്ണ്, വിഡ്ഢിത്തമെന്തോ പറഞ്ഞപ്പോൾ ടീച്ചറിൻ കളിയാക്കൽ തലയിലും കളിമണ്ണ്. പൊട്ടിയ പാത്രങ്ങൾ കളയുമ്പോഴമ്മയ്ക്ക് കയ്യിൽ കരയുന്ന കളിമണ്ണ്, പൊട്ടിയ പാത്രങ്ങൾ കളയുമ്പോഴമ്മയ്ക്ക് കയ്യിൽ കരയുന്ന കളിമണ്ണ്. നിലവിളക്കിൻ ചാരി നിന്നു ചിരിക്കുന്ന കണ്ണന്റെ മെയ്യും കളിമണ്ണ്, നിലവിളക്കിൻ ചാരി നിന്നു ചിരിക്കുന്ന കണ്ണന്റെ മെയ്യും കളിമണ്ണ്. എവിടെയാണ് എന്താണ് കളിമണ്ണ്,

കന്യാകുമാരിയിൽ പോകും വഴിക്ക് തഴക്കുടി എന്നൊരു ഗ്രാമമുണ്ട്. കളിമണ്ണുകൊണ്ടൊരു ജീവിതം മെനയുന്ന പാവം മനുഷ്യർതൻ ജൈവമണ്ണ്. കന്യാകുമാരിയിൽ പോകും വഴിക്ക് തഴക്കുടി എന്നൊരു ഗ്രാമമുണ്ട്. കളിമണ്ണുകൊണ്ടൊരു ജീവിതം മെനയുന്ന പാവം മനുഷ്യർതൻ ജൈവമണ്ണ്.

0: ദേവനും ദേവിയും മൺവിളക്കും കൂജഭരണിയും പലതരം പാത്രങ്ങളും ദേവനും ദേവിയും മൺവിളക്കും കൂജഭരണിയും പലതരം പാത്രങ്ങളും മണ്ണാണൊരേ മണ്ണ് ഉപ്പും വിയർപ്പുമായി കൂടിക്കുഴയുന്ന ജീവമണ്ണ് മണ്ണാണൊരേ മണ്ണ് ഉപ്പും വിയർപ്പുമായി കൂടിക്കുഴയുന്ന ജീവമണ്ണ് മണ്ണിലെ കലിയുന്ന ജീവിതങ്ങൾ കളിമണ്ണിൻ പ്രരൂപങ്ങൾ മാത്രമല്ലേ മണ്ണിലെ കലിയുന്ന ജീവിതങ്ങൾ കളിമണ്ണിൻ പ്രരൂപങ്ങൾ മാത്രമല്ലേ മണ്ണായി വീണ്ടും ഒടുങ്ങാൻ കൊതിക്കുന്ന മൺഭരണി ജീവിതം തന്നെയല്ലേ മണ്ണായി വീണ്ടും ഒടുങ്ങാൻ കൊതിക്കുന്ന മൺഭരണി ജീവിതം തന്നെയല്ലേ മൺഭരണി ജീവിതം തന്നെയല്ലേ.
1: കളിമണ്ണിന് രൂപം നൽകുന്ന ശില്പിയെ പോലെ ജീവിതവും നമ്മെ ഓരോ അനുഭവങ്ങളിലൂടെ വാർത്തെടുക്കുകയാണ്. വിനയത്തിന്റെയും സഹനത്തിന്റെയും പുനർജന്മത്തിന്റെയും സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. മണ്ണിന്റെ ലാളിത്യത്തിൽ മനുഷ്യജീവിതത്തിന്റെ മഹത്വം കണ്ടെത്തുന്ന രാജൻ കൈലാസിന്റെ കളിമണ്ണ് ചിന്തിക്കാനും അനുഭവിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന മനോഹരമായ ഒരു കാവ്യാനുഭവമായി അവശേഷിക്കട്ടെ. ഓരോ കവിതയും അവസാനിക്കുന്നത് അവസാന വരിയിലല്ല, അത് ശ്രോതാവിന്റെ മനസ്സിൽ വീണ്ടും തുടങ്ങുകയാണ്. ചില വരികൾ ഓർമ്മകളായി മടങ്ങിയെത്തും, ചിലത് ചിന്തകളായി വളരും, ചിലത് ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചയ്ക്ക് പുതിയൊരു വെളിച്ചം പകരും. ഇന്നത്തെ സാഹിത്യരംഗത്തിൽ രാജൻ കൈലാസിന്റെ കവിതകൾ അത്തരമൊരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കവിതകൾക്ക് നമ്മെ മാറ്റിമറിക്കാനാവില്ലായിരിക്കാം, എന്നാൽ നമ്മളിലെ നന്മയെ ഉണർത്താനും ജീവിതത്തെ കുറച്ചുകൂടി സ്നേഹത്തോടെ നോക്കിക്കാണാനും അവയ്ക്ക് തീർച്ചയായും സാധിക്കും. ഈ കാവ്യസായാഹ്നത്തിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു സാഹിത്യരംഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ രാത്രിയുടെ ശാന്തത നിങ്ങളെ സാന്ത്വനപ്പെടുത്തട്ടെ. നാളെയുടെ പ്രഭാതം പുതിയ പ്രതീക്ഷകളുമായി നിങ്ങളെ വരവേൽക്കട്ടെ. ഏവർക്കും ശുഭരാത്രി. നമസ്കാരം.

നാളെ വൈകുന്നേരം 6:50 വയലും വീടും. പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും. ലിസി ഫിലിപ്പുമായി അഭിമുഖം കേൾക്കാം നാളെ വൈകുന്നേരം 6:50 വയലും വീടും.

നാളെ രാത്രി 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർഎസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം. അവസാന ഭാഗം നാളെ 7:35 തൊഴിലാളി മണ്ഡലത്തിൽ.

0: 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705 ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2,740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. TM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിലാണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യ

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടു

0: കെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാരുകളും നയതന്ത്ര കാര്യാലയങ്ങളുമായി ചേർന്ന് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ലോക്സഭയെ അറിയിച്ചു. റോഡ് ഷോ, ഭക്ഷ്യമേളകൾ, വ്യാപാരമേള, ടൂർ ഓപ്പറേറ്റർമാരുമായി ചേർന്നുള്ള ജനസമ്പർക്ക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2023-24 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ട്, സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് എന്നിവയിലൂടെ കേന്ദ്രം 75,000 കോടി രൂപ വിതരണം ചെയ്തതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയെ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് തുക അനുവദിച്ചത്. പ്രകൃതി ദുരന്ത പ്രതികരണ ഫണ്ടുകൾക്ക് കേന്ദ്രം പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ഇന്ന് ആരോഗ്യമന്ത്രാലയം ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ 8ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ ഉന്മൂലനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് 2018 പരിപാടി ആരംഭിച്ചത്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. തലസ്ഥാനത്തെ 2-ാമത്തെ മെഡിക്കൽ കോളേജായ കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിൽ പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തത്വത്തിൽ അംഗീകരിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി തടയാൻ യുവജനതയെ അണിനിരത്തി വിജിലൻസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ, വി മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. സ്ഥലമേറ്റെടുക്കലിൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി പി കെ ബഷീർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് ജോലികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൂടുതൽ സർവേയർമാരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ 1 അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: വിദ്യാഭ്യാസ രംഗം.
1: പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവലോകനം ചെയ്യുന്നത് തൃശൂർ ഗവൺമെന്റ് മോഡൽ

0: ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ.
1: 10 ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഭാഷ ആശയവിനിമയോപാധി എന്നതിൽ കവിഞ്ഞ സാഹിത്യപരമായ ഉയർന്ന മേഖലകളിലേക്കു കൂടി വ്യാപരിക്കും വിധം പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഭാഷാപ്രയോഗങ്ങൾ വ്യക്തിത്വ രൂപീകരണത്തെക്കൂടി സ്വാധീനിക്കുന്നുണ്ട്. മാതൃഭാഷയിലൂടെയാണ് നമുക്ക് വൈകാരികമായി പലതും അവതരിപ്പിക്കാനാകുന്നത്. കഥകളതിമോഹനം എന്ന ആദ്യ പാഠഭാഗത്ത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗമാണുള്ളത്. ഭീഷ്മ പിതാമഹന്റെ സാരഥ്യത്തിൽ 10 ദിവസമാണ് കുരുക്ഷേത്ര യുദ്ധം അരങ്ങേറിയത്. 10 ദിവസം കൗരവപ്പടയുടെ സേനാധിപതിയായ ഭീഷ്മർ ശരശയ്യയിലായി സ്വച്ഛന്ദ മൃത്യു കാത്തുകിടക്കുകയാണ്. അടുത്ത കൗരവ സേനാധിപതിയായി ആരെ നിയമിക്കണം എന്ന ആലോചനയിൽ ദുര്യോധന മഹാരാജാവിന്റെ മുന്നിൽ തെളിഞ്ഞ ചിത്രം ആത്മമിത്രമായ കർണനെയായിരുന്നു. തന്റെ അംഗരാജ്യത്തിന്റെ രാജാവും വിശ്വസ്തനും വില്ലാളി വീരനുമായ കർണനെ സേനാധിപതിയായി നിയോഗിക്കാമെന്ന് തീരുമാനിച്ച് മഹാരാജാവ് ദുര്യോധനൻ കർണനോട് ആ കാര്യം അവതരിപ്പിക്കുന്നതും അതിന് കർണന്റെ പ്രതികരണവുമാണ് പാഠഭാഗം. തന്നെക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ താൻ സേനാധിപതിയാകുന്നത് കർണൻ എതിർക്കുന്നു. കർണന്റെ നിലപാട് ശ്ലാഘനീയമാണ്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന് പറയുന്ന കർണൻ, തനിക്കിത് കേൾക്കാൻ സുഖമുള്ള വാർത്തയാണെങ്കിലും ഗുരുവായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ തനിക്കതിന് അർഹതയില്ലെന്ന് വെളിപ്പെടുത്തുന്നു. തൻകാര്യം നേടാൻ വേണ്ടി എന്തധർമ്മവും ചെയ്യാൻ മടിയില്ലാത്ത ഈ സമൂഹത്തിൽ കർണന്റെ ഈ നിലപാട് വളരെ പ്രസക്തമാണ്. ഗുരുവിനോടും മുതിർന്നവരോടും ഏറെ ബഹുമാനവും ഭക്തിയുമുള്ള യോദ്ധാവായ കർണൻ പ്രശംസ ആഗ്രഹിക്കാത്തവനുമാണ്. പഞ്ചവർണക്കിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ദ്രോണപർവം ആരംഭിക്കുന്നത് തന്നെ. കിളിക്ക് കഥ പറയാനുള്ള ഊർജവും ആഗ്രഹവും ജനിപ്പിക്കുന്നതിന് വേണ്ടി ഇഷ്ടഭക്ഷണമായ പാൽ, തേൻ, പഞ്ചസാര, കദളിപ്പഴം, നീലക്കരിമ്പിഞ്ചാറ്, കരിക്കൻ വെള്ളം തുടങ്ങി വിവിധ വിശിഷ്ടമായ ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി കുളിർമയേറിയ കഥ പറയാനായി പഞ്ചവർണക്കിളിയെ ക്ഷണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. ഭാഷാപരമായ മിതത്വം പാലിച്ചാണ് കവി രാമായണ കഥ അവതരിപ്പിക്കുന്നത് തന്നെ. ചൊല്ലുന്നതുണ്ടു ഞാൻ കനക്കെ ചുരുക്കി എന്ന് പറയുന്നത് കനത്ത ആശയങ്ങൾ സംഗ്രഹീതമായി പറയുന്ന കവി കൂടിയായി ആധുനിക മലയാള ഭാഷാ പിതാവായ എഴുത്തച്ഛൻ മാറുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. 2 അധ്യായമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നതിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണുള്ളത്. വിദർഭ രാജാവായ ഭീമന്റെ മകൾ സുന്ദരിയും സുശീലയുമായി ദമയന്തിയെ വിവാഹം ചെയ്യാനായി നിഷിത രാജ്യത്തെ മഹാരാജാവായ നളന് ആഗ്രഹമുദിച്ചു. നളന് തന്റെ ദൂത് ദമയന്തിയെ അറിയിക്കാനായി എന്തു വേണമെന്ന ചിന്താഗതിയിൽ ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. തന്റെ ഉദ്യാനത്തിലെ പൊയ്കയിൽ ശയിക്കുന്ന സ്വർണവർണമായ അരയന്നത്തെ കണ്ടു മോഹിച്ച് അദ്ദേഹം അരയന്നത്തെ പിടിക്കുന്നതും അപ്പോൾ അരയന്നം രക്ഷപ്പെടാനായി പറയുന്ന സംഭാഷണങ്ങളുമാണ് പാഠഭാഗ സന്ദർഭത്തിലുള്ളത്. ഹംസം, നളൻ എന്നീ 2 കഥാപാത്രങ്ങളാണ് പാഠഭാഗത്തിലുള്ളത്. ഹംസം മിഴിവാർന്ന ഒരു കഥാപാത്രം കൂടിയാണ്. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഉത്തമനായ ഒരു കുടുംബനാഥനായ ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഹംസത്തിന് ഉണ്ണായി വാര്യർ നൽകിയിരിക്കുന്നത്. പക്ഷിയിൽ ഒരു മാനുഷിക ഭാവം ഉണ്ണായി വാര്യർ ആരോപിക്കുന്നുമുണ്ട്. താമരപ്പൊയ്കയിൽ താമരകൾക്കിടയിൽ ഉറക്കത്തിലായിരുന്ന തന്നെ തന്റെ ഭംഗിയിൽ ആകൃഷ്ടനായി രാജാവ് പിടിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഹംസം തെറ്റിദ്ധരിക്കുന്നു. ഭയന്നുപോയ ഹംസം രാജാവിനോട് അഭയം യാചിക്കുകയാണ്. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അനാഥരായി പോകുന്ന കുടുംബത്തെക്കുറിച്ച് ഹംസം വിലപിക്കുകയാണ്. തന്നെ ആശ്രയിച്ചു കഴിയുന്ന വിധവയായ അമ്മയും ഗർഭിണിയായ ഭാര്യയെയും ഓർത്ത് തന്നെ കൊല്ലരുതെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊന്നാൽ പാപമുണ്ടാകുമെന്നും രാജാവിനോട് പറയുന്നു. ഹംസത്തിന്റെ ദയനീയമായ പരിദേവനം കേട്ട മഹാരാജാവിന്റെ മനസ്സ് അലിയുന്നുണ്ട്. തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന

ഹംസത്തോട് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രാജാവ് തുറന്നു പറയുന്നുമുണ്ട്. രാജാധികാരം പ്രയോഗിക്കാതെ നിസാരനായ ഹംസത്തെ തന്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറായത്. നളന്റെ മഹാമനസ്കത ഇവിടെ അഭിനന്ദനീയവുമാണ്. ആളുകളുടെ ഗുണങ്ങൾ പലപ്പോഴും അവർക്ക് ദോഷമായി ഭവിക്കാറുണ്ട് എന്ന ഹംസത്തിന്റെ നിരീക്ഷണം അർത്ഥവത്താണ്. ഹംസത്തിന്റെ സൗന്ദര്യവും സ്വർണവർണവുമാണ് രാജാവിന് ഹംസത്തെ പിടിക്കാൻ പ്രേരിപ്പിച്ചത്. രാജാവ് പരമമാന്യനായതിനാൽ ഹംസം വേഗം സ്വതന്ത്രനുമായി. നഷ്ടമായിപ്പോയ ജീവിത മൂല്യങ്ങളും ആദർശങ്ങളും തിരികെ കൊണ്ടുവരാനും സമ്പത്തിന്റെ മാനദണ്ഡത്തിൽ മനുഷ്യരെ വിലയിരുത്തപ്പെടാതിരിക്കാനുമുള്ള സന്ദേശം ഈ പാഠഭാഗം നൽകുന്നുണ്ട്. നാടകീയതയും വൈകാരികതയും ഒത്തിണങ്ങിയ ഈ സാഹിത്യ സൃഷ്ടി ഉണ്ണായി വാര്യരെ അവിസ്മരണീയനാക്കുന്നു. മൂന്നാം അധ്യായമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് തമിഴ് സിനിമയിലെ അതുല്യ നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജ് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ലേഖനമാണിത്. മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ ഒരു രചന കൂടിയാണിത്. പ്രകാശ് രാജ് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. മാതൃഭാഷയും സംസ്കാരവും ഒന്നാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ് ജീവിതമാണ് മാതൃഭാഷ. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. പക്ഷേ ഏത് ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് താഴെ മാത്രമേ അദ്ദേഹം അവയ്ക്കെല്ലാം സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ. തങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരവും ഭാവനയും ചിന്തയും മാതൃഭാഷയിലൂടെ പ്രകാശിതമാകുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരുകയുമുള്ളൂ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറുപോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ, എന്റെ ഞരമ്പുകളിലൊഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന പ്രസ്താവനയിലൂടെ പ്രകാശ് രാജ് മാതൃഭാഷ അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മകൾക്ക് മാതൃഭാഷ ഉപയോഗിക്കാൻ അറിയാത്ത അനുഭവം പ്രകാശ് രാജിനെ ചിന്തിപ്പിക്കുകയും മാതൃഭാഷാ മഹത്വത്തെക്കുറിച്ച് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും കൂടുതൽ വ്യക്തമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ പലപ്പോഴും മാതൃഭാഷയെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഭാഷ കേവലം ഒരു പദബന്ധമല്ല, ഭാഷ ഓരോ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഒരു ഭാഷ പഠിക്കുക എന്നാൽ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും അന്ധമായി അനുകരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് മാതൃഭാഷയുടെ പ്രാധാന്യം അറിയില്ല. മാതൃഭാഷ ആവിഷ്കാരത്തിന്റെ രൂപമാണ്. ഒരാൾക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാകില്ല. ഒരു മരത്തിന് അതിന്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണ് അത്രത്തോളം പ്രധാനമാണ് ഒരു മനുഷ്യന് അവന്റെ മാതൃഭാഷ. ലേഖകൻ മകളോടൊത്ത് പച്ചക്കറികൾ വാങ്ങാൻ പോയ അനുഭവം പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു പച്ചക്കറി കടക്കാരിയോട് ഇംഗ്ലീഷ് പേര് പറഞ്ഞ് പച്ചക്കറി വാങ്ങാൻ ശ്രമിക്കുന്ന 5 വയസ്സായ മകളുടെ പരാക്രമം കണ്ട് ലേഖകന് ദേഷ്യം വരികയും അവസാനം പച്ചക്കറി തൊട്ടു കാണിച്ച് വാങ്ങിക്കേണ്ട കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മാതാവുമായി ലേഖകൻ വഴക്കടിക്കുന്നുമുണ്ട്. കാരണം തന്റെ മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഭാവിയിൽ പ്രയോജനമെന്ന് കരുതുന്ന ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ എടുത്ത് പഠിപ്പിക്കാൻ അവളുടെ അമ്മ താൽപര്യപ്പെട്ടതിന്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന വിശ്വാസക്കാരനാണ് 5 ഭാഷകൾ കൈവശമാക്കിയ ലേഖകൻ. മാതൃഭാഷ അറിയാതെ മറ്റേത് ഭാഷ കൈവശപ്പെടുത്തിയാലും കാര്യമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഓരോ നാടിന്റെ സ്വഭാവം, സംസ്കാരം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭാഷയിലൂടെ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പ്രകാശ് രാജ് പറയുന്നു.

പറയുന്നുണ്ട്. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിഞ്ഞതെന്ന് തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി, ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ലേഖകൻ പറയുന്നത്. ഗുഗിവ തിയാഗോ എന്ന കെനിയൻ എഴുത്തുകാരൻ താൻ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ മാതൃഭാഷ നേരിട്ടിരുന്ന അവഗണനകളെക്കുറിച്ച് മനസ്സുകളുടെ അപകോളിനീകരണം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് കെനിയൻ ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാർ ക്രമേണ അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. വേഷത്തിലും ഭാഷയിലും ഇംഗ്ലീഷുകാർക്ക് തുല്യരായ ഒരു തലമുറയെ വാർത്തെടുക്കുകയും

0: ിലും ഇംഗ്ലീഷുകാർക്ക് തുല്യരായ ഒരു തലമുറയെ വാർത്തെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ആയുധം ഭാഷയാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ തന്ത്രവും ഇതായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന സ്വദേശികളിൽ പലർക്കും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചോ ഇംഗ്ലീഷ് ദാർശനികരെക്കുറിച്ചോ ഒന്നും അറിയില്ല. തങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രം ചില പദങ്ങളോ വാക്യങ്ങളോ പഠിച്ചതുകൊണ്ട് മാത്രം നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയണമെന്നില്ല. മാതൃഭാഷ ജന്മനാ തന്നെ സ്വായത്തമാക്കാവുന്നതാണ്. നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ജലവും ആഹാരവും നൽകുന്ന വേര് അതിനെ തള്ളിപ്പറയുന്നത് സ്വന്തം മാതൃത്വത്തെയും അസ്തിത്വത്തെയും നിഷേധിക്കുന്നതിന് തുല്യവുമാണ്. മാതൃഭാഷയിൽ ആ പ്രദേശത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും സംസ്കാരവും പരിഷ്കാരവും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതൃഭാഷാ പഠനം ഏറ്റവും പ്രാധാന്യമേറിയതും കൂടിയാണ്.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങളുടെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് തൊടിയൂർ വസന്തകുമാരി.
2: കഥയുടെ പേര് സാവിത്രി. അതാ ഒരു രഥം, സാമാന്യ വേഗത്തിൽ സഞ്ചരിക്കുന്നു. മനോഹരമായ ഒരു രഥം. അതിൽ ലാവണ്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കന്യകാരത്നം ഇരിപ്പുണ്ട്, ഒരു മനോഹരാംഗി. അവൾ ഒരു രാജകുമാരിയാണ്.

പ്രസിദ്ധമായിരുന്നു. അടുത്തുള്ളവരും അകലെയുള്ളവരും അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. വീരന്മാരും ശൂരന്മാരും സുന്ദരന്മാരുമായ പല രാജകുമാരന്മാരും അവളുടെ അതീവ സൗന്ദര്യത്തിന് അർഹതയില്ലാത്തവരാണെന്ന് ചിന്തിച്ച് വിവാഹ ആലോചനയുമായി പോലും വന്നില്ല. അവൾ അത്രയ്ക്ക് സുന്ദരിയാണ്. സൗത്രിക്ക് ഒരു വരനെ കിട്ടാൻ പ്രയാസമായി. സൗന്ദര്യം കൂടിപ്പോയാലും കുഴപ്പമാണല്ലോ. അവളുടെ അച്ഛൻ അശ്വപതി രാജാവ് ഒരു മരുമകന് വേണ്ടി വളരെ പരിശ്രമിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല.

മദ്ര രാജ്യത്തിലെ രാജാവാണ് അശ്വപതി. അദ്ദേഹത്തിന്റെ മകളാണ് ആ തേരിലിരിക്കുന്നത്. കന്യകയാണവൾ. സത്യധർമ്മങ്ങളും സ്വഭാവശുദ്ധിയും സ്നേഹവും കരുണയും ഒക്കെയുള്ള ഉത്തമയായ ഒരു പെൺകുട്ടി. അവളുടെ പേരാണ് സാവിത്രി. സാവിത്രി യാത്ര ചെയ്യുന്നത് എന്തിനാണെന്നോ? അവൾക്കൊരു നല്ല ഭർത്താവിനെ കണ്ടുപിടിക്കാൻ. പണ്ട് പണ്ട് നടന്ന കഥയാണിത്. അന്നത്തെ പെൺകുട്ടികൾ ഏറെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. അതിസുന്ദരിയും സുശീലയുമായ സാവിത്രിക്ക് വിവാഹപ്രായമായി. അവളുടെ സൗന്ദര്യവും ശീലഗുണവും

മോളെ, നീ തന്നെ നിന്റെ ഭർത്താവിനെ കണ്ടെത്തണം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരുന്നു. അപാരമായ ധൈര്യവും ആത്മവിശ്വാസവുമുള്ള സാവിത്രിക്ക് ഭാവി വരനെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെയുണ്ട്. അതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുമല്ലോ. എന്താണ് അവളുടെ സങ്കല്പം?

വേണം. അത്രേ ഉള്ളൂ. അവൾ അച്ഛന്റെ അനുവാദത്തോടു കൂടി ഒരു രഥത്തിൽ കയറി പല പല ദേശങ്ങളിലും യാത്ര ചെയ്തു. അർഹതയുള്ള രാജകുമാരന്മാർക്കായി അന്വേഷണം ആരംഭിച്ചു. ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ഒരു യുവതി പര്യടനം നടത്തുന്നു. അക്കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യം അത്രമേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ആരെയും സാവിത്രിക്ക് ബോധിച്ചില്ല.

പുരുഷനാകണമെങ്കിൽ ഏറെ ഗുണങ്ങൾ വേണം. കണ്ടെത്തിയ ഉത്തമ പുരുഷന്മാരൊക്കെ ആരോഗ്യമില്ലാത്തവര്. ആരോഗ്യമുള്ളവന് സമ്പത്തിൽ ആശ. ചിലർ ഭാര്യയിൽ മഹത്വം കാണുന്നില്ല, ചിലർക്ക് ബുദ്ധിയില്ല, ചിലർക്ക് ശാസ്ത്ര അവബോധമില്ല. സാവിത്രി ആകെ കുഴഞ്ഞു. ഒടുവിൽ അവൾ മടങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. ആ രഥം, അതാ സാവിത്രിയുടെ കൊട്ടാരത്തിനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. പൊടിപടലം പരത്തി രഥം വേഗത്തിൽ പാഞ്ഞു. വെളിയിലെ കാഴ്ച കണ്ടിരുന്ന സാവിത്രി പെട്ടെന്ന് ഉറക്കെ പറഞ്ഞു, നിർത്തൂ, നിർത്തൂ, രഥം നിർത്തൂ. അതാ ആ കാണുന്ന വനത്തിന്റെ അരികിൽ ഒരു കുടിൽ. ആ കുടലിന്റെ വാതിലിൽ ഒരു യുവാവ്, ഒരു യുവകോമളൻ, ആദി തേജസ്വി. തേരിൽ നിന്നിറങ്ങി അവൾ ആ യുവാവിന്റെ അടുത്തെത്തി. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം ഇടഞ്ഞു നിന്നു.

സാവിത്രിയുടെ മനസ്സ് പറഞ്ഞു, ഈ യുവാവാണ് എന്റെ പുരുഷൻ. സാവിത്രി ആ യുവാവിന്റെ ജീവിത പശ്ചാത്തലം ചോദിച്ചറിഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ പേര് സത്യവാൻ. വിമൽസേനൻ എന്ന രാജാവിന്റെ മകനാണ് സത്യവാൻ. പക്ഷേ ഇപ്പോഴദ്ദേഹം രാജാവല്ല. ഒരു ശത്രുവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട വിമൽസേനനെ രാജ്യത്തു നിന്നും ആട്ടിപ്പായിച്ചു. ആരുമറിയാതെ ദൂരദിക്കിൽ വന്ന് ഒരു കുടിൽ കെട്ടി അദ്ദേഹവും കുടുംബവും താമസിക്കുകയാണ്. വാർദ്ധക്യത്തിലെത്തിയ ആളാണ് വിമൽസേനൻ. കുറെ കാലമായി അദ്ദേഹം അന്ധനുമാണ്. ഭാര്യ സുഖമില്ലാത്തവൾ. രണ്ടുപേരെയും പോറ്റുന്നതും

പരിചരിക്കുന്നതും ആ ഓമന പുത്രൻ സത്യവാൻ. സൽസ്വഭാവത്തിന്റെ മൂർത്തിമത് ഭാവമാണ് സത്യവാൻ. കാട്ടിൽ ചെന്ന് വിറക് വെട്ടിയും പഴങ്ങൾ ശേഖരിച്ചും അച്ഛനമ്മമാരെ സത്യവാൻ സംരക്ഷിക്കുന്നു. മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവങ്ങളായി തന്നെ ആ ചെറുപ്പക്കാരൻ ആരാധിക്കുന്നു. ഇക്കാലത്ത് ന്യൂ ജനറേഷൻ വൃദ്ധമാതാപിതാക്കളെ പറയുന്നത് എന്താ? ഓ, രണ്ട് പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കളെ വൃദ്ധസദനത്തിലാക്കണം. വൃദ്ധസദനങ്ങളുടെ എണ്ണം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അമ്മയുടെ മഹത്വം തിരിച്ചറിയാത്ത മക്കൾ കാലത്തിന്റെ ശാപമായി മാറുന്നു. ശ്രീ ശങ്കരാചാര്യർ എഴുതിയ പ്രസിദ്ധമായ മാതൃപഞ്ചകത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, അതെന്താണെന്ന് കേൾക്കും. നൈരൂപ്യം തനുശോഷണം.

ഗർഭവേളയിൽ എന്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും? ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ദിനങ്ങൾ. ജനനശേഷം ഒരു വർഷത്തോളം മലമൂത്രാദികൾ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട്, ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം, പട്ടിണി കിടന്നും കുഞ്ഞിനെ പൊട്ടുന്ന അമ്മ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കാൻ കഴിയുക? അമ്മീ, ഒരു മകൻ അല്ലെങ്കിൽ മകൾ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്ക് തീർക്കാൻ സാധ്യമല്ല. അതിനാൽ അവിടുത്തെ ഞാൻ നമിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം ഏത് കാലത്തും ഏറെ പ്രസക്തമാണ്. ഇവിടെ അന്ധനായ പിതാവിനെയും സ്നേഹമയ്യായ മാതാവിനെയും ഏറെ കരുതലോടെ ബഹുമാനത്തോടെ സത്യവാൻ എന്ന ചെറുപ്പക്കാരൻ പോറ്റുന്നു, ശുശ്രൂഷിക്കുന്നു. സാവിത്രി സത്യവാന്റെ കഥകൾ മനസ്സിലാക്കി. കുടലിൽ താമസിക്കുന്ന ആ യുവാവ് ഒരു രാജകുമാരൻ തന്നെയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അവൾ ഹൃദയത്തിലർപ്പിച്ചു,

0: നഗരത്തിൽ സാവിത്രി മദ്ര രാജ്യത്തിലെ തന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. പിതാവിനെ കണ്ടു. ആ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നിരുന്നു. പിതാവും നാരദ മഹർഷിയുമായി സംസാരിച്ചിരിക്കുന്നു. അവൾ പിതാവിന്റെ അടുത്തെത്തി. മകളെ, നിന്റെ അന്വേഷണം സഫലമായോ?
1: സഫലമായി അച്ഛാ. ഞാനൊരു യുവാവിനെ കണ്ടെത്തി, വിമൽസേന മഹാരാജാവിന്റെ പുത്രൻ സത്യവാൻ.
0: ഇത് കേട്ട രാജാവ് നാരദ മഹർഷിയുടെ അഭിപ്രായം അറിയാനായി ആ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ആ മുഖത്ത് കണ്ടത് ആശങ്കയാണ്. മഹർഷി, എന്താണ് അങ്ങയുടെ അഭിപ്രായം?
2: മഹാരാജാവേ, സാവിത്രിയുടെ തീരുമാനം നിർഭാഗ്യകരമായി പോയി.
0: എന്താണ്? സത്യവാൻ വിരൂപനാണോ അതോ അധർമ്മിയാണോ? എല്ലാം അറിയാൻ ഉൾക്കാഴ്ചയുള്ള മഹർഷി എല്ലാം തുറന്നു പറഞ്ഞാലും?
2: രാജാവിന് ആകാംക്ഷ വർദ്ധിച്ചു.
0: അല്ലല്ല, സത്യവാൻ സുന്ദരനാണ്, മറ്റാരേക്കാളും ധർമ്മിഷ്ഠനുമാണ്. എങ്കിലും വിധി കാലേകൂട്ടി ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്.
2: എന്താണ്? പറയൂ മഹർഷി.
0: ഒരു വർഷം കഴിയുമ്പോൾ സത്യവാൻ മരിക്കും. അത് കേട്ട് രാജാവ് സ്തബ്ധനായി. തന്റെ മകൾ ആരെ ഇഷ്ടപ്പെട്ടാലും അവളുടെ തീരുമാനം നടത്തിക്കൊടുക്കാൻ മാത്രമാണ് ആ പിതാവിന്റെ ആഗ്രഹം. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോൾ തന്റെ മകൾ വിധവയാകുന്നത് ആ പിതാവിന് ഓർക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു. വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ വിവാഹം വേണ്ടത് വയ്ക്കാൻ ഇനിയും സമയമുണ്ട്.
2: മകളെ, സാവിത്രി, നീ സത്യവാനെ കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കൂ, മറ്റൊരു യുവാവിനെ കണ്ടെത്തും.
0: സാവിത്രിയുടെ മനസ്ഥൈര്യം അപാരമാണ്. താൻ സത്യവാനെ മനസ്സാ വരിച്ചു കഴിഞ്ഞു. താൻ എന്തിനാണ് ആ യുവാവിനെ മനസ്സാ വരിച്ചത്?
2: പദവിക്ക് വേണ്ടിയോ, ധനത്തിനു വേണ്ടിയോ?
0: ഇല്ല, സത്യവാന് ധനമില്ല, പദവിയില്ല. എന്നാൽ എന്ത്?

അതെ, വിധി ക്രൂരമായി പെരുമാറിയാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. സത്യവാൻ മാത്രമാണ് എന്റെ ഭർത്താവ്, അവൾ അച്ഛനോട് പറഞ്ഞു. അച്ഛ, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഭർതൃസങ്കല്പം ചെയ്യുകയുള്ളൂ. എനിക്ക് സത്യവാനെ തന്നെ വിവാഹം കഴിക്കണം.

മകളെ, നീ എന്താണ് ഈ പറയുന്നത്? നാരദ മഹർഷി ആരെന്ന് നിനക്കറിയില്ല. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അറിയാനുമുള്ള ജ്ഞാനദൃഷ്ടിയുള്ളവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ പാഴാവില്ല. അത് സത്യമാണ്. അതുകൊണ്ട് എന്റെ മകൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടതായി വരും. ഇല്ല ച, ഒരിക്കലുമില്ല. എന്റെ ഭർത്താവ് സത്യവാൻ തന്നെ. അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. രാജ്യവും പദവിയും നഷ്ടപ്പെട്ട് അന്ധനായി ദുരിതമനുഭവിക്കുന്ന ജുമൽസേന മഹാരാജാവിനെ അച്ഛൻ ചെന്ന് കാണണം. മകളുടെ ഭർത്താവാകാൻ യോഗ്യനായ സത്യവാനെയും കാണണം. കണ്ട് ഈ വിവാഹം ഉറപ്പിക്കണം. അച്ഛാ, എന്റെ വിവാഹത്തിന്

രാജം. പക്ഷേ ഒരു കാര്യം, നാരദമുനി പറഞ്ഞ കാര്യം അച്ഛൻ ആരോടും പറയരുത്, അമ്മയോട് പോലും പറയരുത്. മകളുടെ ഉറച്ച തീരുമാനത്തിനും നിർദ്ദേശത്തിനും ആ അച്ഛൻ വഴങ്ങി. ഏത് വിധത്തിലുള്ള ആർഭാടങ്ങൾക്കും പഞ്ഞമില്ലാത്ത യുവതി അവൾ പറയുകയാണ്, എന്റെ വിവാഹത്തിന്

ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ പറയുമോ? ശിരസ് മുതൽ പാദം വരെ സ്വർണ്ണാഭരണങ്ങൾ വാരി അണിഞ്ഞുകൊണ്ടല്ലേ ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത്? വിവാഹത്തിന്റെ ധൂർത്ത് കൊണ്ട് കടം കയറി ആത്മഹത്യ ചെയ്യുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. വിവാഹങ്ങൾ മിക്കതും പെട്ടെന്ന് തന്നെ വിവാഹമോചനത്തിലും എത്തുന്നു. നമ്മുടെ കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളുടെ ധാർമ്മികമായ ആഗ്രഹപ്രകാരം അശ്വതി രാജാവ് അവളുടെ വിവാഹം നടത്തിക്കൊടുത്തു. സത്യവാനും സാവിത്രിയും ഭാര്യ ഭർത്താക്കന്മാരായി.

പുറമേ ഉല്ലാസവതിയാണവൾ, പക്ഷേ ഉള്ളിൽ ഒരഗ്നിയാളുന്നു. നാരദ മഹർഷി പറഞ്ഞ വാക്കുകൾ. സത്യവാനോ അയാളുടെ മാതാപിതാക്കൾക്കോ യാതൊന്നും അറിയില്ല. സാവിത്രി ഓരോ ദിവസവും ദുഃഖിച്ചു. ഒരു വർഷം തികയുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവൻ മരിക്കും. ദൈവമേ, അത് സംഭവിക്കരുതേ. അവൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും. മറ്റാരും അറിയാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അവൾ കരഞ്ഞു പ്രാർത്ഥിക്കും. ദിവസങ്ങൾ കഴിയും തോറും ആ ദുഃഖം വർദ്ധിച്ചു വന്നു.

പ്രാർത്ഥനാ നിർഭരമായ ഒരു വർഷം കടന്നുപോയി. ആ ദുർദിനം അടുത്തു വന്നു. ഇനി മൂന്നേ മൂന്ന് ദിവസം മാത്രം. സമയമെടുക്കും തോറും സാവിത്രി തപസ്സിന് ശക്തി കൂട്ടി ഉപവാസമെടുക്കാൻ തുടങ്ങി. അവളുടെ ഈ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ബോധം കെട്ട് വീഴുമായിരുന്നു. ആ സത്യം സാവിത്രിക്ക് മാത്രമേ അറിയൂ. അതിന്റെ വേദന അവൾ മാത്രം അനുഭവിക്കുന്നു. മനം നീരുനീരി പുകഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും ചെയ്യാനില്ല. മരണം അനിവാര്യമായ സത്യമല്ലേ? ഒടുവിലാ ദുർദിനമെത്തി. നടുങ്ങുന്നു സാവിത്രി തന്നോട്.

കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആരും കാണാതെ അവൾ കണ്ണുനീർ തുടയ്ക്കുന്നു. മോളെ, നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കൂ. അമ്മ അവളെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, അസ്തമനം കഴിയട്ടെ. സാവിത്രി ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. സാവിത്രി, നീ ഭക്ഷണം കഴിക്കൂ, സത്യവാൻ അവളോട് ആജ്ഞാപിച്ചു. വേണ്ട, അസ്തമനം കഴിയട്ടെ. എന്താണ് നടക്കാൻ പോകുന്നത്? അത് അവൾക്ക് മാത്രമറിയാം. സത്യവാന് വനത്തിൽ വിറക് വെട്ടാനും പഴങ്ങൾ ശേഖരിക്കാനും പോകണം. അതാ അയാൾ കോടാലി കയ്യിലെടുത്തു. വിറക് വെട്ടാൻ പോകുന്ന ഒരുക്കമാണ്. സത്യവാൻ സാവിത്രിയെ നോക്കി പുഞ്ചിരിക്കുന്നു. കുടിലിൽ നിന്ന് ഇറങ്ങുന്നു. ഒരു കയ്യിൽ കോടാലി, മറ്റേ കയ്യിൽ കൂട. സത്യവാൻ നടന്നു. പിന്നിൽ കാലച്ച കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. സാവിത്രി, സാവിത്രി, നീ? അതെ, ഇന്ന് ഞാനും അങ്ങയോടൊപ്പം വരുന്നു. വേണ്ട, നിനക്ക് ഉപവാസമല്ലേ. കുടിലിൽ പോയി വിശ്രമിക്കൂ. വേണ്ട, എനിക്ക് വിശ്രമിക്കണ്ട. ക്ഷീണം അല്പം പോലുമില്ല. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അങ്ങയോടൊത്ത് കഴിയും. അരുതെന്ന് പറയരുതേ.

ഭാര്യയുടെ ഒരപേക്ഷയും സത്യവാൻ നിരസിച്ചിട്ടില്ല. ഇന്നും അതിനൊരു വ്യത്യാസം ഉണ്ടായില്ല. അയാൾ അവളുടെ കൈകോർത്ത് പിടിച്ച് ചേർന്ന് നടന്നു. മുമ്പത്തേക്കാൾ മെല്ലെ മെല്ലെ അവർ ആ വനത്തിനുള്ളിലേക്ക് കയറി. ആരെയും ആഹ്ലാദിപ്പിക്കുന്ന കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ.

എന്നാലും ഇങ്ങനെ മനോജ്ഞമായ ആ കാനന ഭംഗി അവൾ ശ്രദ്ധിച്ചില്ല. അവളുടെ കണ്ണുകൾ ഭർത്താവിൽ മാത്രം പറ്റി നിൽക്കുന്നു. അവൾ അയാളുടെ ഓരോ ഭാവവും പരിശോധിക്കുകയാണ്. അവസാന നിമിഷം അടുത്തു വരികയല്ലേ? അതാ മുന്നിൽ നിറയെ പഴങ്ങളുള്ള ഒരു മരം. സത്യവാൻ കൂട സാവിത്രിയെ ഏൽപ്പിച്ചു. കൂട നിറയെ പഴങ്ങൾ പറിച്ചിട്ടു. തൊട്ടടുത്തായി ഉണങ്ങി നിൽക്കുന്ന ഒരു മരം. സത്യവാൻ കോടാലിയെടുത്ത് ആ മരം വെട്ടിത്തുടങ്ങി. സാവിത്രി നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് സത്യവാൻ ജോലി നിർത്തി. കോടാലി താഴെയിട്ടു. വല്ലാതെ കിതയ്ക്കുന്നു. വിയർപ്പ് ശരീരമാകെ ഒഴുകുന്നു. സാവിത്രി, എനിക്ക് സുഖമില്ലാത്തതുപോലെ, ഞാൻ അല്പമൊന്ന് കിടന്നോട്ടെ. സാവിത്രി ഞെട്ടി.

ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ഒരു വർഷമായി താൻ കാത്തിരിക്കുന്ന ആ നിമിഷം. സത്യവാൻ അതാ നിലത്ത് മലർന്നു കിടന്നു. അവൾ നിലത്തിരുന്ന് ഭർത്താവിന്റെ ശിരസെടുത്തും മടിയിൽ വെച്ചു. തുടിക്കുന്ന ഹൃദയത്തോടെ അവൾ ശ്രദ്ധിച്ചു നോക്കി. അതാ സത്യവാന്റെ ചുവന്നു തുടുത്ത മുഖം ചാരനിറത്തിലാവുന്നു. വിരിഞ്ഞ നെഞ്ച് പൊങ്ങുന്നുമില്ല, താഴുന്നുമില്ല. അഴകേറിയ കണ്ണുകൾ എന്നേക്കുമായി അടയുന്നു. അവൾ ഭർത്താവിന്റെ മുഖത്ത് മെല്ലെ തലോടി, പിന്നെ പൊട്ടിക്കരഞ്ഞു. നാഥാ, എന്നെ വിട്ടുപോവുകയാണോ? അടുത്ത നിമിഷം അവൾ ധൈര്യം അവലംബിച്ചു. കണ്ണുനീർ വാർക്കുന്ന കണ്ണുകൾ ഭർത്തൃമുഖത്തിൽ അമർത്തി. പെട്ടെന്ന് അവൾക്കൊരു ബോധമുണ്ടായി. അവിടെ ആരുടെയോ സാന്നിധ്യം. കണ്ണുകൾ ഉയർത്തിയപ്പോൾ മങ്ങിയ ഒരു രൂപം. കണ്ണുനീർ തുളച്ച് അവൾ നോക്കി. സാക്ഷാൽ യമൻ. ആരായാലും യമനെന്ന് കേട്ടാൽ തന്നെ ഞെട്ടും. കണ്ടാ പിന്നെ ബോധം കെട്ട് വീണുപോവും. സാവിത്രിക്ക് ഭയത്തിന്റെ കണിക പോലും ഉണ്ടായില്ല. യമൻ വന്നത് നന്നായി എന്നവൾ ധൈര്യപൂർവ്വം കരുതി. മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ തല മടിയിൽ നിന്നും നിലത്ത് വെച്ചിട്ട് അവൾ യമനെ നേരിട്ടു. ബഹുമാനത്തോടെ, ധൈര്യത്തോടെ, ധീരയായി സാവിത്രി നേരിട്ടു യമനെ. ആ പതിഭക്തയാൾ ചോദിച്ചേവം, എന്തിനായെത്തി ഇന്നെന്റെ കാന്തന്റെ ജീവൻ എടുക്കുവാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ കാന്തന്റെ ജീവൻ എടുക്കുവാൻ സമ്മതിക്കില്ല ഞാൻ. ദേവാ, അവിടുന്ന് എന്റെ ഭർത്താവിനെ കൊണ്ടുപോകരുത്, ഞാൻ വിട്ടു തരില്ല. സാവിത്രി, നീ ഭക്തയാണ്, പതിവ്രതയാണ്, പക്ഷേ നിന്റെ ഭർത്താവിന്റെ ആയുസ് തീർന്നിരിക്കുന്നു. അവന്റെ ജീവൻ ഞാൻ കൊണ്ടുപോകുന്നു. സത്യവാൻ സർവ്വഗുണങ്ങളും തികഞ്ഞ ധർമ്മിഷ്ഠനായ പുരുഷനായതിനാലാണ് ഞാൻ നേരിട്ട് വന്നത്, അല്ലെങ്കിൽ എന്റെ കിങ്കരന്മാർ വരുമായിരുന്നു. യമദേവൻ സത്യവാന്റെ ജീവനും കൊണ്ട് തെക്കോട്ട് യാത്രയായി. സാവിത്രി യമനെ അനുഗമിച്ചു. സാവിത്രി, നീ മടങ്ങിപ്പോകൂ, യമൻ ആജ്ഞാപിച്ചു. ഇല്ല, എന്റെ ഭർത്താവിന്റെ ജീവൻ തിരികെ തരൂ. ഇല്ല സാവിത്രി, ഇല്ല, ജീവൻ തരില്ല. പകരം നീ എന്തെങ്കിലും വരം ചോദിക്കൂ, ജീവൻ മാത്രം തരില്ല. ബുദ്ധിമതിയായ സാവിത്രി ഉടൻ തന്നെ പറഞ്ഞു, എന്റെ ഭർത്തൃപിതാവിന് കാഴ്ചയും രാജ്യവും തിരിച്ചു കിട്ടണം. ശരി, അങ്ങനെയാകട്ടെ, ഇനി നീ തിരിച്ചുപോകൂ. സാവിത്രി വീണ്ടും പിന്തുടർന്നു. യമന് നീരസം വർദ്ധിച്ചു, എങ്കിലും അവളെ തടയാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ശക്തി സ്വരൂപിണിയാണവൾ. ശരി, നിനക്കൊരു വരം കൂടി തരാം. പെട്ടെന്ന് അവൾ ചിന്തിച്ചു, തന്റെ പിതാവിന് പുത്രന്മാരില്ല, താൻ ഏക മകളാണ്. ദേവാ, എന്റെ അച്ഛന് പുത്രന്മാരുണ്ടാകണം. ശരി, അങ്ങനെ തന്നെ ആകട്ടെ. ആ വരവും അവൾക്ക് നൽകി. സാവിത്രി, നീ ഇനി തിരിച്ചു പോകൂ. സാവിത്രി ആ ആജ്ഞയും ലംഘിച്ചു. ശരി, നിനക്കൊരു വരം കൂടി തരാം. സാവിത്രി ഉടൻ തന്നെ പറഞ്ഞു, എനിക്കും എന്റെ ഭർത്താവിനും പുത്രന്മാരുണ്ടാകണം. ശരി, അങ്ങനെയാകട്ടെ. സത്യവാൻ ജീവിച്ചാലല്ലേ പുത്രന്മാരുണ്ടാകൂ. ദേവാ, എന്റെ ഭർത്താവിന്റെ ജീവൻ വിട്ടുതന്നാലും അദ്ദേഹം ജീവിച്ചാലല്ലേ ഞങ്ങൾക്ക് പുത്രന്മാരുണ്ടാകൂ. ഭർത്താവില്ലാത്ത ഒരു സ്വർഗവും എനിക്ക് വേണ്ട ദേവാ. യമന്റെ മുഖം പ്രസന്നമായി. സാവിത്രി, നീ പരിശുദ്ധകളിൽ പരിശുദ്ധയാണ്. നിന്റെ ഭർത്താവിന്റെ ജീവൻ ഞാൻ തിരിച്ചു നൽകുന്നു. നിങ്ങൾക്ക് സൽപുത്രന്മാരുണ്ടാകും. നിന്റെ യശസ് എന്നെന്നും നിലനിൽക്കും. സ്ത്രീവർഗത്തിന് നീയൊരു മാതൃകയായി തീരും. അനുഗ്രഹം നൽകി യമൻ അപ്രത്യക്ഷനായി. സാവിത്രി തിരിഞ്ഞോടി ഭർത്താവിന്റെ മൃതശരീരം കിടന്നെടുത്തെത്തി. നിലത്ത് കിടന്ന ആ തലയെടുത്ത് അവൾ മടിയിൽ വെച്ചു. തണുത്തുപോയ ശരീരത്തിലേക്ക് അതാ ചൂട് കയറുന്നു. ചാരനിറം പൂണ്ട മുഖം ചുവന്നു തുടുക്കുന്നു. ശ്വാസോച്ഛ്വാസത്താൽ നെഞ്ച് ഉയർന്ന് താഴുന്നു. അടഞ്ഞിരുന്ന കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കുന്നു. ആ കണ്ണുകൾ പ്രിയ പത്നിയുടെ മുഖത്ത് തങ്ങി നിന്നു. സാവിത്രി, നാഥ. അവൾ അവനെ വാരിപ്പുണർന്നു. അതാ അവർ സന്തോഷത്തോടെ അവരുടെ കുടിലിൽ തിരിച്ചെത്തുന്നു. അത്ഭുതം! വിമൽസേന മഹാരാജാവിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. വരങ്ങൾ ഓരോന്നും സഫലമായി. അവർ നീണാൾ ധർമ്മനിഷ്ഠമായ ദാമ്പത്യ ജീവിതം നയിച്ചു. ലോകത്തെ ഏറ്റവും മഹനീയവും ശ്രേഷ്ഠവും പവിത്രവുമായ ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. ഭാര്യയും ഭർത്താവും ചേരുമ്പോഴാണ് പ്രജകൾ ഉണ്ടാകുന്നത്. അമ്മയാകുന്നതും അച്ഛനാകുന്നതും അമ്മുമ്മയാകുന്നതും അപ്പുപ്പനാകുന്നതും ഭാര്യാഭർത്താക്കന്മാരാണ്.

0: ആണ്. നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളാണ് രാഷ്ട്രത്തിന്റെ അടിത്തറ. നല്ല കുടുംബിനികളും ഗ്രഹനാഥന്മാരും നിറഞ്ഞതാകട്ടെ നമ്മുടെ ഭാരതം. പ്രിയമുള്ളവരെ, സ്ത്രീയുടെ ശക്തിക്കും ശുദ്ധിക്കും സത്യത്തിനും പാതിവൃത്യ മഹിമയ്ക്കും മകളുടെ ഉദാഹരണമായി, മാതൃകാ സ്ത്രീരത്നമായി സാവിത്രി എന്നെന്നും ശോഭിച്ചുകൊണ്ടേയിരിക്കും. സാവിത്രി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സാവിത്രി തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അശോകൻ, അജിത്, പാരിപ്പള്ളി രാജപ്പൻ, അമ്പിളി മാസ്റ്റർ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വ്രണങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആഹാരരീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9495565321, 9496596321. ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാനിലയം കൃഷ്ണകുമാർ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ, കല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് രചിച്ച ബാലിവിജയം കഥയിലെ ചില ഭാഗങ്ങൾ. തർപ്പണം ചെയ്തിരിക്കുന്ന തന്റെ അടുത്തെത്തുന്ന രാവണനെ ബാലി കാണുന്നു. തന്റെ പിതാവായ ദേവേന്ദ്രനെ ഉപദ്രവിച്ചതിന് പ്രതികാരം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ബാലി. ഈ സമയമാണ് നാരദൻ രാവണനെയും കൂട്ടി ബാലിയുടെ അടുത്തേക്ക് എത്തുന്നത്. രാവണനെ കൊണ്ട് ബാലിയുടെ വാലിൽ പിടിപ്പിക്കുന്നു, ബാലിയെ ബന്ധിക്കാൻ പറയുന്നു. എന്നാൽ രാവണൻ ബാലിയുടെ വാലിൽ കുടുങ്ങുന്നു. നാരദൻ ബാലിയോട് വിവരം പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പ്രതികാരം ചെയ്തതിൽ സംതൃപ്തനായ ബാലി രാവണനെ മുക്തനാക്കുന്നു. പിന്നീട് അവർ തമ്മിൽ സൌഹൃദം സ്ഥാപിക്കുകയും ബാലി രാവണനെ യാത്രയയക്കുകയും ചെയ്യുന്നു. സാരംഗം, മോഹനം, പാടി, ഭൂപാളം എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

തന്റെ വാലിൽ കുടുങ്ങിയ രാവണനെ മോചിപ്പിച്ച ശേഷം സൗഹൃദം സ്ഥാപിച്ച ബാലി രാവണനെ യാത്രയാക്കുന്നതോടുകൂടി കല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് രചിച്ച ബാലിവിജയം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാനിലയം വിഷ്ണു. ചെണ്ട കലാനിലയം കൃഷ്ണകുമാർ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാത്രി 7:35 തൊഴിലാളി മണ്ഡലം ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർ എസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം. അവസാന ഭാഗം നാളെ രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ.

നാളെ രാത്രി 8 മണിക്ക് ചിത്രീകരണം. ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര. രചന TN അനന്തൻ. നാളെ രാത്രി 8 മണിക്ക് ചിത്രീകരണം.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്റർവെൽ പ്രത്യേക പരിപാടി. ആപ്പുണ്ടാക്കാം കോഡില്ലാതെ. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ആദ്യഗാനം എന്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ബിച്ചു തിരുമല വരികളെഴുതി രാജ്കമൽ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം ആഴി.

എന്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശ്യാം ഈണം നൽകി ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം അക്ഷരങ്ങൾ. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് ഇളയരാജ. ചിത്രം സന്ധ്യയ്ക്കു വിരിഞ്ഞ പൂവ്.

ഒരു ഗാനം കൂടി കേൾക്കാം. നഖഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മലയാളത്തിന്റെ പ്രിയകവി ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതമെന്ന തന്റെ പ്രശസ്തമായ കവിതയിലൂടെ കുറിച്ചിട്ട ഈ വരികൾ വെറുമൊരു ഭാവനയല്ല, മറിച്ച് മനുഷ്യന്റെ ആർത്തിക്കു മുന്നിൽ പിടഞ്ഞു മരിക്കുന്ന ഭൂമിയുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ദീർഘദർശനമായിരുന്നു. പ്രകൃതിയെ അമ്മയായി കണ്ടിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് അവളെ വെട്ടിപ്പിടിക്കാനുള്ള വെറും ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന പുതിയ കാലത്തെ മനുഷ്യനോടുള്ള കവിയുടെ വിലാപവും ശക്തമായ മുന്നറിയിപ്പും കൂടിയാണ്. കവിതയിൽ പരാമർശിക്കുന്നതുപോലെ ഭൂമിയുടെ മരണം ആസന്നമാകാതിരിക്കാൻ ഭൂമിയെ കാത്തുസൂക്ഷിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ജൂലൈ 28, ലോക പ്രകൃതി സംരക്ഷണ ദിനം. എല്ലാ ജീവജാലങ്ങളുടെയും അഭയ കേന്ദ്രമാണ് ഭൂമി. വായു, ജലം, മണ്ണ്, സസ്യങ്ങൾ, ജീവജാലങ്ങൾ എന്നിവയടങ്ങുന്ന പ്രകൃതിയാണ് ജീവന്റെ ആധാരം. എന്നാൽ മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റങ്ങളും ചൂഷണങ്ങളും കാരണം ഇന്ന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വന്നുകഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതി ബോധവൽക്കരണത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കാൻ എല്ലാ വർഷവും ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് കേവലം ഒരു ദിവസമോ ഒരു വർഷമോ കൊണ്ട് തീരേണ്ട കടമയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം ചെയ്യേണ്ട ഏറ്റവും വലിയ നിക്ഷേപമാണ് എന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ദിനം മാറ്റിവെച്ചതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മനുഷ്യൻ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. വനനശീകരണവും മലിനീകരണവും ആഗോള താപനവും ഭൂമിയുടെ സ്വാഭാവിക അന്തരീക്ഷത്തെ മാറ്റിമറിച്ചു. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യ പരിസ്ഥിതി സമ്മേളനം ആഗോളതലത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടു. പ്രകൃതി വിഭവങ്ങൾ പരിമിതമാണെന്നും അവ വിവേചനരഹിതമായി ഉപയോഗിച്ചാൽ വരും തലമുറയ്ക്ക് ഭൂമി

0: ഭൂമിയിൽ ജീവിക്കാൻ ഒന്നും അവശേഷിക്കില്ലെന്നുമുള്ള തിരിച്ചറിവാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയിലൂടെ പരിസ്ഥിതി പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ താഴെത്തട്ടിലുള്ള ജനകീയ പങ്കാളിത്തത്തിലൂടെയും പ്രകൃതി സൌഹൃദ പാരമ്പര്യത്തിലൂടെയുമാണ് ലോകത്തിന് മാതൃകയാകുന്നത്. ചിപ്കോ പ്രസ്ഥാനം, ബിഷ്ണോയ് പ്രസ്ഥാനം, സൈലന്റ് വാലി സമരം എന്നിവ ഇന്ത്യയിലെ പരിസ്ഥിതി പോരാട്ടങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനുമായി കേന്ദ്ര സർക്കാർ നിരവധി ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നമാമി ഗംഗെ പദ്ധതി, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം, പ്രോജക്ട് ടൈഗർ, എലിഫന്റ്, ഡോൾഫിൻ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവയ്ക്കെല്ലാം പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഏക് പേഡ് മാ കേ നാം, ക്യാച്ച് ദി റെയിൻ പോലെയുള്ള ക്യാമ്പയിനുകളും സർക്കാർ നടപ്പിലാക്കി വരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലവട്ടം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മൻ കി ബാത്തിലും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ജൈവ വൈവിധ്യത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
1: കാച്ച് ദി റെയിൻ കാ സന്ദേശ് ബഹുത് സീധാ ഹൈ, ജബ് ബാരിശ് ഗിരേ പാനി കോ വഹീ സഹജിയേ. മുജെ ബഹുത് ഖുശി ഹൈ കി ഗാവ് ഹോ യാ ശഹർ, പഞ്ചായത്തേ ഹോ യാ സാമാജിക സംസ്ഥായേ, ഹർ ജഗഹ് ലോഗോ നേ ബഡ് ചഡ് കർ ഭാഗീദാരി കി ഹൈ. കഹീ പുരാനേ താലാബോ സേ ഘാത് നികാലി ജാ റഹീ ഹൈ, കഹീ കുവാ ഓർ ബാവ്ഡിയോ കോ ഫിർ സേ ജീവൻ ദിയാ ജാ റഹാ ഹൈ. ബന്ദ് പടേ ബോർവെൽ അബ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് കാ മാധ്യമം ബൻ റഹേ ഹൈ. ആയിയേ ഹം ഭീ അപ്നേ ആസ് പാസ് കിസി ഏക് താലാബ്, കുവേ യാ ബാവ്ഡി കി ജിമ്മേദാരി ലേ, പാനി കി ഹർ ബൂന്ദ് ബചായേ. ആജ് ബചായി ഗയി ഹർ ബൂന്ദ് ആനേ വാലി പീഡിയോ കേ ഭവിഷ്യ കി സബ്സേ ബഡി പൂഞ്ചി ഹൈ.
0: ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 വർഷങ്ങൾക്ക് ശേഷം ഗിർ വനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹരിത കേരളം മിഷൻ, കാർബൺ ന്യൂട്രൽ കേരളം, ഇനി ഞങ്ങൾ ഒഴുകട്ടെ പദ്ധതി, കാവുകളുടെ സംരക്ഷണത്തിനായുള്ള പദ്ധതി, ഗ്രീൻ ബജറ്റ് എന്നിവയും എടുത്തു പറയേണ്ടവയാണ്. ഭൂമിയിലെ ഓരോ ജീവജാലവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ്. ഭൂമിയിലെ ലക്ഷക്കണക്കിന് സസ്യങ്ങളും ജന്തുക്കളും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ഒരു ചെറിയ പ്രാണിയുടെ വംശനാശം പോലും വലിയൊരു ഭക്ഷ്യ ശൃംഖലയെ ബാധിക്കും. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ മൂലം ഭൂമിയിലെ താപനില ഉയരുന്ന സാഹചര്യത്തിൽ വനങ്ങളും സസ്യങ്ങളും സംരക്ഷിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ശുദ്ധവായു, കുടിവെള്ളം, ഫലഭൂയിഷ്ഠമായ മണ്ണ് എന്നിവയെല്ലാം പരിമിതമായ വിഭവങ്ങളാണ്. ഇവയെ മലിനമാക്കാതെയും അമിതമായി ചൂഷണം ചെയ്യാതെയും കാത്തുസൂക്ഷിക്കേണ്ടത് ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതി മലിനീകരിക്കപ്പെടുമ്പോൾ പടർന്നുപിടിക്കുന്ന രോഗങ്ങൾ മനുഷ്യവംശത്തെ തന്നെ ബാധിക്കുന്നതിനാൽ ശുദ്ധമായ പരിസ്ഥിതിയാണ് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. മനുഷ്യന്റെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പല പ്രവൃത്തികളും ഭൂമിയുടെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകൻ സുജിത് വി ഗോപാലൻ ആകാശവാണിയോട്.
2: നാം അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയുന്നത്. കാലക്രമേണ അത് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറുന്നു. അവ നദികളിലും തടാകങ്ങളിലും കടലിലും എത്തുന്നു. മത്സ്യങ്ങളും മറ്റ് ജലജീവികളും അവ ഭക്ഷിക്കുന്നു. ഒടുവിൽ അതേ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ, കുടിവെള്ളത്തിലൂടെ വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ച് എത്തുന്നു. അതുപോലെ തന്നെയാണ് നാം നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന അധിനിവേശ സസ്യങ്ങളും ജീവജാലങ്ങളുടെയും കാര്യം. തുടക്കത്തിൽ അവ ദോഷകരമല്ലാന്ന് തോന്നിയേക്കാം. എന്നാൽ പിന്നീട് അവ വനത്തിലേക്ക് വ്യാപിച്ച് തദ്ദേശ സസ്യങ്ങളെ, ജീവജാലങ്ങളെ ഇല്ലാതാക്കുവാൻ തുടങ്ങുന്നു. ഇതോടെ വന്യജീവികൾക്ക് സ്വാഭാവിക ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നഷ്ടമാകുകയും ഭക്ഷണം തേടി കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും എത്തേണ്ട സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യുന്നു.

0: ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ആവാസ വ്യവസ്ഥകളുടെ നാശത്തിന്റെയും പ്രത്യാഘാതങ്ങൾ നാം നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ക്രമം തെറ്റുകയെ വരുന്ന മഴ, അതിശക്തമായ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലുകൾ, നീണ്ടു നിൽക്കുന്ന വരൾച്ച, ഉയർന്ന താപനില നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും വനങ്ങളും തണ്ണീർത്തടങ്ങളും കയ്യേറുന്നതും ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുന്നതും മരങ്ങൾ വെട്ടിമാറ്റുന്നതും നാം തുടരുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ജൈവ വൈവിധ്യ നഷ്ടമുണ്ടാക്കും, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും ചെയ്യും. പ്രകൃതി സംരക്ഷണം ഒരു ആഗോള ചിന്തയാണ്. എന്നാൽ അതിന്റെ തുടക്കം നമ്മുടെ വീടുകളിൽ നിന്നാകാം. ആഗോളമായി ചിന്തിക്കാം, പ്രാദേശികമായി പ്രവർത്തിക്കാം. പ്രകൃതി സംരക്ഷണം എന്നത് കൺസർവേഷൻ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമുക്ക് നഷ്ടപ്പെട്ട പ്രകൃതിയെ ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കേണ്ട സമയമാണിത്. ഇത്രയും കാലം പ്രകൃതി നമ്മെ സംരക്ഷിച്ചു. ഇനി പ്രകൃതിക്ക് നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും പ്രകൃതിയെ പുനർജീവിപ്പിക്കുകയും ചെയ്യേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണ്. കാരണം നാം പ്രകൃതിയോട് ചെയ്യുന്നതെല്ലാം ഒടുവിൽ തിരികെ നമ്മളിലേക്ക് തന്നെ എത്തും.
1: കാടുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. കാർഷിക ആവശ്യങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി വനങ്ങൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കപ്പെടുന്നത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ തകർക്കുകയും മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യുന്നു. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ ഭീഷണിയുയർത്തുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളും പുഴകളിലേക്കും തടാകങ്ങളിലേക്കും തള്ളുന്നത് ശുദ്ധജല സ്രോതസ്സുകളെ ഇല്ലാതാക്കുകയും വലിയ തോതിലുള്ള ജലക്ഷാമത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ ഈ വെല്ലുവിളികൾ നേരിടുമ്പോൾ കേരളത്തിന്റെ പരിസ്ഥിതിയും സമാനമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം കേരളത്തിന്റെ നിലനിൽപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ കയ്യേറിയതിന്റെ ഫലമായാണ് വയനാട് ദുരന്തമുൾപ്പെടെ സമീപകാലത്ത് കേരളത്തിലുണ്ടായ വലിയ പ്രകൃതി ദുരന്തങ്ങൾ. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും വയലുകൾ നികത്തുന്നതും പുഴകളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നമ്മുടെ നാടിനെ വലിയ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്നു. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥകൾ മനുഷ്യൻ കയ്യേറുമ്പോഴാണ് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത്. പ്രകൃതിയിലെ ജൈവ വൈവിധ്യം നിലനിർത്താൻ വന്യജീവികളുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയെ എങ്ങനെ വീണ്ടെടുക്കാം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വലിയൊരു മാതൃക കേരളത്തിലുണ്ട്. അതാണ് പത്മശ്രീ ദേവകിയമ്മ. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവകിയമ്മ വനത്തിൽ 3000-ത്തിലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും പരിപാലിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ അസാധാരണ സംഭാവനകൾക്ക് ദേവകിയമ്മയ്ക്ക് രാജ്യം 2026 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ദേവകിയമ്മയുടെ വാക്കുകളിലേക്ക്.
2: ഇത് ഒണാട്ടയുടെ പ്രദേശത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ മുഴുവൻ നെൽകൃഷിയായിരുന്നു. ഞാൻ 7 ആങ്ങളമാർക്കൊരു കൊച്ചുമകളായിരുന്നു. അപ്പോൾ ഒരു വൻപിച്ച നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുരാതന കുടുംബമെന്ന് പറയുന്നത് ഇതിൻ്റെ പടക്കം പറയാനൊക്കെ പറ്റില്ല. അങ്ങനെ ആക്സിഡൻറ്റ് വന്നു, നെൽകൃഷി തനിയെ നിന്നു. അപ്പോൾ ഈ കളങ്ങളെന്നാണ് പറയുന്നത് ഇവിടെ കച്ചി പിരിക്കാനുമൊക്കെ അതെല്ലാം വെറുതെ ഒഴിഞ്ഞു കിടന്നു. ഒരു 2-3 വർഷം ഞാൻ കിടപ്പിലും ഇരിപ്പിലും ഒക്കെ ആയിട്ടിരുന്നു. നമ്മളൊന്ന് വെച്ച് വെള്ളം കോരി അതിനൊരു നാമ്പ് വരിക പൂ വരികയൊക്കെ നമുക്കെല്ലാം സന്തോഷമല്ലേ. അങ്ങനെ കൈ നട്ട് നനച്ച് വനം ഒന്നും ആകണമെന്ന് ഉദ്ദേശിച്ചില്ല, പ്രസക്തിയൊന്നും കിട്ടണമെന്നും ഉദ്ദേശിച്ചില്ല. കൈ നട്ട് നനച്ച് ഒരു വരവായത്. അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് വനമില്ലാത്ത ഡിസ്ട്രിക്റ്റാണ്. അതിന് കൈ നട്ട് നനച്ച് വളർത്തിയ ഒരു വനം ഉണ്ടായി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ സന്തോഷത്തിനും വേണ്ടി നമ്മളെല്ലാം മാതാവായ ഭൂമിദേവിയെ നോവിക്കാതെ സേവിച്ചു. അതിൻ്റെ ഫലം അമ്മ തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു.
1: പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഊർജ ഉൽപാദന മേഖലയിൽ കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൌരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവ ഉപയോഗിക്കണം. കൃഷിയിൽ രാസവളങ്ങളും മാരകമായ കീടനാശിനികളും ഒഴിവാക്കി ജൈവ കൃഷിയും പ്രകൃതിദത്ത വളങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളുന്നതിനു പകരം ഉറവിട മാലിന്യ സംസ്കരണവും പുനരുപയോഗവും ശീലമാക്കണം. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് പുഴകളെ വീണ്ടെടുക്കുന്നതിന് ശക്തമായ പ്രവർത്തനം ആവശ്യമാണ്. ഗതാഗത രംഗത്ത് ഇലക്ട്രിക് വാഹനങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതി സംരക്ഷണം എന്റെ കടമയാണ് എന്ന ബോധം ഓരോ വ്യക്തിയിലും ഉണ്ടാകണം. വലിയ മാറ്റങ്ങൾ എപ്പോഴും ചെറിയ ചുവടുവയ്പ്പുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതിനായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ 3R തത്വം അഥവാ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവ പാലിക്കണം. പ്ലാസ്റ്റിക് ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയാണ് ആദ്യപടി. വസ്തുക്കൾ എറിഞ്ഞു കളയുന്നതിന് മുൻപ് തുണി

0: സഞ്ചികൾ പോലെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. പുനരുപയോഗിക്കാൻ കഴിയുന്ന പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് എന്നിവ കൃത്യമായി റീസൈക്ലിംഗിനായി നൽകണം. പല്ല് തേക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ടാപ്പ് തുറന്നിടാതിരിക്കാനും മഴവെള്ള സംഭരണം വഴി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകളും ഫാനുകളും അണച്ച് വൈദ്യുതി ലാഭിക്കാം. വീട്ടുപറമ്പിലും പൊതുസ്ഥലങ്ങളിലും പ്രാദേശികമായ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നത് പക്ഷികൾക്കും പ്രാണികൾക്കും തണലൊരുക്കാൻ സഹായിക്കും. ഭൂമി ഓരോ മനുഷ്യന്റെയും ആവശ്യത്തിനുള്ളത് നൽകുന്നുണ്ട്. എന്നാൽ ആർത്തിക്കുള്ളതല്ല എന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ എക്കാലവും ഓർത്തുവെക്കേണ്ടതാണ്. പ്രകൃതി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്കുകൾ. പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വന്തം നാശത്തിലേക്കുള്ള പാതയിലാണ്. വരും തലമുറയ്ക്ക് ശുദ്ധമായ വായുവും വെള്ളവും പച്ചപ്പും നിറഞ്ഞ ഒരു ഭൂമി നൽകി കടന്നുപോകാൻ നമുക്ക് സാധിക്കണം. ഈ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കാടുകളെ കാക്കാനും പുഴകളെ വീണ്ടെടുക്കാനും ജീവന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാനും. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ഹരിഷ്ണ എം യു.
1: ആകാശവാണി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റും 16 സെക്കൻഡും.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.